രാജതമോമിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശര.

ലോക സർവജ്ഞശക്തനഥ വത്സല സർവശേഷിം സ്വാമിം സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞ ശക്തനഥ വത്സല

ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ. രേഖാമയധ്വജ സുധാകല ശാത ഭദ്ര വജ്രാംബുശാംബുരുഹ കൽപക ശംഖ ചക്രൈഃ ഭവ്യൈരലംകൃത തലൗ പരതത്വ ചിഹ്നൈഃ ശ്രീ വെങ്കടേശ ചരണൗ.

ശ്രീവെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൗദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൗ.

ശരണൌ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനൌ പ്രാപ്തൌ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: അത സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുമൻ. ഇന്ന് 2026 ജൂലൈ മാസം 28 ചൊവ്വാഴ്ച. കൊലവർഷം 1201, കർക്കിടക മാസം 12 പൂരാടം നക്ഷത്രം. ഇന്ത്യൻ ചിന്തകനായിട്ടുള്ള ജയശങ്കർ പ്രസാദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നതും വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്നതും ഇന്നത്തെ നമ്മുടെ മനോഹരമായ നിമിഷങ്ങളെ നഷ്ടപ്പെടുത്തും. നമ്മളിൽ പലരും ജീവിക്കുന്നത് ഒന്നുകിൽ ഇന്നലകളിലെ സങ്കടങ്ങളിലാണ്, അല്ലെങ്കിൽ നാളെയെക്കുറിച്ചുള്ള ആകുലതകളിലാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു നിമിഷം ഈ ഇന്ന് മാത്രമാണ്. ഇന്നലെയെ മാറ്റാൻ നമുക്ക് കഴിയില്ല, നാളെയെ മുൻകൂട്ടി കാണാനും സാധിക്കില്ല. അതുകൊണ്ട് ഈ നിമിഷത്തെ പൂർണ്ണമായി ആസ്വദിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കർക്കിടക മാസത്തിലെ 12-ാമത്തെ പുലരിയിലേക്ക് രാമചരിതാമൃതം പരിപാടിയിലൂടെ കഴിഞ്ഞ ദിവസം സീതാദേവിയുടെ പതിവൃത്തത്തെയും ദാമ്പത്യത്തിന്റെ പവിത്രതയും കുറിച്ച് നമ്മൾ അറിഞ്ഞു. ഇന്ന് ഈ 12-ാം ദിനത്തിൽ നമ്മൾ അറിയുന്നത് ലക്ഷ്മണന്റെ ഉദാത്തമായ സഹോദര സ്നേഹവും സേവന മനോഭാവത്തെയും കുറിച്ചാണ്. ജ്യേഷ്ഠനായ ശ്രീരാമനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്നും കാട്ടിൽ ഭഗവാന് കാവലാളായി നിൽക്കുകയാണ് തന്റെ പരമമായ ദൗത്യമെന്നും ലക്ഷ്മണൻ പറയുന്ന ആ വരികളിലേക്ക് നമുക്ക് കടക്കാം. അഗ്രജൻ തന്നോട് സേവ ചെയ്യായെങ്കിലോ ഇഗ്രജനാലെന്തു കാര്യമെന്നോർക്കണം. എന്റെ ജ്യേഷ്ഠനായ, അതായത് എന്റെ അഗ്രജനായ ശ്രീരാമനെ സേവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ഈ അനുജൻ ജീവിച്ചിരുന്നിട്ട് എന്തു കാര്യമെന്നാണ് ലക്ഷ്മണൻ ചോദിക്കുന്നത്. കൊട്ടാരത്തിലെ സകല സുഖഭോഗങ്ങളും ഉപേക്ഷിച്ച് ഉറക്കം പോലും വെടിഞ്ഞ് 14 വർഷം രാമനും സീതയ്ക്കും കാവലിരിക്കാൻ ലക്ഷ്മണനെ പ്രേരിപ്പിച്ചത് ഈ നിസ്വാർത്ഥമായ സ്നേഹമാണ്. സ്വത്തുക്കൾക്കും പണത്തിനും വേണ്ടി സഹോദരങ്ങൾ തമ്മിൽ കോടതി കയറുകയും തല്ലുകൂടുകയും ചെയ്യുന്ന ഇന്നത്തെ സമൂഹത്തിന് വലിയൊരു പാഠമാണ് ഇത്. രക്തബന്ധങ്ങളുടെ വില തിരിച്ചറിയാനും സ്വാർത്ഥതയില്ലാതെ കൂടപ്പിറപ്പുകളെ സ്നേഹിക്കാനും താങ്ങാവാനും നമുക്ക് കഴിയണം. വിട്ടുവീഴ്ച മനോഭാവവും പരസ്പര സ്നേഹവും ഉണ്ടെങ്കിൽ ഏത് കുടുംബവും സ്വർഗതുല്യമാകുമെന്ന് രാമായണം ഈ 12-ാം നാളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കൂടപ്പിറപ്പുകളോട് ഇത്തിരി കൂടുതൽ സ്നേഹം കാണിക്കാനും അവരുടെ ആവശ്യങ്ങളിൽ ഒപ്പം നിൽക്കാനും ഈ 12-ാം നാളിലെ ചിന്ത നമുക്ക് പ്രചോദനമാകട്ടെ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 28-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലുകളിലൊന്നായ ഒന്നാം ലോകമഹായുദ്ധം ഔദ്യോഗികമായി ആരംഭിച്ചത് 1914 ജൂലൈ 28-നാണ്. ഓസ്ട്രിയൻ കിരീടാവകാശി ഫ്രാൻസ് ഫെർഡിനാൻഡ് രാജകുമാരൻ വധിക്കപ്പെട്ട് കൃത്യം ഒരു മാസത്തിനു ശേഷം ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യം സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതോടെയാണ് ഇതിന് തുടക്കമായത്. തുടർന്ന് ലോകരാജ്യങ്ങൾ ചേരിതിരിഞ്ഞ് യുദ്ധത്തിലേർപ്പെടുകയും ഏതാണ്ട് 2 കോടിയോളം മനുഷ്യരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ലിവർ സിറോസിസ്, ക്യാൻസർ തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന ഹെപ്പറ്റൈറ്റിസ് രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കണ്ടെത്തുകയും അതിനുള്ള വാക്സിൻ വികസിപ്പിക്കുകയും ചെയ്ത നോബൽ സമ്മാന ജേതാവ് ഡോക്ടർ ബാറൂക്ക് ബ്ലംബർഗിന്റെ ജന്മദിനമാണ് ഈ ദിനമായി ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുത്തത്. ഭൂമിയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയും പ്രകൃതി വിഭവങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെയും ജീവികളെയും സംരക്ഷിക്കുക, പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുക, സുസ്ഥിര വികസനം ഉറപ്പാക്കുക എന്നിവയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറു സ്പാനിഷ് ഭരണത്തിൽ നിന്നും തങ്ങളുടെ ഔദ്യോഗിക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1821 ജൂലൈ 28-നാണ്. പ്രശസ്ത വിപ്ലവകാരി ജോസ് ഡി സാൻ മാർട്ടിന്റെ നേതൃത്വത്തിലാണ് പെറു സ്വതന്ത്രമായത്. ജൂലൈ 28 പെറുവിന്റെ ദേശീയ ദിനമായി വളരെ വിപുലമായി ആഘോഷിക്കപ്പെടുന്നു. ആധുനിക സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിച്ച മേസർ, ലേസർ എന്നിവയുടെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്തിയ അമേരിക്കൻ ഭൌതിക ശാസ്ത്രജ്ഞൻ ചാൾസ് ടൗൺസ് ജനിച്ചത് 1915 ജൂലൈ 28-നാണ്. ക്വാണ്ടം ഇലക്ട്രോണിക്സ് രംഗത്തെ അദ്ദേഹത്തിന്റെ അതുല്യമായ സംഭാവനകൾക്ക് 1964 ഭൗതികശാസ്ത്രത്തിനുള്ള നോബേൽ സമ്മാനം ലഭിച്ചു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. കഠിനമായ ശാരീരിക വേദനകളുടെയും രോഗങ്ങളുടെയും നടുവിലും മുഖത്തു നിന്നും മായാത്ത പുഞ്ചിരിയോടെ സഹനത്തെ ഒരു വലിയ ആത്മീയ പുണ്യമാക്കി മാറ്റിയ ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധ, ഇന്ന് ജൂലൈ 28 വിശുദ്ധ അൽഫോൺസാമയുടെ സ്മരണ പുതുക്കുന്ന പുണ്യദിനം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പ്രത്യാശയുടെയും പ്രാർത്ഥനയുടെയും പ്രകാശ ഗോപുരമായി നിലകൊള്ളുന്ന അൽഫോൺസാമ തന്റെ ചുരുങ്ങിയ ജീവിതകാലം കൊണ്ട് മനുഷ്യരാശിക്ക് നൽകിയത് വലിയൊരു ആത്മീയ സന്ദേശമാണ്. വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവഹിതത്തിന് പൂർണമായി കീഴടങ്ങാനും ആ വേദനകളെ ലോകത്തിന്റെ നന്മയ്ക്കായുള്ള സമർപ്പണമാക്കാനും അവർക്ക് സാധിച്ചു. പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടുക എന്നതായിരുന്നു അവരുടെ ജീവിതശൈലി. ലളിതമായ ജീവിതത്തിലൂടെയും അടിയുറച്ച വിശ്വാസത്തിലൂടെയും വലിയ ആത്മീയ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുമെന്ന് അവർ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. തന്റെ ജീവിതാവസാനം വരെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരാനുമാണ് അൽഫോൺസാമ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കാലങ്ങൾക്കപ്പുറവും ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ ആശ്വാസത്തിനായി ആ സ്മരണയ്ക്ക് മുന്നിൽ ഇന്നും ഒത്തുചേരുന്നത്. ശാന്തതയുടെയും വിനയത്തിന്റെയും പര്യായമായ ആ ജീവിതം ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തിലെ സങ്കടങ്ങളെ എങ്ങനെ നേരിടണം എന്നതിന്റെ വലിയൊരു പാഠപുസ്തകമാണ്. ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ വിശുദ്ധിയുടെ പാത വെട്ടിത്തുറന്ന വിശുദ്ധ അൽഫോൺസാമയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഈ പുണ്യദിനത്തിൽ നമുക്ക് ആദരവോടെ പ്രാർത്ഥനകൾ അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് SUV.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
5: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
4: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
5: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: നമസ്കാരം, ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. ഭക്ഷ്യ സംരംഭകർക്കായി ഈറ്റ് റൈറ്റ് കേരളം സേഫ് ഓണം 2026 പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം രമേശ് പിഷാരടി MLA ജൂലൈ 29 രാവിലെ 11 പാലക്കാട് ടോപ്പ് ഇൻ ടൌണിൽ നിർവഹിക്കും. ഓണക്കാലത്ത് ഭക്ഷ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നതിനും അവബോധം വളർത്തുന്നതിനുമായി സംസ്ഥാന സർക്കാരും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ A.രേഖ അധ്യക്ഷത വഹിക്കും. ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സായ ഡോക്ടർ A.M. ഫസില, C.P. അനീഷ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിക്കും. നോഡൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ S.ലിജ, ഫുഡ് സേഫ്റ്റി ഓഫീസർ L.B. സ്വാതി തുടങ്ങിയവർ പങ്കെടുക്കും. വെണ്ണക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST ഗണിതം തസ്തികയിൽ ദിവസവേതന വ്യവസ്ഥയിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക്. നാളെ രാവിലെ 10 കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0491251582 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷാ ഫോം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, അങ്കണവാടികൾ എന്നിവ വഴി ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ ആവശ്യമായ രേഖകളോടൊപ്പം ജൂലൈ 30 വൈകിട്ട് 3 മുൻപായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നൽകണം. ജനറൽ വിഭാഗം, പട്ടികജാതി വിഭാഗം എന്നിവയ്ക്ക് പ്രത്യേകം ഫോം ലഭ്യമാണ്. ഓരോ പദ്ധതിക്കും പ്രത്യേകം അപേക്ഷകൾ നൽകണം. ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ 4-ാം തരം, 7-ാം തരം, 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്കുള്ള പുതിയ ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചു. കോഴ്സുകൾക്ക് പിഴയില്ലാതെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ 31. 4-7 തുല്യതാ കോഴ്സുകൾക്ക് ഫീസില്ല. 10-ാം തരം തുല്യതയ്ക്ക് രജിസ്ട്രേഷൻ ഫീസും കോഴ്സ് ഫീസും ഉൾപ്പെടെ 1950 രൂപയും ഹയർ സെക്കൻഡറി 1-ാം വർഷത്തിലേക്ക് 2600 രൂപയുമാണ് ഫീസ്. സാക്ഷരതാ മിഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ ചെലാൻ ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖകളിൽ ഫീസ് അടയ്ക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. ഭിന്നശേഷിക്കാർക്കും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും കോഴ്സ് ഫീസും രജിസ്ട്രേഷൻ ഫീസും സൌജന്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരകന്മാർ മുഖേനയോ നേരിട്ടോ തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താം. അഡ്മിഷൻ സംബന്ധിച്ച വിശദവിവരങ്ങൾ, പ്രോസ്പെക്ടസ്, കോഴ്സ് കലണ്ടർ, അപേക്ഷാ ഫോറം, ചെലാൻ എന്നിവ www.literacymissionkerala.org ലഭിക്കും. മരുത്ത റോഡ് ടെക്നിക്കൽ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 വർഷത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ജൂലൈ 30, 31 തീയതികളിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ രാവിലെ 9 മുതൽ 10:30 വരെ നടക്കും. പുതിയ അപേക്ഷ www.polyadmission.org/GCI ജൂലൈ 29 വരെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാം. വിശദവിവരങ്ങൾക്ക് 8111874768 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 8111874768. കൊല്ലങ്കോട് ഗാദി ഗ്രാമസൗഭാഗ്യ കെ പ്രേമൻ MLA ഉദ്ഘാടനം ചെയ്തു. 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന് കീഴിലാണ് വിപണന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് എൻ സരിത ആദ്യ വിൽപ്പന നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ജയപ്രകാശ് സമ്മാന കൂപ്പൺ വിതരണം ചെയ്തു. കൊല്ലങ്കോട് ബസ് സ്റ്റാൻഡ് പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള വെങ്ങനാട് കോംപ്ലക്സിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി അശ്വതി ദാസ് അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സംസ്കൃതം 139/2024 തസ്തികയിലേക്ക്. ജൂലൈ 29, 30, 31 തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ജില്ലാ ഓഫീസിൽ നടക്കും. അർഹരായ ഉദ്യോഗസ്ഥർക്ക് പ്രൊഫൈലിലൂടെയും SMS-ലൂടെയും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രൊഫൈലിൽ നിന്നും വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും അസൽ പ്രമാണങ്ങളും ഇന്റർവ്യൂ മെമ്മോയും തിരിച്ചറിയൽ രേഖകളും സഹിതം നിശ്ചിത സമയത്ത് എത്തിച്ചേരണമെന്ന് KPSC ജില്ലാ ഓഫീസർ അറിയിച്ചു. ജില്ലയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ടെക്നീഷ്യൻ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യത ITIയിൽ NCVT സർട്ടിഫിക്കറ്റും സെക്കൻഡ് ക്ലാസ് ബോയിലർ സർട്ടിഫിക്കറ്റും കുറഞ്ഞത് 2-ാം ക്ലാസ് ബോയിലർ അറ്റൻഡർ സർട്ടിഫിക്കറ്റും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് നൽകുന്ന 2 വർഷത്തെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും. വയസ്സ് 2026 January 1 10-നും 40-നും മധ്യേ. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ August 7 നേരിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. ഇതോടെ ഇൻഫോവേഴ്സ്.
8: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ഇൻഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
9: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
3: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
9: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
10: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
11: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: അക്ഷരങ്ങൾ ആയുധമാകുന്ന ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. August 10, 11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.

0: ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് എസ്യുവി.
3: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
6: ഹലോ, ഹായ്, നമസ്കാരം. അങ്ങനെ നമ്മുടെ എഴുത്തോല സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ, ചെറിയ ആളുകളുടെ കയ്യിൽ നെഗറ്റീവ് ഡയലോഗ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, നമുക്ക് തന്നെ ദേഷ്യം വരും. എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ഡയലോഗ്സ് തയ്യാറാക്കി വെച്ചിട്ടുള്ള, റെഡിയാക്കി വെച്ചിട്ടുള്ള ചില ആളുകളുണ്ട്. നിങ്ങളൊരു പുതിയ കാര്യം പറയാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതൊന്നും നടക്കില്ല എന്നേ. സ്റ്റാർട്ടപ്പ് തുടങ്ങാനോ ഇപ്പോഴത്തെ കാലത്ത് ബിസിനസ്സോ വിട്ടു മോനെ, ജിം ജോയിൻ ചെയ്തോ, രണ്ട് ദിവസമൊക്കെ പോകും, മൂന്നാമത്തെ ദിവസം വീട്ടിലിരിക്കണ കാണാം. ഒരു പരീക്ഷയ്ക്ക് പഠിക്കാൻ തുടങ്ങി, അത് നിനക്ക് പറ്റില്ല, നല്ല കോമ്പറ്റീഷനാണ്. കല്യാണം കഴിച്ചു എന്ന് വെച്ചോ, ഇനി ജീവിതം കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും നെഗറ്റീവ് പറയുന്ന ആളുകൾ നമ്മുടെ ലൈഫിൽ ഒരു സ്പെഷ്യൽ കാറ്റഗറി ആളുകളാണ് അല്ലേ. അവർക്ക് ഒഫീഷ്യലായിട്ടൊരു പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഓളികൾ എന്ന് വിളിക്കാം. ഇന്ന് എനിക്ക് നെഗറ്റീവ് ഓളികളെ കുറിച്ചാണ് പറയാനുള്ളത്. എങ്ങനെയാണ് ഇവർ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. എഴുത്തോലയിലൂടെ അതൊക്കെ കേൾക്കാം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. നമുക്ക് ആ ഒരു മൂഡൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാട്ട് കേട്ടാലോ? നല്ല പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഓൺ എഴുത്തോല

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ നെഗറ്റീവ് ഓളികളെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, വളരെ ചെറുതായിരുന്ന സമയത്ത് എല്ലാവരും ചെയ്യാറുള്ള കാര്യമാണ് ഈ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുക എന്നുള്ളത്. സൈക്കിൾ പഠിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാൻ പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ കൂടെ രണ്ട് തരത്തിലുള്ള ആളുകൾ മേ ബി ഉണ്ടായിരിക്കാം. ഒരാൾ പറയുന്നത് വീഴും സൂക്ഷിക്കണം എന്ന് പറയും, മറ്റൊരാൾ പറയുന്നത് വീണാലും കുഴപ്പമില്ല, ഞാൻ പിടിച്ചോളാം, നീ ചവിട്ടിക്കോ, അല്ലേ? ഈ രണ്ടാമത്തെ ആൾ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സൈക്കിൾ പഠിപ്പിച്ചത് ഈ രണ്ടാമത്തെ ആളുകളാണ്, അല്ലെ? വീണാലും കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് ചവിട്ടിക്കോ എന്ന് പറയുന്ന ആളാണ് നമ്മളെ ഒരു പുതിയ കാര്യം പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ രണ്ടാമത്തെ ആളാണ്. ലൈഫ് അതുപോലെയാണ്, എല്ലാ സമയത്തും തള്ളി പറയുന്ന ആളുകളല്ല, ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ശ്രമിക്കാം എന്ന് പറയുന്ന ആളുകളാണ് ഓരോ ദിവസവും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓരോ കാര്യവും നിങ്ങൾ എടുത്തു നോക്കി, ഇപ്പൊ സൈക്കിളിന്റെ കാര്യം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്, ഓരോ കാര്യം നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, അതിലൊക്കെ ഇങ്ങനെ രണ്ട് കൂട്ടരുണ്ടാകും. ഒരാൾ അതിന്റെ നെഗറ്റീവ്സ് മുഴുവൻ പറയുന്ന ആളായിരിക്കും, പക്ഷെ മറ്റൊരാള് എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം, ശ്രമിച്ചു നോക്കണ കൊണ്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന ആളായിരിക്കും. കാരണം ചില സമയത്ത് ഇങ്ങനെയുള്ള ആളുകൾ വേണം നമുക്ക്, ഈ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആളുകൾ വേണം. ധൈര്യം ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് വരില്ല, പക്ഷെ ഇങ്ങനെയുള്ള ചില ആളുകളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ കിട്ടും. അത് അടുത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് നമുക്ക് തരുന്ന ആ ഒരു പോസിറ്റിവിറ്റിയിലായിരിക്കും പല ആളുകളും ലോകത്ത് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും നെഗറ്റീവ് ഓളികളായിരിക്കില്ല. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മുടെ ജീവിതത്തിൽ എന്തിനും ഏതിനും കുറ്റം മാത്രം കണ്ടെത്തുന്ന നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട്. ശരിയാണ്, നമ്മളെപ്പോഴും അങ്ങനെ അവരങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവർ നെഗറ്റിവിറ്റിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലും ശരിക്കും ഒരു നെഗറ്റീവ് ഓളി താമസിക്കുന്നില്ലേ? നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങാൻ തീരുമാനിച്ച ആദ്യത്തെ ഡയലോഗ് ഈ പറയുന്ന ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പറയും, വേണ്ട നിനക്ക് പറ്റില്ല, ഇത്രയും പേര് ചെയ്ത് പരാജയപ്പെട്ട കാര്യമാണ്, ഇനി ഇപ്പം നീയാണോ ഇതൊക്കെ ചെയ്യാൻ പോണേ എന്നൊക്കെ പറയും. ഇതല്ലാതെ വേറൊരാളുണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ മനസ്സ് നമ്മളോട് ചിലപ്പോൾ പറയില്ലേ, വേണ്ട അത് ശരിയാവില്ല, ഈ പ്രായത്തിലൊക്കെ ഇനിയിപ്പോൾ ഡാൻസൊക്കെ പഠിക്കണം, കുക്കിംഗ് ക്ലാസ്സിനൊക്കെ പോകുന്ന എന്തിനാണ്, അല്ലെങ്കിൽ ഹോം ബേക്കിംഗ് ചെയ്യുന്ന എന്തിനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ചില നെഗറ്റീവ് ഓളികൾ, അല്ലെങ്കിൽ ഉള്ളിലൊരു നെഗറ്റീവ് ഓളി ഉണ്ട്, അത് നിങ്ങളുടെ സ്വന്തം മനസ്സായിരിക്കും. അപ്പോൾ പുറത്തുള്ള നെഗറ്റീവ് ഓളികളെ മ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ അകത്തുള്ള ആ ശബ്ദത്തിൻ്റെ ഓളിയും കൂടെ കുറക്കണം. നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവണം, എന്തായാലും നമ്മളത് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ആ നോക്കുകയാണെന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഉള്ളിലിരുന്ന് പറയുന്ന ആൾക്കൊന്നും അവിടെ സ്ഥാനമില്ല, ഒരു നെഗറ്റിവിറ്റിക്കും സ്ഥാനമില്ല. നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ഇതാഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: വെൽക്കം ബാക്ക്. എഴുത്തോലയിൽ കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. അപ്പോൾ നെഗറ്റീവ് ആളുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറിയാവോ ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ ടു ടൈപ്സ് ഓഫ് ആളുകളുണ്ട്, രണ്ട് ടൈപ്പുകൾ. ഒന്നാമത്തെ ടീം എന്ന് പറയുന്നത് പോയി ചെയ്ത് നോക്ക്, എന്ത് വേർസ്റ്റ് കേസ് വന്നാലും നമുക്ക് എന്തായാലും ഒരു എക്സ്പീരിയൻസ് കിട്ടും. രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് വേണ്ട, റിസ്ക് ആണ്, നിനക്ക് പറ്റില്ല, ചെയ്യണ്ട, എന്തിനാ വെറുതെ ഇങ്ങനെ പറയുന്നത്. ഇതിൽ രണ്ടാമത്തെ ടീമിനുള്ള സൂപ്പർ പവർ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്വപ്നം, നിങ്ങളുടെ ഒരു ഡ്രീം, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്ന സ്പീഡിനേക്കാൾ ഫാസ്റ്റായിട്ട് അവരത് ഡിസ്കറേജ് ചെയ്യും, എല്ലാ കാര്യങ്ങൾക്കും നോ പറയും. ഇനി ഫസ്റ്റ് ടീമിൻ്റെ എന്താന്ന് വെച്ചാൽ, അവരാണ് നമ്മളെ എല്ലാവരെയും വളർത്തുന്നത്. അവരുടെ വാക്കുകൾ ചില സമയത്ത് നമ്മൾ കേൾക്കേണ്ടി വരും. പിന്നെ ഈ നെഗറ്റീവ് പറയുന്ന ആളുകളുടെ എല്ലാവരെയും നിന്നും നമുക്ക് പിടിച്ചു കെട്ടിവെക്കാൻ പറ്റില്ല. എല്ലാ അഭിപ്രായങ്ങൾക്കും റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ചിലർക്കുള്ള ഏറ്റവും നല്ല മറുപടി റിസൾട്ട്സ് ആണ്. കാരണം ഇതൊന്നും നടക്കില്ല എന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ ഞാൻ ശ്രമിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം നടക്കോ ഇല്ലയോ എന്ന് പറയാൻ കുറച്ച് ധൈര്യം വേണം. ആ ധൈര്യമുള്ള കൂട്ടത്തിലാണ് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും. സോ കുറച്ച് മാത്രം കേട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലായിരിക്കണം നമുക്ക് ഫോക്കസ്, റിസൾട്ടിലായിരിക്കണം നമുക്ക് ഫോക്കസ്. എന്തായാലും ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട്

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star BNCAP സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി, ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ അഹല്യ വിശ്വസിലേക്ക്. അഹല്യ വിശ്വസുമായി ആരാ വന്നിരിക്കുന്നത്? ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തമായില്ല. എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട്, അടിപൊളിയായിട്ട്, സന്തോഷമായിട്ട്, ചക്കുടി ചുക്കുടി വാവിയായിട്ടിരിക്കുന്നു. ഞാനേ കുറച്ച് ദിവസമായി ഈ ഒരു അഹല്യ വിഷസിലേക്ക് വന്നിട്ട്. അതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? എന്നെ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. വല്ലതും ഫീൽ ചെയ്യുന്നുണ്ടോ ഗായ്സ്? മിസ് ചെയ്തോ എന്നെ? എന്നെ മിസ് ചെയ്തില്ലാതെ നിങ്ങൾ പറയരുതട്ടെ. എനിക്ക് അപ്പൊ സങ്കടമോ? ഞാൻ അപ്പൊ കഴിയും. ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങളെ മിസ് ചെയ്തു. ഇങ്ങനെ എന്താ പറയാ, ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. അതായത് ഉപ്പ് വന്നാലാണ് ആ കഞ്ഞിക്ക് നല്ല സ്വാദ് വരാറല്ലേ. അല്ലെങ്കിൽ പിന്നെ നല്ല വിശപ്പ് വേണം. അപ്പൊ ഉപ്പും മുളകും ഒന്നും നമ്മൾ നോക്കില്ല, നന്നായി അങ്ങ് കഴിച്ചോളും. പക്ഷേ എനിക്ക് ഈ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയായിരുന്നു ഇത്രയും ദിവസം അഹല്യ വിഷസിൽ വരാതെ, നിങ്ങളോടൊന്നും സംസാരിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്. നല്ലൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങളെ കേട്ടിരുന്നു, പക്ഷേ എനിക്ക് ചില ചില കാരണങ്ങളാൽ വരാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇനി വേദേ ആ ഒരു പരിഭവവും പരാതിയും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അഹല്യ വിഷസിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നു. 28-ാമത്തെ ദിവസമാണ് അല്ലേ, ജൂലൈ മാസം 28-ാം തീയതി ചൊവ്വാഴ്ച ദിവസം. സമയം നോക്കുമ്പോൾ കൃത്യം 8 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസാണ് കൊറിയൻഡ്. ഇറ്റ്സ് മീ ആർജേ. യെസ്, അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്തായി ഈ മാസം കഴിയാനായിരിക്കുന്നു അല്ലേ. ജൂലൈ മാസം ഇനി 2-3 ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹേയ് ടാറ്റ ബൈ, നമുക്ക് 2027 കാണാം എന്ന് പറഞ്ഞ് ജൂലൈ മാസം അങ്ങ് പോവും ഗായ്സ്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, ഓ ജൂൺ പോന ജൂലൈ കാറ്റേ അല്ലേ. ഇപ്പൊ ജൂണും പോയി, ജൂലൈ നീ പോവാൻ പോണു, ജൂലൈയിലെ കാറ്റൊക്കെ പോയി, ഇപ്പൊ മഴയാണ്. യെസ്, മഴയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ ഒരു ട്രാവൽ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയതാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് റോട്ടിൽ നല്ല ബ്ലോക്കാണ്, അതിനേലുപരി ആക്സിഡന്റിന്റെ നമ്പേഴ്സ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം മഴ പെയ്യുന്ന സമയത്ത് റോഡ് സ്ലിപ്പറിയാവും, ബ്ലോക്ക് ഉണ്ട്, കൃത്യമായിട്ട് നമുക്ക് കാണാനുള്ളൊരു ബുദ്ധിമുട്ട്. അതിനേലുപരിയായിട്ട് കുറച്ച് മല സൈഡിലൊക്കെയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നല്ല മഞ്ഞുണ്ടാവാറുണ്ട്. അങ്ങനെ കുറെ കുറെ വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇതാണ്, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്പീഡൊക്കെ ഒന്ന് കുറയ്ക്കുക. ഓവർ സ്പീഡിന് ഒന്നും ആവശ്യമില്ല. മേ ബി നമ്മൾ എത്താൻ പോകുന്ന സ്ഥലത്തിലേക്ക് ഒരു 2-3 മിനിറ്റോ നമ്മൾ ലേറ്റ് ആവും, പക്ഷെ നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിൽ അവിടെ തന്നെ ഉണ്ടാവും. നമുക്കതൊക്കെ പിന്നെയും പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ജീവനൊരാപത്ത് വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള റിസ്ക് എടുക്കുന്നതിന് പകരം എന്താ ചെയ്യുക, ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ മിനിമം ഒരു 20 മിനിറ്റ് മുൻപൊക്കെ ഒന്ന് ഇറങ്ങാൻ നോക്കിക്കോ. 2-3 മിനിറ്റ് അവിടെ പോയിട്ട് പോസ്റ്റ് ആവുന്നല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, സാരമില്ല. നമ്മുടെ ലൈഫ് വളരെ സേഫായിട്ട് നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ധൃതി പിടിച്ചുള്ള യാത്രകളൊക്കെ മാക്സിമം അങ്ങ് അവോയ്ഡ് ചെയ്യുക, കുറയ്ക്കാൻ തന്നെ പറയാനുള്ളൂ, ചെയ്യാതിരിക്കുക. കാരണം ആക്സിഡൻസിന്റെ നമ്പേഴ്സ് നമ്മളിങ്ങനെ ദിനം പ്രതി ന്യൂസ് കാണുന്ന സമയത്ത് നമുക്കതൊരു വിഷമാണല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. അതുകൊണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വളരെ വളരെ സേഫായിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ദേ ബാക്ക് ടു നമ്മുടെ ടോപ്പിക്കിലേക്ക് വരണ്ടേ. ഇന്ന് എന്താ ഞാൻ ചോദിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് നിങ്ങൾക്കറിയോ? ഇനി ഗസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, എനിക്കറിയാം ഇന്ന പോലും. ഓക്കെ, ഞാനൊരു സംഭവം പറയാം. നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട്, നീ എന്റെ ലഡുവാണ്, നീ എന്റെ ജിലേബിയാണ്, നീ എനിക്കെന്റെ കേക്കാണ്, നീ എന്റെ റോസാ പൂവാണ്, നീ എന്റെ മുത്താണ്, ചക്കരയാണ്, വാവയാണെന്നൊക്കെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ പറ്റി പറയാറുണ്ട് ഇല്ലേ. അങ്ങനെ നമ്മളിങ്ങനെ സ്നേഹം വരുന്ന സമയത്ത് പല ഫുഡ് ഐറ്റമൊക്കെ വെച്ച് നമ്മളിങ്ങനെ പറയാറുണ്ട്, എന്റെ ജിലേബിയാണ്, നീ എന്റെ മധുരാണ്, ചോക്ലേറ്റാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. കുറെ കാര്യങ്ങളിൽ വെച്ച് നമ്മൾ വർണ്ണിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അഹല്യ എഫ് എം ഒരു ഫുഡാണെന്ന് വിചാരിക്കൂ. നിങ്ങൾ ഏത് ഫുഡായിട്ടായിരിക്കും അഹല്യ എഫ് എമ്മിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പോകുന്നേ? സംഭവം മനസ്സിലായോ? ഞാൻ ആദ്യം എന്നെ വെച്ച് ചോദിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വെച്ച് വേണ്ട, എന്തിനാ വരുന്നേ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അഹല്യ എഫ് എം ആണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ പ്രിയപ്പെട്ട അഹല്യ എഫ് എമ്മിനെ ഒരു ഫുഡായിട്ട് വർണ്ണിക്കണം, ഒരു ഫുഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏത് ഭക്ഷണമായിട്ടായിരിക്കും, ഏത് ഫുഡ് ഐറ്റം ആയിട്ടായിരിക്കും നിങ്ങൾ അഹല്യ എഫ് എം 90.4 വർണ്ണിക്കാനായിട്ട് പോകുന്നത്? ഇതാണ് എന്റെ ഇന്നത്തെ ചോദ്യം. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ.
നിങ്ങളുടെ ആ ക്രിയേറ്റിവിറ്റിയും ആ നർമ്മവും ആ ഒരു തമാശയൊക്കെ ഇങ്ങ് പോരട്ടെ. വളരെ കോമഡി ആയിട്ട് വളരെ സിമ്പിളായിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു വിഷയത്തെ കണ്ടാൽ മതി. ഒരിക്കലും ഇങ്ങനെ എന്താ പറയുക, വലിയ സീരിയസ് കാര്യങ്ങൾ എന്തില്ല ആ ഒരു മനോഭാവത്തിലേക്ക് ഒന്നും പോകണ്ട കേട്ടോ. ലൈഫിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആലോചിക്കാനും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും നമ്മൾ സമയം കണ്ടെത്തണം കേട്ടോ. യെസ്, അതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് ദിവസമായി ഞാൻ ഇത്തരത്തിലുള്ളൊരു ചോദ്യമൊക്കെ ആയിട്ട് വന്നിട്ട്, അതുകൊണ്ട് ഇന്ന് അത് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അപ്പോൾ അഖിലേ എഫ് എം 90.4 ഒരു ഭക്ഷണമാണെങ്കിൽ, ഒരു ഫുഡ് ഐറ്റം ആണെങ്കിൽ, അത് ഏത് ഫുഡ് ഐറ്റം ആയിട്ടായിരിക്കും നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ വർണ്ണിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കണക്കാക്കാൻ പോകുന്നത്? ഓക്കെ, ഇതാണ് എന്റെ ഇന്നത്തെ ചോദ്യം. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പൊ എന്തായാലും വേഗം വേഗം വേഗം വിളിച്ചോളൂ, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോളൂ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ്. ആ നമ്പർ ഇതാണ്, 8281509000. യെസ്, അപ്പോ നിങ്ങൾക്ക് ഇനി വിഷയത്തെ കുറിച്ച് പറയാനില്ല. പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് മാത്രം കൊടുക്കാനായിട്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാ, തുടങ്ങല്ലേ?

0: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: Yes, once again, welcome back to Ahalya Vishes. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയകൃത്യം 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജേ അഹല്യ. അങ്ങനെ അഹല്യ FM 90.4 നിങ്ങൾ ഒരു ഫുഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും പറയാൻ പോകുന്നത്? ഇതാണ് ഇന്നത്തെ എന്റെ ആ ഒരു ചോദ്യം. അങ്ങനെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് പോവാനായിട്ട് നോക്കാം. ആരാണ്? ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് അഹല്യ.
2: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
2: ജഗൻ ചേട്ടനാണ്? ജഗൻ ചേട്ടാ,
3: യെസ്, പറയൂ.
2: മലപ്പുറത്ത് എങ്ങനെയാണ്? നല്ല മഴയൊക്കെ ഉണ്ടോ?
3: മലപ്പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. ഒന്ന് മോർണിംഗ് മഴ ഉണ്ടായിരുന്നു അഹല്യ. ക്ലൈമറ്റ് വലിയൊരു കുഴപ്പമില്ല.
2: വലിയൊരു കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പൊ
3: ഞങ്ങളുടെ കിണറിലൊക്കെ ഇപ്പൊ കൈകൊണ്ട് കോരിയെടുക്കാം വെള്ളം. നിറഞ്ഞു,
2: അങ്ങനെ നിറഞ്ഞു നിറഞ്ഞു. അടിപൊളി.
3: കയറിന്റെ ആവശ്യമില്ല,
2: കയറിന്റെ ആവശ്യമില്ല. പണ്ട് ഞാനിത് ഇങ്ങനെ ചെയ്തിരുന്നു കേട്ടോ, നല്ല പരിപാടിയാണ്. ഓക്കെ, അപ്പൊ ജഗൻ ചേട്ടാ പറയൂ, അഹല്യ FM ഒരു ഫുഡാണെങ്കിൽ ജഗൻ ചേട്ടൻ അത് ഏത് ഫുഡായിരിക്കും?
3: അഹല്യ നല്ലൊരു ഭക്ഷണം തന്നെയാണ് കേട്ടോ. കാലത്ത് നിങ്ങളൊരു മോട്ടിവേഷൻ ഒക്കെ ആകുമ്പോ നല്ല ഉഷാറായിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോ എനിക്ക് ഫുഡിനോട് കുറച്ച് കമ്പം കൂടുതല് നമ്മുടെ ബീഫിന്റെ കുഴിമന്തിയാണ്. അതാണ് അഹല്യ വിശ്വസത്തിൽ ഞാൻ കാണുന്നത്. മയണസ് ഒക്കെ കൂട്ടി കഴിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. അതേപോലെ FM ഞാൻ കാണുന്നു.
2: ഓക്കെ, അടിപൊളി അടിപൊളി. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങനെ കാണുന്നു.
3: ഫീൽ ചെയ്യുന്നത്
2: അടിപൊളിയാണ്. നല്ല ബീഫും നല്ല മയണൈസും.
3: ഒരു പ്രത്യേക വൈവാണ്. ഉച്ചക്കൊക്കെ ഭക്ഷണം കിട്ടില്ലെങ്കിൽ അത് കഴിക്കുമ്പോ ഒരു പ്രത്യേക രസ വൈകി കഴിക്കുമ്പോളെ.
2: അതാണ് അതാണ്, അതുപോലെയാണ് അഹല്യ FM കേൾക്കുമ്പോൾ.
3: പൊതുവെ മറ്റേ കുഴിമന്തി ടോപ്പ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് കൂടുതലായിട്ട് നല്ലോണം.
2: ഞാൻ സമ്മതിക്കുന്നു, ഞാൻ തർക്കിക്കുന്നില്ല. ഞാൻ മലപ്പുറം കോഴിക്കോട്ടുകാരോട് ഈ ഒരു രണ്ട് കാര്യങ്ങൾ തർക്കിക്കാറില്ല അങ്ങനെ.
3: അല്ല, ഭക്ഷണത്തിൽ നമ്മൾ ഇവിടെ ടോപ്പ് ആണ് ട്ടോ. മറ്റേ വെജിറ്റേറിയൻ കുറച്ച് കുറവാണ്, അത് പാലക്കാട് ഡിസ്ട്രിക്റ്റ് ടോപ്പ്.
2: അല്ല, ഞങ്ങൾ തൃശ്ശൂരാരെന്താ മോശ?
3: അല്ല, മോശമൊന്നുമല്ല, മോശക്കാരല്ല. അല്ല, തൃശ്ശൂരും കോട്ടയൊക്കെ ഒക്കെ വലിയ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഇടും പച്ചക്കറികളൊക്കെ.
2: അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ അടിപൊളി അഡ് വയ്ക്കാം.
3: കണ്ടിട്ടുണ്ട്. തൃശ്ശൂർ വന്നിട്ട് ഞാൻ നോക്കുമ്പോ കപ്പ, മീൻകറി, അതേപോലെ പോർക്ക്, കപ്പ, അതൊക്കെ നല്ല രസമായിട്ട്
2: അവിടെ. അപ്പൊ എന്തായാലും ഒരു കുഴിമന്തി ആക്കിയ സ്ഥിതിക്ക് ജഗൻ ചേട്ടൻ പോരട്ടെ. ഇന്നത്തെ വിഷസ് ആർക്കാണ്?
3: ഇന്നത്തെ വിഷസ് നമ്മള് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും, അതേപോലെ നമ്മുടെ ശില്പ ടീച്ചർ, അതേപോലെ നിർമ്മല അമ്മ, ഷക്കീല ചേച്ചി,
2: എല്ലാവർക്കും,
3: എല്ലാ സുഹൃത്തുക്കളും, ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ശുഭദിനം തന്നെയായിരുന്നു.
2: ഓക്കെ ജഗൻ ചേട്ടാ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് ജഗൻ ചേട്ടനായിരുന്നു, മലപ്പുറത്ത് നിന്നും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി ഞാൻ ഇന്ന് പോവാണ്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ അഹല്യ, അതെ, മോഹനൻ കുന്നത്തൂർ.
2: അഹല്യയാണല്ലോ മോഹനൻ ചേട്ടാ, സുഖല്ലേ?
4: സുഖം തന്നെ, സുഖം തന്നെ,
2: സുഖം തന്നെ. എങ്ങനെയുണ്ട് ഇപ്പൊ? നല്ല തണുപ്പൊക്കെ ആയല്ലോ. നല്ല തണുപ്പൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട് ക്ലൈമറ്റ്?
4: അത്ര തണുപ്പൊന്നും
2: ഇല്ല.
4: ഇന്നലെ ഇത്തിരി മഴയൊക്കെ പെയ്തു, ഇന്നും രാവിലെ ഒരു മഴയൊക്കെ പെയ്തു.
2: എന്നാലും
4: വലിയ തണുപ്പൊന്നും
2: ആയിട്ടില്ല അല്ലേ. ഓക്കെ, അപ്പൊ മോഹനൻ ചേട്ടാ പറഞ്ഞോളൂ, അഹല്യനെ ഒരു ഫുഡാക്കാണെങ്കിൽ എന്ത് ഫുഡാക്കും?
4: ഞാൻ അഹല്യ ഒരു അവിയലായിട്ട് കാണും.
2: അവിയലായിട്ട് കാണും? ആഹാ, അത് എന്തുകൊണ്ട് അവിയലാക്കി?
4: അവിയലായിട്ട് കാണുന്നത് പറഞ്ഞാൽ അവിയലിന് പല കഷണങ്ങളുണ്ടല്ലോ. അപ്പം ഇത് പല പല പരിപാടികള് ഒത്തുചേർത്ത് കൊണ്ടുപോകുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഞാനതിനെ അവിയലായിട്ട്.
2: അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാട്ടോ, നൈസ്.
4: പിന്നല്ലാതെ ഈ നോണമൊക്കെ കഴിച്ച് ഒരു ഇതാക്കണ്ടെന്ന് വെച്ചിട്ട്.
2: ഓ, അതുകൊണ്ട് അവയിൽ മതി, കുറച്ച് ഹെൽത്തി ഒക്കെ
4: വരുവാണ്.
2: ഓക്കെ, അപ്പൊ മോഹനൻ ചേട്ടാ പറഞ്ഞോളൂ, ഇന്നത്തെ ആശംസകൾ ആർക്കാണ്?
4: ഇന്ന് അതിലേക്ക് ഇരിക്കട്ടെ, പിന്നെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ഇരിക്കട്ടെ.
2: ഓക്കെ, അപ്പൊ മോഹനൻ ചേട്ടനും ഇരിക്കട്ടെ നല്ലൊരു ദിവസം കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് മോഹനൻ ചേട്ടനായിരുന്നു. അവിയലാക്കി കളഞ്ഞിരിക്കുന്നു കേട്ടോ, അഹല്യ എഫ്എമ്മിന് ഒരു ഫുഡാക്കാൻ പറഞ്ഞപ്പോ അവിയൽ എന്നാണ് പറഞ്ഞത്. എനിവേ, നമുക്ക് അടുത്തൊരു കോളറിലേക്കും കൂടി പോവാം, നോക്കട്ടെ ഞാൻ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ വളരെ കൃഷ്ണൻ.
2: കൃഷ്ണൻ ചേട്ടാ സുഖാണോ?
5: സുഖായിരിക്കുന്നു.
2: ആ, കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ കേട്ടോ. ഓക്കെ, പറയൂ, ഇന്നത്തെ വിഷയത്തെ കുറിച്ച് പറയൂ. അഹല്യ എഫ്എം ഒരു ഫുഡാണെങ്കിൽ എന്ത് ഫുഡായിരിക്കും?
5: എനിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ വെങ്കായ റോസ്റ്റ് പറഞ്ഞ സാധനമുണ്ട്, കണ്ടിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ?
2: എന്തൊക്കെയാ അത്? കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ? വെങ്കായം,
5: ഉള്ളി, വലിയ
2: ഉള്ളി, അതൊക്കെയറിയാം.
5: അരിഞ്ഞിട്ട് തരുന്നതാണ്. അതില് കട്ട ചട്നി വെച്ച് ചമ്മന്തിയും പൊടിയും ഒക്കെ വെച്ച് അത് തരും. തന്നു കഴിഞ്ഞാൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാ
2: ആണോ? അപ്പൊ അതുപോലെയാണ് അഹല്യ എഫ്എം.
5: അതെ അതെ, അതുപോലെയാണ് അഹല്യ എഫ്എം.
2: ആഹാ, സൂപ്പർ. അത് ഭയങ്കര ഇഷ്ടാണോ?
5: അതെ അതെ, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്.
2: ഓക്കെ, കൊള്ളാം
5: കൊള്ളാം. വടിയും വെച്ചാ മതി.
2: ആ ഓ, പിന്നെന്താ വെച്ചിരിക്കും? ഞങ്ങള് വേണമെങ്കിൽ ഇവിടുത്തെ ഉഴുന്നുവടകളാവാം. ഓക്കെ, അപ്പൊ കൃഷ്ണൻ ചേട്ടാ പറഞ്ഞോളൂ, ഇന്നത്തെ വിശ്വസം ആർക്കാണ്?
5: ആശംസകൾ നേരുന്നു. അത് അയാളുടെ അച്ഛൻ സുരേഷ് ബാബു, അമ്മ നിഷ, നേമ പിന്നെ ദീപ,
2: ഓക്കെ,
5: അച്ഛൻ പ്രജേഷ്,
2: എല്ലാവരും,
5: ശ്രീരാജ്, അമ്മമ്മ മണി, അപ്പാപ്പൻ കൃഷ്ണൻ, ഹൃദയം നിറഞ്ഞ ഒരു ആശംസ.
2: ഓക്കെ, അപ്പൊ കൃഷ്ണൻ ഞാനാണ് വിളിച്ചത്. അലോഷ് എന്നാണ് ഞാൻ ആ പേര് കേട്ടത്. രണ്ടു തവണ ഞാൻ ഇവിടെ ചോദിച്ചു, പക്ഷെ അവിടെ എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. എനിവേ, ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഞാൻ എന്തേ അറിയിക്കുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് അടുത്ത ഒരു കോളറിലേക്ക് പോവാം എന്ന് വിചാരിക്കുന്നു. നോക്കാം നമുക്ക് ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
2: ആ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ് ചേച്ചി.
2: ഗുഡ് മോർണിംഗ്. ഇതാരാ?
6: ആരാധ്യ.
2: ആരാധ്യ, ആരാധ്യ കുട്ടിക്ക് ചെറിയൊരു കോൾഡ് ഉണ്ടോ?
6: കോൾഡ് ഉണ്ട്, ഇവിടെ മഴയല്ലാതെ കോൾഡ് ഉണ്ട്.
2: കോൾഡ് പിടിച്ചോ? അച്ഛടാ, സാരില്ല കേട്ടോ. ആ, നന്നായിട്ടൊന്ന് ആവിയൊക്കെ പിടിച്ച് മരുന്നൊക്കെ കഴിച്ച് നല്ല ചൂടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആക്കിയാ മതി കേട്ടോ. ഓക്കെ. അപ്പൊ ആരാധി കുട്ടി, ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചേ. കുറക്കി കുറക്കി, അമ്മേ ഒന്ന് കുറക്കി. കുറച്ചോ? റെഡിയായോ? ഓക്കെ, ഞങ്ങള് ഫുള്ള് റെഡി ആയിട്ടില്ലേ, കുഴപ്പമില്ല, പോട്ടെ, നമ്മുടെ ആരാധിയല്ലേ, ക്ഷമിച്ചേക്കാം അല്ലേ. ഓക്കെ, അപ്പൊ ആരാധി കുട്ടി പറയൂ, എന്ത് ഫുഡായിട്ടായിരിക്കും അഹല്യ എഫ്എമ്മിനെ പറയാൻ പോകുന്നത്, ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നേ?
6: കേക്ക്.
2: കേക്ക്? ആഹാ, അതെന്താ അങ്ങനെയൊക്കെ?
6: കേക്ക് എത്ര ക്രീമാണ്, ആയിരം ചേച്ചി, അഭിരാമി ചേച്ചി, ഹീര ചേച്ചി, സുനിലാട്ടനൊക്കെ.
2: ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ കേക്കിലെ ക്രീമാണ് ഞങ്ങള് അല്ലേ. കൊള്ളാം, നന്നായിട്ടുണ്ട്.
6: ആയിരം ചേച്ചി യൂണിക്കോൺ.
2: ഓ, ഞാൻ യൂണിക്കോൺ ആണ്, എനിക്ക് വയ്യ, ഞാൻ തന്നെ. കൊള്ളാം കൊള്ളാം, ഞാൻ പറയാം കേട്ടോ ചേച്ചിനോടും.
6: അയ്യോ,
2: ഓക്കെ, ഞാൻ എന്തായാലും പറയാം. ആരാധി കുട്ടി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാം കേട്ടോ. അഭിരാമി ചേച്ചിനോടും പറയാം, ഹീര ചേച്ചിയുടെ അടുത്ത് പറയാം, സുല്ലാനോടും പറയാം.
6: ആ, ചെറി
2: ചെറി. ഓക്കെ, ആ
6: ഹീര ചേച്ചി, റോസ്.
2: ഓ, എനിക്ക് വയ്യ, ഞാൻ പറയാം കേട്ടോ. ഒരു കേക്ക് ആക്കിയിട്ടുണ്ട് ഞങ്ങളൊക്കെ, ഇപ്പൊ ഇതൊക്കെയാണെന്ന് ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഓക്കെ കുട്ടാ, പറയൂ, ഇന്ന് വിശ്വസം ആർക്കാണ്?
6: എല്ലാവർക്കും ചേച്ചിക്ക് അഹല്യ വിശ്വസം.
2: ഓക്കെടാ, അപ്പൊ എന്തായാലും കോൾഡൊക്കെ മാറി മെഡിക്ക് കുട്ടിയാവട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് ആരാധി കുട്ടിയായിരുന്നു. ആരാധി കുട്ടി അഹല്യ എഫ്എമ്മിന് ഒരു കേക്കാക്കി. കേക്കിന്റെ മുകളിലിരിക്കുന്ന യൂണിക്കോണും തൊപ്പിയും ചെറിയൊക്കെയാണ് ഞങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. കൊള്ളാം, നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടിട്ട്. ഇനി വേ, നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി നമുക്ക് വേഗം പോവാല്ലേ. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ,
7: ഹലോ.
2: അയ്യോ, മൊത്തം ബഹളാണല്ലോ.
7: ഗുഡ് മോർണിംഗ്,
2: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അവിടെ ഇങ്ങനെ റേഡിയോ വെച്ചിട്ടുണ്ടോ?
7: റേഡിയോ വെച്ചിട്ടുണ്ട്, കുറച്ച് റേഡിയോ കുറെ മാറിയിട്ടാ ഞാൻ നിക്കണ.
2: ആണോ? എന്നാൽ എന്താന്ന് അറിയില്ല, വലിയൊരു ശബ്ദം. ആ, ഓക്കെ, പറയൂ, ഇതാരാണ്?
7: ഞാൻ പല്ലശ്ശനയിൽ നിന്ന് ജയശ്രീ.
2: ജയശ്രീ ചേച്ചിയാണ്? ജയശ്രീ ചേച്ചി,
7: ഓക്കെ. ഓ,
2: ഇന്ന് രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ്?
7: പുട്ടും കടലയും. പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കയാണ്.
2: പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കയാണ്. പാവം ആ പുട്ടിനെ പുറകിൽ നിന്നെ തള്ളിയിടാലേ.
7: അതുകൊണ്ടാ റേഡിയോയിലെ ശബ്ദം കേട്ടത്. റേഡിയോ
2: ഓക്കേ. അപ്പോ ആ പുട്ടിനെ എങ്ങനെയാണ്, പുറത്തേക്ക് തള്ളിയിട്ടോ? എന്ത് സന്തോഷം ഒരാളെ തള്ളി പുറത്തിട്ടെന്ന് പറയാൻ. ഓക്കെ, അപ്പൊ പുട്ടും കടലൊക്കെ ആണെന്ന്. അടിപൊളി, നൈസ്. പറയൂ അപ്പോൾ, ഇനി അഹല്യ FM-നൊരു ഫുഡ് ആക്കാണെങ്കിൽ, ഒരു ഭക്ഷണം ആക്കാണെങ്കിൽ എന്തായിട്ട് പറയും?
7: അത് പറയുകയാണെങ്കിൽ 4 കൂട്ടം പായസം കൂട്ടിയിട്ടുള്ള സദ്യ പറയില്ലേ?
2: ഓ, സദ്യയാണോ ഞങ്ങൾ?
7: അതാണ് അഹല്യ FM.
2: അടിപൊളി അടിപൊളി, കൊള്ളാം കൊള്ളാം. സദ്യയാണ് അപ്പൊ. 4 കൂട്ടം ഉള്ള സദ്യ വേണല്ലേ? ഒരു പായസം ഒന്നും പറ്റില്ല.
7: 4 കൂട്ടം പായസം.
2: ആ ഓക്കെ, 4 കൂട്ടം പായസം ഉള്ള സദ്യയാണ്. അടിപൊളി, സൂപ്പർ. ഷുഗറാണ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ജയശ്രീ ചേച്ചി പറഞ്ഞോളൂ, എന്നത് വിശ്വസ് ആർക്കാണ്?
7: വിശ്വസ് അഹല്യ FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
2: ഓക്കെ, അപ്പൊ
7: ഞങ്ങള് ടൂർ പോകുന്നുണ്ട്.
2: ആഹാ, എവിടേക്കാ പോകുന്നേ?
7: കാഞ്ചീപുരം, ഗോൾഡൻ ടെമ്പിൾ, അങ്ങനെ ആ ഭാഗം മൊത്തം.
2: അടിപൊളി.
7: അപ്പൊ പോകുന്ന എല്ലാവർക്കും വിശ്വസ് അറിയിക്കാം.
2: ഓക്കെ, അപ്പൊ ജയശ്രീ ചേച്ചി നല്ല സേഫ് ആയിട്ട്, ഹാപ്പി ആയിട്ട്, അടിപൊളിയായിട്ട് പോയിട്ട് വരണം കേട്ടോ.
7: ഓക്കെ
2: ചേച്ചി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ജയശ്രീ ചേച്ചി ആയിരുന്നു. യെസ്, അങ്ങനെ അതേ സമയം എത്രയായിട്ടുണ്ട്? സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റഡി ആ ക്ലോക്കിൽ നമുക്ക് അടുത്തൊരു കോളറിലേക്കും കൂടി പോയതിനു ശേഷം അടുത്ത പാട്ടിലേക്ക് പോവാം അല്ലേ? യെസ്, നമുക്ക് നോക്കാം ആരാണ് അടുത്ത ആ ഒരു കോളർ. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ജ്യോതിച്ചേട്ടനാണ്. ജ്യോതിച്ചേട്ടാ, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ? ഒന്ന് പ്രവചിച്ച കേക്കട്ടെ.
8: മഴ
2: പെയ്യും. ഓക്കെ, ഇനി മഴയുടെ സമയമാണപ്പോ. മഴയുടെ സമയമാണ്. ഓക്കെ, മഴ നമുക്ക് ആവശ്യമാണ്. എന്താണ്, കേൾക്കുന്നില്ല.
8: ഒരാഴ്ച വരെ ഉണ്ടാവും മഴ.
2: ഒരാഴ്ച കൂടി ഉണ്ടാവും മഴ എന്നാണ് ജ്യോതി ചേട്ടൻ പ്രവചിച്ചിരിക്കുന്നത്, കേട്ടല്ലോ അല്ലെ? എല്ലാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ ചേട്ടൻ പറഞ്ഞോളൂ, അഹല്യ FM-ന് ഒരു ഫുഡ് ആയിട്ട് പറയാൻ പറഞ്ഞാൽ ജ്യോതി ചേട്ടൻ എന്ത് പറയും? പാൽപായസം. അമ്പലത്തിലെ പാൽപായസം സ്പെഷ്യൽ ആണല്ലേ, കുറച്ചും കൂടി. ഓക്കെ, അപ്പൊ ഞങ്ങള് കുറച്ച് സ്പെഷ്യൽ ആയതിൽ വളരെ സന്തോഷം.
8: പ്രത്യേകം ആശംസകൾ കൃഷ്ണേട്ടന്റെ പേരെ കുട്ടി അലോചിച്ചു.
2: ഓക്കെ ഓക്കെ, ഓക്കെ. അപ്പൊ എന്തായാലും ജ്യോതിച്ച എന്നെ നല്ലൊരു ദിവസം ഞാനും വിഷയമാണ് കേട്ടോ. അങ്ങനെ 8 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ നമുക്ക് അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. ദേ ഞാൻ ആ ഒരു പാട്ടിലേക്ക് പോവാൻ പോവാണ് കേട്ടോ.

0: 2026 ന്യൂ കിയ സിറോസ്. സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയകൃത്യം 8 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജെ അഹല്യ. അങ്ങനെ ദേ നമുക്ക് അടുത്ത ആ ഒരു കോളറിലേക്ക് പോവാല്ലേ. അഹല്യ FM 90.4 നിങ്ങളൊരു ഫുഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും പറയാൻ പോകുന്നേ? ഇതാണ് ഞാൻ ഇന്ന് ചോദിച്ച ആ ഒരു ചോദ്യം. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് പോയാലോ. യെസ്, നെക്സ്റ്റ് കോളർ റെഡി. നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: ഞാൻ സൗമ്യ, ചെർപ്പശ്ശേരി.
4: സൗമ്യ ചേച്ചിയാണ്. സൗമ്യ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
5: നല്ല വിശേഷം,
4: നല്ല വിശേഷം. ചെർപ്പശ്ശേരിയിൽ എല്ലാവരും സുഖമായിരിക്കുന്നോ?
5: എല്ലാരും
4: സുഖമായിരിക്കുന്നു. ഓക്കെ, അപ്പൊ സൗമ്യ ചേച്ചി, കാര്യമായിട്ട് അടുക്കളയിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നേ?
5: അടുക്കളയിൽ സാമ്പാറിലുള്ള പണിയില്ല.
4: സാമ്പാറിലുള്ള പണിയിലാണ്?
5: അതെ.
4: ഓക്കെ, അപ്പൊ ഇന്ന് സാമ്പാറിന്റെ കൂടെ ആരാണ്?
5: സാമ്പാർ
4: ഒറ്റയ്ക്ക് ഉള്ളോ? ദോശയോ ഇഡ്ഡലിയോ ഉണ്ടോ?
5: ദോശയുണ്ട്.
4: ദോശയുണ്ട്, കണ്ടോ. നമ്മളിങ്ങനെ ഒരാളെ ഒറ്റയ്ക്ക് എങ്ങനെയാ പറഞ്ഞു വിടാല്ലേ? ആരെങ്കിലൊക്കെ വേണ്ട കൂടെ. ഓക്കെ, അപ്പൊ സൗമ്യ ചേച്ചി പറഞ്ഞോ, ഒരു ഫുഡായിട്ട് അഹല്യ FM-നെ പറയുകയാണെങ്കിൽ എന്ത് ഫുഡ് ഐറ്റം ആയിട്ട് പറയും?
5: എനിക്കിഷ്ടമുള്ള
4: സേമിയ പായസം. സേമിയ പായസമാണ് ഏറ്റവും ഇഷ്ടം. അടിപൊളി. ഉണ്ടാക്കാറുണ്ടോ വീട്ടില്? ഉണ്ടാക്കാറുണ്ട്. എന്നിട്ട് എങ്ങനെയാണ്, എല്ലാരും പറയാറുണ്ടോ ഓ സൗമ്യ ചേച്ചിയുടെ സേമിയ പായസം അതാണ് പായസം, ഇങ്ങനെ പറയാറുണ്ടോ?
5: കുട്ടികൾക്ക് ഇഷ്ടമാണ്.
4: ഓ, അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു.
5: ഇടയ്ക്ക്
4: ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ അത്രയും സ്വീറ്റ് ആണെന്നാണ് ഈ പറഞ്ഞു വന്നത്.
5: അതെ,
4: ഇല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കുന്നു.
5: രാവിലെ എന്തായാലും രാവിലെ എണീറ്റോട് ഓണാക്കുക. അല്ല, 12:30 വരെ കേൾക്കും ഞാൻ. എന്തായാലും
4: അടിപൊളി
5: കഴിഞ്ഞിട്ടാവും ബാക്കിയുള്ള പരിപാടി. എന്റെ പണികളുടെ ഇടയിൽ കൂടെ ഫുള്ളും ഇത് കേട്ടോണ്ടിരിക്കലോ. അപ്പൊ ഇടയ്ക്ക് സമയം കിട്ടുമ്പോ മെസ്സേജ് അയക്കും. അധികം മെസ്സേജ്
4: അയക്കലോ
5: മാത്രമാണ് ഒരു തവണ വിളിച്ച് സംസാരിച്ചിരിക്കുന്നത്.
4: എനിക്ക്
5: മെസ്സേജ് അയക്കാറുണ്ട്.
4: അതെ അതെ അതെ, എനിക്ക് വായിച്ചിട്ട് നല്ല ഫെമിലിയർ ആണ്.
5: ഹലോ,
4: ആണോ? ആയി ഹലോ ഭയങ്കര ഇഷ്ടമാണോ? ഓക്കെ,
5: അതെ അതെ.
4: സൗമ്യ ചേച്ചിക്ക് വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം കേട്ടോ.
5: അതെ.
4: ഓക്കെ ചേച്ചി, അപ്പൊ പറഞ്ഞോളൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
5: കേട്ട് കേട്ട് കൂട്ടോടുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം.
4: ഓക്കെ, അപ്പൊ എന്തായാലും സൗമ്യ ചേച്ചിക്ക് ഒരു പാൽ പായസം അല്ല, സേമിയ പായസം പോലത്തെ ഒരു ദിവസം ആവട്ടെ കേട്ടോ. ഓക്കെ ചേച്ചി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് ചെർപ്പുളശ്ശേരിയിൽ നിന്നും സൗമ്യ ചേച്ചിയായിരുന്നു. സേമിയ പായസമായിട്ടാണ് കേട്ടോ അഹല്യ FM-ന് ഇങ്ങനെ വർണ്ണിച്ചത്. ഓക്കെ, ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണല്ലോ വർണ്ണിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ്, ഒരു സന്തോഷമാണ്. എനിവേ, നമുക്ക് ആ സന്തോഷത്തിൽ അടുത്ത കോളിലേക്ക് പോയാലോ. നോക്കട്ടെ ഞാൻ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ ആര്യ മോളെ, അപ്പൊ മാധവാണ്.
4: പറയൂ മാധവൻ ചേട്ടാ, എന്തൊക്കെയാ വിശേഷങ്ങള്? സുഖല്ലേ?
6: നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നു മോളെ.
4: ആ അതാണ്, സുഖമായിട്ട് അങ്ങ് പോട്ടെ. അപ്പൊ മാധവൻ ചേട്ടാ പറഞ്ഞോ, എന്താണ് ആ ഒരു ഫുഡ് ഐറ്റം?
6: നിങ്ങൾക്ക് ഒരു 10 വക മറ്റേ കൂട്ടാനും പായസും പപ്പടം പറഞ്ഞ രണ്ടുമൂന്ന് പായസം ആയിട്ടുള്ള നല്ലൊരു സദ്യ.
4: സദ്യ ആണപ്പോ? ഓക്കെ, വയ്യ. അപ്പൊ കുറച്ച് ഹെവി ആണ്.
6: അത് ഉടനെ റെഡിയാക്കിയ അത് നിങ്ങൾക്ക് ഉച്ചക്ക് നല്ലപോലെ കഴിക്കാം.
4: ഓക്കെ, അപ്പൊ സദ്യ ആയിട്ടാണ് അഹല്യ FM തോന്നുന്നേ മാധവൻ ചേട്ടന്. സൂപ്പർ സൂപ്പർ, നല്ലതാണ് കേട്ടോ. സദ്യ ആവുമ്പോ എല്ലാ ഐറ്റംസും ഉണ്ട്, വളരെ സമൃദ്ധമായിട്ട് നമുക്ക് അങ്ങോട്ട് കഴിക്കാം. ഓക്കെ, അപ്പൊ മാധവൻ ചേട്ടാ പറഞ്ഞോളൂ, ഇന്നത്തെ വിശ്വസം ആർക്കാണ്?
6: പേരക്കുട്ടി ആലേഷിന് ഒരു 100 പിറന്നാൾ ആശംസകൾ നേരുന്നു.
4: ഓക്കെ, അപ്പൊ എന്തായാലും മാധവൻ ചേട്ടനും നല്ലൊരു ദിവസം ഞാനും വിഷയമാണ് കേട്ടോ. ഓക്കെ ചേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് മാധവൻ ചേട്ടനായിരുന്നു, ഒരു സദ്യയായിട്ടാണ് വർണ്ണിച്ചത് കേട്ടോ. അതാവുമ്പോ കുറെ ഐറ്റംസ് ഉണ്ട്, 2-3 തരം പായസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിവേ, നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോവാ. നോക്കാം നമുക്ക് ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ,
7: ഹലോ.
4: ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചേ.
7: നമസ്തേ, രാഹുലാണ്.
4: ആ രാഹുൽ, ആ ശബ്ദം നന്നായി ഒന്ന് കുറച്ചേ. ശബ്ദം കുറച്ചോ? റേഡിയോയുടെ ശബ്ദം കുറച്ചോ? കുറച്ചു. ഓക്കെ. അപ്പൊ രാഹുൽ, ക്ലാസ് ഇല്ലേ ഇന്ന്?
7: ക്ലാസ് ഉണ്ട്.
4: ക്ലാസ് ഉണ്ട്. എപ്പോഴാ പോകുന്നേ?
7: 9 മണിയാകുമ്പോ
4: പോണം. ഓക്കെ. ടൈം ടേബിൾ ഒക്കെ നോക്കി ബുക്കൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞോ?
7: ഓ, അതൊക്കെ ഇന്നലെ എടുത്തു വെച്ച്.
4: അതൊക്കെ ഞാൻ ഇന്നലെ എടുത്തു വെച്ച്. എന്ത്, ഹോംവർക്ക് ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്തായിരുന്നോ?
7: ഹോംവർക്ക് ഇന്നലെ ചെയ്തില്ലേ?
4: വളരെ നല്ല കുട്ടിയാണ് മൊത്തത്തില്. ഞാനൊക്കെ വന്നോഴപ്പായിരുന്നു. എന്റെ പൊന്നെ, എന്നിട്ട് എന്ത് ചെയ്തു? പഠിച്ചു?
7: എന്നിട്ട് രാവിലെ വാക്കിങ്ങിന് പോയി.
4: ഓഹോ, അപ്പൊ മൊത്തത്തിൽ നല്ല കുട്ടിയാണ്. ഹെൽത്തി ഹെൽത്തി ഹെൽത്തി വെൽത്തി കുട്ടി. ഓക്കെ.
7: ഞാൻ പിന്നെ മാരത്തോൺ റണ്ണറും കൂടിയാണ്.
4: അടിപൊളി, സൂപ്പർ. അപ്പൊ എന്തായാലും ഹെൽത്ത് നോക്കണം, ടൈമിന് ഉറങ്ങണം, നേരത്തെ എഴുന്നേൽക്കണം, നല്ല ഫുഡ് കഴിക്കണം ഒക്കെ ചെയ്യണം കേട്ടോ.
7: ഓക്കെ.
4: അപ്പൊ രാഹുലേ പറഞ്ഞേ, അഹല്യ എഫ് എമ്മിന് ഒരു ഫുഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും? എന്ത് ഫുഡായിട്ട് പറയും?
7: സദ്യ.
4: സദ്യ? വൈ വൈ സദ്യ?
7: ഓണസദ്യ.
4: അത് ആരപ്പുറത്ത് നിന്ന് പറയുന്നേ? ഒരാളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും അപ്പുറത്ത് നിന്ന് പറയുന്നുണ്ടോ? ഇല്ലേ, തോന്നിയതാവും അല്ലേ. ഓക്കെ, അപ്പൊ ഓണസദ്യയാണ്. ഓണസദ്യയാണ്. ഓക്കേടാ. അപ്പൊ പറഞ്ഞോള്, ഇന്നത്തെ വിഷസ് കൂടി പോരട്ടെ. ആർക്കാ ഇന്നത്തെ വിഷസ് കൊടുക്കണ്ടേ? ഓക്കെ. അപ്പൊ രാഹുലെ, അടിപൊളി ഒരു ദിവസം കൂടി ആവട്ടെ കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇതുപോലെ മിടുക്കനായിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് രാഹുലാണ്. കുട്ടി കുട്ടി വിചാരിച്ച പോലെ അല്ല കേട്ടോ. കുട്ടി വളരെയധികം അടിപൊളിയായിട്ട് സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കുന്നൊരു കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അടിപൊളി, അങ്ങനെ വേണമല്ലേ. ഞാനൊരു 5 മണിക്ക് മൂടി പൊതിച്ചു കിടന്നു അങ്ങ് ഉറങ്ങുക. പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റില് എഴുന്നേക്കാൻ വയ്യ ഗൈസ്, വൻ മടിയാണ്. എന്താ ചെയ്യുക അല്ലേ. ഓക്കെ, ഇനി വേ നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ വരുന്ന എന്റെ കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ
8: ഹലോ
4: ആ യെസ് ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്. പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും സ്വർണ്ണ തിളക്കവുമായി പല്ലക്കനിയിൽ നിന്നും പറന്നു വരും ബാലുങ്കേട്ടൻ.
4: അതെ അല്ലേ, എന്നെ എന്നെ പുകഴ്ത്താൻ എനിക്ക് വേറെ ഒരാളുടെ ആവശ്യമില്ലാതാണോ? ഈ ഈ ഈ വണ്ടി ഞാൻ സ്വയം തല്ലുമ, അങ്ങനെയാണോ? കൊള്ളോ. അല്ല, സെൽഫ് ലവ് നല്ലതാട്ടോ, അടിപൊളി പരിപാടിയാ. ഓക്കെ, അപ്പൊ ബാലൻ ചേട്ടാ, പരിശുദ്ധിയോടെ പറന്നു വന്ന ബാലൻ ചേട്ടാ, സുഖാണോ? സുഖാണോ? സുഖാണോ?
8: ആ,
4: സുഖായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ സുഖമായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പൊ പറഞ്ഞോളൂ, എന്ത് ഫുഡായിട്ടാണ് അഹല്യ എഫ് എമ്മിനെ ഡിസ്ക്രൈബ് ചെയ്യുക?
8: എനിക്ക് ഈ നൂലിപ്പുട്ട് പറഞ്ഞ അറിയോ? ഇടിയപ്പം പറയും തൃശ്ശൂര്.
4: ഞങ്ങള് നൂൽപുട്ട് എന്ന് പറയും, നൂലപ്പം, നൂൽപുട്ട്. ആ പിന്നെന്ത്?
8: വെണ്ടായത്തൊക്കെ വന്നിട്ട് ഇതല്ലേ പറയുന്നത്?
4: എന്താ
8: ഇടിയപ്പം? നൂലിപ്പുട്ട് എന്ന് പറയില്ല, ഇടിയപ്പം പറയും.
4: അല്ലല്ല, എന്റെ നാട്ടിലൊക്കെ നൂൽപുട്ട് എന്നാ പറയാ.
8: അവന് വെമ്പായല്ലേ നിങ്ങളുടെ നാട്?
4: വെൺപായോ? അതൊന്നല്ല എന്റെ നാട് കേട്ടോ. എന്താണിത്? ഞാൻ തൃശ്ശൂര്. അല്ലല്ല, അവിടെ ഒന്നും അല്ല കേട്ടോ. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു? ഇനി എന്റെ നാട്ടിൽ അതല്ല എന്നാൽ തെറ്റിപ്പോയി. അല്ല, അതൊന്നും അല്ല. ഇത് എവിടേക്കൊക്കെ പോകുന്നേ? അതൊന്നും അല്ല കേട്ടോ. ഇത് ഇപ്പൊ തൃശ്ശൂരിലെ എല്ലാ സ്ഥലങ്ങളുടെ പേരും പറയില്ലോ. ഓക്കെ, വിഷയത്തിൽ നിന്ന് തെന്നി മാറി പോകുന്നു. അപ്പൊ നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പമായിട്ടാണ് പറയുന്നേ? ഓ, അങ്ങനെയാണോ? അതാണോ ഏറ്റവും ഇഷ്ടം? ബാലചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് അതാണോ?
8: നല്ലൊരു ഇതാണ്. ഈ മഴ സീസണിലൊക്കെ വൈകുന്നേരം മുമ്പ് കഴിച്ചിട്ട്
4: ഭയങ്കര അടിപൊളിയാണല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടാ പറഞ്ഞോളൂ, ഇന്നത്തെ വിശ്വസം ആർക്കാണ്?
8: ഇന്നിപ്പോ നമ്മുടെ കൃഷ്ണൻ ചേട്ടന്റെ പേരക്കുട്ടി അലോഷ്യസിന് 1000 ജന്മദിനാശംസകള്. അതുപോലെ ആയിരിക്കും ഒരു 2 ലൈൻ പാടുന്നു.
4: ഹലോ. അയ്യോ, ആ രണ്ടുപേരി മുങ്ങിപ്പോയിട്ടോ, കോല് ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട്. സാരമില്ല, ഇനിവേ വിളിച്ചത് ബാലൻചേട്ടനാണ്. ബാലൻചേട്ടനെ നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്ത് കേട്ടോ. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോളർ കൂടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി ഞാൻ ഓടിപ്പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
9: ഇത് ഞാൻ കൊല്ലങ്കോട്ട് നിന്ന് കമലമ്മ.
4: കമലമ്മ, കമലമ്മ, എന്തൊക്കെ വിശേഷം?
9: നന്നായി പോകണോ?
4: നന്നായിട്ട് പോകുന്നോ?
9: ഓ
4: കമലമ്മ ആദ്യമായിട്ട് വിളിക്കുകയാണോ?
9: ആദ്യമായിട്ടാ മോളെ വിളിക്കുന്നേ.
4: ആ ആദ്യമായിട്ടാണ് എന്നെ വിളിക്കുന്നേ. അതാണ്, അത് അങ്ങനെ പറയൂ.
9: തുടക്കം മുതലുള്ള ആളാ സാർ. റേഡിയോ ഒന്ന് പണി മുടക്കിയപ്പോ പിന്നെ കുറച്ചു കാലം റേഡിയോ കിട്ടാൻ വേണ്ടിട്ട് പരതി ഒന്ന് കിട്ടി. ശേഷം ഞാൻ എനിക്ക് എന്താ പറയാ, നമ്പർ എടുക്കാൻ ഇത്രയും ദിവസം കാലായി.
4: കുഴപ്പമില്ല, കുഴപ്പമില്ല, ഇപ്പൊ വീണ്ടും എത്തിയില്ലേ. അതാണ് അതാണ്. ഓക്കെ, അപ്പൊ കമലമ്മ പറയൂ, ഒരു ഫുഡായിട്ട് അഹല്യ എഫ് എമ്മിനെ പറയാൻ പറഞ്ഞാൽ ഏത് ഫുഡായിട്ട് പറയും?
9: ഫുഡ്
4: എന്താ?
9: മധുരം.
4: മധുരം സ്വീറ്റ്? സ്വീറ്റ് ആണ്. മധുരമുള്ള എന്തും. മധുരമാണ് അഹല്യ എഫ് എം അല്ലേ?
9: ഭയങ്കര എന്താ പറയാ, നമ്മൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊന്നും നമ്മൾ ചോദിച്ചില്ലെങ്കിലും നമ്മൾ എന്ന് വൈകുന്നേരം വരെ കേട്ടുകൊണ്ടിരുന്ന അതിൽ വന്നു മനസ്സിൽ വിചാരിക്കുന്ന പാട്ടുകളെല്ലാം
4: ആണല്ലേ? ഓക്കെ, അടിപൊളി. അപ്പൊ ഇനി ഇനി ഇനിയും കേൾക്ക കേട്ടോ. അപ്പോ കമലമ്മ പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ് കൊടുക്കേണ്ടേ?
9: എല്ലാവർക്കും കേൾക്കാം.
4: ഓക്കെ, അപ്പൊ കമലമ്മയ്ക്ക് നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. ആഹാ, എന്താ ഒരു എനർജി അല്ലേ. ആ താങ്ക് യുണ്ടായിരുന്നു ആ ഒരു സ്നേഹവും എനർജിയും ഒക്കെ. ഇനി വേദേ, നമുക്ക് അടുത്തൊരു കോളിലേക്കും കൂടി പോയതിന് ശേഷം അടുത്ത പാട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഹലോ
10: ആ
4: പറയൂ, ഇതാരാണ്?
10: പ്രശാന്ത്
4: ഏട്ടനാണ്. ഓക്കെ, അപ്പൊ പ്രശാന്ത് ഏട്ടാ
10: പറയൂ.
4: ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, എന്ത് പറ്റി? ഒരു സുഖമില്ലായ്മ ഉണ്ടോ?
10: എന്താണ്
4: ഒരു സുഖമില്ലായ്മ ഉണ്ടോ? ഹലോ, ആ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടോ? ആ അതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഇങ്ങനെ ബ്രേക്ക് ആയിട്ടാണ് എനിക്ക് കേൾക്കുന്നേ. ഹലോ ഹലോ ഹലോ കുഴപ്പമില്ല, ആ കോല് ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട്. റേഞ്ചിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. എന്തായാലും വിളിച്ചത് പ്രശാന്ത് എന്നായിരുന്നു. ചേട്ടൻ നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പോ സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അടുത്ത ആ ഒരു പാട്ടിലേക്ക് പോകണോ? അല്ലെ, ഇല്ല, പാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കോള് കൂടി വരുന്നുണ്ട്. ആ കോളിന് ശേഷം നമുക്ക് എന്തായാലും അടുത്ത പാട്ടിലേക്ക് പോവാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്.
11: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
11: ഭാസ്കരൻ
4: ചേട്ടനാണ്. ഭാസ്കരൻ ചേട്ടാ പറഞ്ഞോ. ഞാന് എന്നെ അന്വേഷിച്ചില്ല അല്ലേ. ആഹാ,
11: ഞാന്
4: ചോദിച്ചിരുന്നോ? ആഹാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഭാസ്കരൻ ചേട്ടാ. ആ അതാണ്, എന്താ ചെയ്യാ, എനിക്ക് അവരെ അവസരം തന്നില്ല. നീ ചുമ്മാതാട്ടോ, വേറെ കൊറേ കാര്യങ്ങളിൽ കുറച്ച് തിരക്കായി പോയി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞോളൂ, ഒരു ഫുഡായിട്ട് അഹല്യ എഫ് എമ്മിന് പറയുകയാണെങ്കിൽ എന്ത് ഫുഡായിട്ട് പറയും?
11: അഹല്യക്ക് നല്ലൊരു ഓണസദ്യ. നല്ല
4: ഓണസദ്യ ആണ്.
11: ഓക്കെ,
4: ഓണസദ്യ ആണല്ലേ. ആ ഇപ്പൊ ഓണൊക്കെ വരാനായി.
11: അഹല്യ എഫ് എം നല്ല നല്ല മെലഡി പാട്ടുകൾ, ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി പാട്ടുകൾ പരിശീലനങ്ങള് തരുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു സദ്യ കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത്.
4: ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ ഇനി പറഞ്ഞോളൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
11: എപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
4: ഓക്കെ, ഓക്കെ, തീർച്ചയായിട്ടും എല്ലാവരോടും പറയാം കേട്ടോ. അപ്പൊ എന്തായാലും ഭാസ്കരൻ ചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പൊ അതെ, 8 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. എനിക്കിത് അടുത്ത പാട്ട് കേൾക്കണം. യെസ്, അടുത്ത പാട്ട് ദേ വരുന്നുണ്ട്.

0: അഹല്യ വിഷസ് യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം ദേ 8 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അപ്പോൾ നീ നമ്മൾ ഇന്ന് ചോദിച്ച കാര്യം എന്താ, അഹല്യ എഫ് എം 90.4 നിങ്ങളൊരു ഫുഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും പറയാൻ പോകുന്നത്, ഏതായിരിക്കും ആ ഒരു ഫുഡ് ഐറ്റം? അതായിരുന്നു ഇന്നത്തെ എന്റെ രസകൻ ചോദ്യം. ഓക്കെ, ഇനിവേ നമുക്ക് അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഖദീജ കുട്ടിയാണ്. ഓക്കെ ഖദീജ, സുഖായിരിക്കുന്നോ? അടിപൊളിയാണ്, സുഖായിരിക്കണം കേട്ടോ. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഖദീജ കുട്ടി പറഞ്ഞോ, അഹല്യ എഫ് എം ഒരു ഫുഡായിട്ട് ആണെങ്കിൽ ഏത് ഫുഡായിട്ടായിരിക്കും?
2: മുട്ടദോശ.
1: മുട്ടദോശ? ഖദീജക്ക് ഏറ്റവും ഇഷ്ടം മുട്ടദോശയല്ലേ? അത് കണ്ടോ, എനിക്ക് മനസ്സിലായി. എനിക്ക് എനിക്കങ്ങനെ മനസ്സിലാക്കുന്ന ഒരു കഴിവുണ്ട്. എത്ര മുട്ടദോശ ഒക്കെ കഴിക്കും ഖദീജ? ഒരെണ്ണം കഴിക്കുള്ളൂ. ഒരെണ്ണം പോരാട്ടോ, ഒരു 1, 2, 3 ഒക്കെ കഴിച്ചോ കേട്ടോ. ആ 3 ഒക്കെ നിസ്സാരം. മുട്ട നല്ലതാണ്, പ്രോട്ടീൻ പ്രോട്ടീൻ. ഓക്കെ, അപ്പൊ മുട്ടദോശയാക്കി അഹല്യ എഫ് എമ്മിനെ അല്ലേ. ഓക്കെ ഖദീജ പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
2: ഇന്നത്തെ വിഷസ് ചേച്ചിക്ക്, അഭിരാം ചേച്ചിക്ക്, സുനിലേട്ടന്, അഹല്യ കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും.
1: ഓക്കെ, അപ്പൊ ഖദീജക്കും ഫാമിലിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ചേച്ചി വിഷ് ചെയ്യാൻ കേട്ടോ. ഓക്കെ ഡാ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് ഖദീജയാണ് കേട്ടോ. മുട്ടദോശ, ഖദീജയുടെ ഏറ്റവും ഫേവറേറ്റ് മുട്ടദോശയാണ്. അതുകൊണ്ട് അഹല്യ എഫ് എം ഒരു മുട്ടദോശയാണ് ഖദീജക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിമേ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. നോക്ക ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഇതെന്താണ്, ആരാണ്?
3: ഗുഡ് മോർണിംഗ്, ഞാൻ പാലക്കാട് നിന്ന് പ്രിയാണേ.
1: പ്രിയാണ്?
3: അതെ.
1: പ്രിയ ചേച്ചിയാണോ?
3: എന്താണ്,
1: പ്രിയ ചേച്ചിയാണോ? പ്രിയ ചേച്ചി തന്നെയാണ്, ഒരു
3: സംശയമില്ലാന്നല്ലേ.
1: പ്രിയ ചേച്ചി,
3: പറയൂ
1: പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ അതോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ?
3: ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ സേവിയാണ്, സേവിയും മസാല ആണ്.
1: ഓക്കെ, അപ്പൊ കഴിഞ്ഞോ, കഴിച്ചൊക്കെ കഴിഞ്ഞോ?
3: കഴിച്ച്, മക്കളെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞു വിടേണ്ട തിരക്കായിരുന്നു.
1: ജസ്റ്റ്
3: ഒന്ന് റീഫ്രഷ് ആയപ്പോ ഒന്ന് വിളിച്ചത്.
1: അങ്ങനൊന്ന് വിളിച്ചതാണല്ലേ. ഓക്കെ, കൊള്ളാം കൊള്ളാം, നൈസ്. അപ്പൊ ചേച്ചി പറഞ്ഞോളൂ, എന്ത് എന്ത്

0: ഉണ്ണിക്കാനാണോ?
1: സാധാരണ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഫുഡ് മതി എന്നാണ് ഞാൻ പറയുന്നത്.
0: ഓക്കെ ഓക്കെ, ശരി, സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. അപ്പൊ പറഞ്ഞോളൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
1: ഇന്നത്തെ വിഷസ് മൈ ഹസ്ബൻഡിനാണ് കേട്ടോ.
0: ഓക്കെ, എന്താ ചേട്ടന്റെ പേര്?
1: പ്രകാശ്.
0: പ്രകാശേനു വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും പ്രിയ ചേച്ചിക്കും പ്രകാശേനൊക്കെ നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ.
1: ഓക്കെ
0: ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് പ്രിയ ചേച്ചിയായിരുന്നു. അങ്ങനതേ, നമുക്ക് അടുത്തൊരു കോള് കൂടി ഇങ്ങനെ വരുന്നുണ്ട്. 9 വരെയാണ് എനിക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളൊരു സമയം കേട്ടോ. അതിനുശേഷം എനിക്ക് കോൾസ് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ വേഗം വേഗം ആ ഒരു മെസ്സേജ് ആയിട്ട് അയച്ചിടണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? കണ്ണൻ ചേട്ടനാണ്. കണ്ണൻ ചേട്ടാ,
2: അതാണ്
0: എപ്പോഴെങ്കിലും വിളിക്കുമ്പോ ഒരു സുഖം ഉണ്ടാവും അല്ലേ. അപ്പൊ കണ്ണചേട്ടാ,
2: പുതിയ ആൾക്കാരൊക്കെ വിളിക്കുന്നില്ലല്ലോ.
0: അതാണ് എല്ലാരും വിളിക്കട്ടെ അല്ലെ, എല്ലാവർക്കും അവസരം കിട്ടട്ടെ. ഓക്കെ, അപ്പൊ ചേട്ടാ പറഞ്ഞോളൂ ഇന്നത്തെ വിഷയത്തെ കുറിച്ച്. സദ്യയാണ്, അഹല്യഫും ഒരു സദ്യയായിട്ട് മാറുന്നു അല്ലേ. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും സദ്യ ആയതിൽ വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ പോരട്ടെ ഇന്നത്തെ വിഷസ്.
2: കൃഷ്ണേട്ടന്റെ പേരക്കുട്ടിക്ക് പറഞ്ഞത്. കൃഷ്ണേട്ടായി, കർത്തികം ചേച്ചി, ബാലേട്ടായി, മാധവേട്ടായി,
0: എല്ലാവർക്കും. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും കണ്ണൻ ചേട്ടൻ നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അപ്പോ ദേ നമുക്ക് അടുത്തൊരു കോളും കൂടി ഓടി ഓടി വരുന്നുണ്ട്. ഞാനും ഓടിപ്പോയി എടുക്കട്ടെ കേട്ടോ. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഓമന ചേച്ചിയാണ്. ഓമന ചേച്ചി,
3: ഓ
0: ഇന്ന് എന്താണ് രാവിലെ ആയിട്ട് പരിപാടി? ഇങ്ങനെ എണീറ്റ് വെറുതെ മടി പിടിച്ചിരിക്കുകയാണോ അതോ?
3: മടി പിടിച്ചിരിക്കല്ലേ, രാവിലത്തെ പണികളൊക്കെ ചെയ്യണമല്ലോ.
0: ആ, അതൊക്കെ ചെയ്യണല്ലോ അല്ലേ. ഞാനൊക്കെ ആണെങ്കിൽ ചെലപ്പോ മടി പിടിച്ചിരുന്നേനെ.
3: അയ്യോ, അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, നമുക്ക് വേറെ ആരും ഇല്ലല്ലോ ചെയ്യാൻ.
0: നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യും, നല്ല കുട്ടികളാണ്.
3: നല്ല കുട്ടികളാണ്,
0: അതാണ്. ഓക്കെ, അപ്പൊ നല്ല കുട്ടിയായ ഓമന ചേച്ചി, പോരട്ടെ. ഇന്നത്തെ വിഷയത്തെ കുറിച്ച് എന്താ പറയാനുള്ളേ?
3: എനിക്ക് സദ്യയാണ്, അതില് ഗോതമ്പ് പായസം വേണം, പപ്പടം പഴം, അങ്ങനെയാണ്.
0: ഇതൊക്കെ അഹല്യഫമാണോ?
3: അതെ അതെ അതെ, നമ്മളെ കുട്ടികള് വരുമ്പോ നമുക്ക് അതുപോലെ തോന്നുമല്ലോ.
0: അങ്ങനെ തോന്നുമല്ലോ അല്ലേ, അടിപൊളി.
3: സൗണ്ട്, ശബ്ദം കേൾക്കാനും ചിരി വരാനും കേൾക്കാനും നല്ല രസമാണല്ലോ, അപ്പൊ നമുക്ക് അതാണ് തോന്നുന്നത്.
0: ഓക്കെ, അത് ഞാൻ വരവെച്ചിരിക്കുന്നു കേട്ടോ.
3: അതെ അതെ അതെ, കൃഷ്ണേട്ടന്റെ പേരക്കുട്ടി അലോഷിനെ 1000
0: പിറന്നാളാക്കുന്നു.
3: പ്രത്യേകം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും,
0: എല്ലാവർക്കും ഓമന ചേച്ചിയുടെ വക ഞാൻ നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ഓമന ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് ഓമന ചേച്ചി ആയിരുന്നു. അങ്ങനെ 8 കഴിഞ്ഞ് 55 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ കോളിലേക്കാണ് ഞാൻ പോവാൻ പോകുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ. ഇനി കോൾസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കേട്ടോ. നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: നാഗരാജേട്ടനാണ്.
0: നാഗരാജേട്ടാ, എന്തൊക്കെയാ പറഞ്ഞേ, വിശേഷമൊക്കെ പോരട്ടെ.
4: വിശേഷങ്ങള്, ടോപ്പിക്ക് നല്ലൊരു ടോപ്പിക്കാണ്.
0: അതെ, ഓക്കെ.
4: അപ്പോ നമ്മുടെ അതിന്റെ അപ്പമിന് 4 ആ 4 3 പെമ്മക്കളും.
0: ഓഹോ, അവിടെ വരെ എത്തിയോ? ഓക്കെ.
4: അപ്പോ അതിന്റെ ആ അമ്മയ്ക്ക് അറിയാം മക്കൾക്ക് ഏതൊക്കെയാണ് ഫുഡ് ഇഷ്ടം പറഞ്ഞത്. ആ അമ്മയ്ക്കേ അറിയുള്ളൂ.
0: അറിയുള്ളൂ, അതുകൊണ്ട് ഞങ്ങളൊന്നും
4: പറയില്ലേ.
0: പോരട്ടെ, ഇന്നത്തെ വിഷസ് പോരട്ടെ, സമയത്തെ പോകുന്നു.
4: ആ മിസ്സസ് എല്ലാവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും.
0: ഓക്കെ, അപ്പൊ എന്തായാലും നാഗരാജേട്ടൻ നല്ലൊരു ദിവസമായിട്ട് ഞാനും വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് നാഗരാജേട്ടനായിരുന്നു. അങ്ങനെ പതിയെ ഇന്നത്തെ കോൾസ് ഒക്കെ ഞാൻ പതിയെ ഒന്ന് അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മെസ്സേജുകളുണ്ട്, മെസ്സേജുകളിലേക്കൊക്കെ പോകണം. അപ്പോ വേഗം വേഗം ആ മെസ്സേജ് ഒക്കെ അയച്ചിട്ടേ. ടൈപ്പ് ചെയ്യുന്നവരൊക്കെ

കഴിഞ്ഞ് ഒട്ടും സമയം കളയണ്ട, അവസാനത്തേക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ട. അതുപോലെ ഒരു കുട്ടി കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ, അഹല്യ എഫ് എമ്മിൽ അഹല്യ വിഷസിന്റെ സമയം 8 മണിയാണ്. അതുകൊണ്ട് ഏർലി മോർണിംഗ് ഈ 4 മണിക്കും 3 മണിക്കൊക്കെ മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട്, അതെങ്ങനെ എന്നൊക്കെ വായിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഓൾമോസ്റ്റ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയം മുതൽ മെസ്സേജ് അയക്കാനായിട്ട് നോക്കാം. ഒരുപാട് ഏർലി മോർണിംഗ് മെസ്സേജസ് കാണാറുണ്ട്, ഒരു ബൾക്ക് ഓഫ് മെസ്സേജസ് നമ്മൾ കാണാറുണ്ട്. അപ്പം എല്ലാത്തിനെയും നമുക്ക് അങ്ങനെ വായിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു സമയത്തെ ഒന്ന് പരിഗണിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊരു പാട്ട് കേൾക്കാമല്ലേ. ആ പാട്ടിന്റെ ഗ്യാപ്പിൽ നിങ്ങൾ വേഗം വേഗം വേഗം വേഗം എന്ത് വേണം, ആ മെസ്സേജുകളൊക്കെ വേഗം അങ്ങ് അയച്ചോളണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പാട്ടിന് ശേഷം മെസ്സേജിലേക്ക് പോകണം. മെസ്സേജിന് ശേഷം ഇന്നത്തെ കഥ വേണോ, വേണമെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത പാട്ട് എത്തുന്നു അഹല്യ വിഷസിൽ. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങളുടെ സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: Your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
3: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം തീ കൃത്യം 9 കഴിഞ്ഞ് 3 ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. യെസ്, അങ്ങനെ നമുക്ക് ഇന്നത്തെ മെസ്സേജുകളുടെ സമയം എത്തിയിരിക്കുന്നു അല്ലേ. മെസ്സേജുകളിലേക്ക് പോകണ്ടേ? അതെ, മെസ്സേജുകളിലേക്ക് പോവാം. ആദ്യത്തെ മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ഗുഡ് മോർണിംഗ്. സ്നേഹം അതൊരിക്കലും കടമായി കൊടുക്കരുത്. തിരിച്ചു കിട്ടാതെ വരുമ്പോൾ സങ്കടപ്പെടേണ്ടി വരും. ദാനമായി കൊടുത്താൽ ഇന്നും ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാവന്നൂർ. മുഹമ്മദ് ചേട്ടനും മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ മറ്റൊരു മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് അടിമാലിയിൽ നിന്ന്, ഓക്കെ, ബിനീഷ് ചേട്ടനാണ് അടിമാലി ഇടുക്കിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു ഭക്ഷണം ആയിട്ടല്ല, ഒരു സദ്യ തന്നെയാണ് അഹല്യ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ ബിനീഷ് ചേട്ടന് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്തുകൊണ്ട് അടുത്ത മെസ്സേജ് നോക്കാം. നമസ്കാരം അഹല്യ. അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ. വിളയോടിയിലെ കൃഷ്ണൻ ചേട്ടന്റെ പേരെക്കുട്ടി അലോഷ് മോന് 1000 ജന്മദിനാശംസകൾ. സ്നേഹത്തോടെ നേരുന്നു സത്യഭാമ ചിറ്റൂർ. അപ്പൊ സത്യഭാമയ്ക്ക് മനോഹരമായൊരു ദിവസം വിഷയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോവാണെങ്കിൽ, ഹായ് അയലിക്കുട്ടി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല ടോപ്പിക്, താങ്ക് യു. ടോപ്പിക്കിലേക്ക് വന്നാൽ, ഞാൻ അഹല്യക്കുട്ടിയെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പായസമാക്കാനാണ് ഇഷ്ടം. ഇനി പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ആരാധ്യക്കുട്ടിക്ക് കേക്ക്, ഓക്കെ, ആരാധ്യക്കുട്ടിയുടെ കേക്ക് വിവരണം സൂപ്പർ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ചെങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കും, അജിത ചേച്ചി, ശാന്തി ചേച്ചി, ഷീജ ചേച്ചി, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യമോൾ, ഷീനക്കുട്ടി, ലിഷികക്കുട്ടി, ആരാധ്യക്കുട്ടി, പിന്നെ ആയലിക്കുട്ടിക്കും അടിപൊളി കിടിക്കാച്ചി ദിവസം ആശംസിക്കുന്നു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന കൃഷ്ണേട്ടന്റെ പേരെക്കുട്ടിക്ക് ജന്മദിനാശംസകൾ അറിയിക്കുന്നു ഷിബാ ദിനേശ് ആലാമരം. ഷിബ ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം വിഷയമാണ് കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ഡിയസ്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ടേബിൾ അറ്റ് ജഗൻ, മലപ്പുറം. ഓക്കെ, ജഗൻ ചേട്ടന് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജിലേക്ക് കടക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ടോപ്പിക് എടുക്കുമ്പോൾ ഒരു റോയൽ ഫലൂദ് ആയിട്ടാണ് എനിക്ക് അഹല്യ. ഓക്കെ, എല്ലാവർക്കും നല്ല ഡേ ആശംസിക്കുന്ന റഹ്മത്താണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് വടക്കഞ്ചേരിയിൽ നിന്നും. റഹ്മത്തിന് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ. ഗുഡ് മോർണിംഗ്. വിളയോടി കൃഷ്ണേട്ടന്റെ പേരെക്കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു ഗുരുവായൂരപ്പൻ. ഓക്കെ, ഗുരുവായൂരപ്പൻ ചേട്ടന് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ. ഗുഡ് മോർണിംഗ്. എവിടെയായിരുന്നു കുറച്ച് ഡേയ്സ് ആയാലോ ശബ്ദം കേട്ടിട്ട്? സുഖമാണോ? സുഖമാണ് കേട്ടോ. ഓക്കെ, അന്വേഷണത്തിൽ വളരെ സന്തോഷം. നല്ലോണം മിസ്സായി മോളെ. ആണോ? എനിക്ക് വയ്യ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റാഞ്ഞതാണ്. മൈ ഫേവറേറ്റ് സ്വീറ്റ് ജിലേബിയാണ് അഹല്യ എനിക്ക്. ഓക്കെ, ജിലേബിയാണ് കേട്ടോ. വൈ ദിവ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിവ്യ ചേച്ചിയുടെ മെസ്സേജാണ്. ഓക്കെ, അപ്പൊ ദിവ്യ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോയാൽ, ഗുഡ് മോർണിംഗ് അഹല്യ. ആയില്യ, എല്ലാവർക്കും നല്ല ദിവസത്തിന്റെ ആശംസകൾ. ഓക്കെ, ഇഞ്ചിക്കറിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് നിശാന്തയുടെ മെസ്സേജാണ്. നിശാന്തയുടെ മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, നമസ്കാരം ആയിലിക്കുട്ടി. നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് ഗംഭീരമായി ആണോ? താങ്ക് യു. ഇന്ന് 10th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ചങ്ങരംകുളം അമ്മയിൽ റിയാസ് മുബഷീറ ദമ്പതിമാർക്ക് നല്ലൊരു ചൊവ്വാഴ്ചയും ആശംസിക്കുന്നു. ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്, വിവാഹ വാർഷികം വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒപ്പം ആയില്യ മോൾക്കും ആശംസകൾ. നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. ഓക്കെ, അപ്പൊ എന്തായാലും നഫീസ കുഞ്ഞിപ്പയ്ക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ ഏത് നമ്മൾ മെസ്സേജിലേക്ക് പോകുമ്പോൾ, നമസ്കാരം ആർജിയ ആയില്യം. ആയില്യം എത്തിയോ? ഓക്കെ, നമസ്കാരം. ഫോട്ടോഗ്രാഫർ ചന്ദ്രടൻ, കോയമ്പത്തൂർ. അഹല്യ ഒരു ഫുഡാണെങ്കിൽ ഞാൻ താല്പര്യപ്പെടുന്നത് ഇഡ്ലി വട സാമ്പാർ തേങ്ങ ചട്നി. ഓഹോ, ഒരു കോംബോ മൊത്തം ഉണ്ടല്ലോ. വിഷസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നല്ലൊരു ദിവസം വിഷ് ചെയ്തിട്ടുണ്ട്. ടോപ്പിക് കൊണ്ടുവന്ന ആയില്ലിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ചന്ദ്രചേട്ടന് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് മോളസ്. ഗുഡ് മോർണിംഗ്. ഞാൻ ശിവാ കുമരകം. ഇന്നത്തെ ടോപ്പിക് സൂപ്പർ, താങ്ക് യു. വേമ്പനാട്ട് കായലിൽ നിന്ന് കിട്ടുന്ന കക്കയിറച്ചിയും കപ്പയും കുഴിച്ചെടുക്കുന്ന ഒരു ഫുഡുണ്ട്. ഓഹ്, കപ്പ ബിരിയാണി എന്ന് പറയാം. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടം കക്കയിറച്ചിയും കപ്പയൊക്കെ. കപ്പ അല്ല, കൊള്ളി കൊള്ളി, തൃശ്ശൂർ ഞങ്ങൾ കൊള്ളി എന്നാ പറയാം കേട്ടോ. അതുപോലെയാണ് ഞാൻ അഹലയെ സ്നേഹിക്കുന്നത്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൃഷ്ണന്റെ പേരെക്കുട്ടിക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഷീബ ചേച്ചിയുടെ മെസ്സേജാണ് കുമരകത്ത് നിന്നും. ഷീമ ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ തന്നെ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് ഹായ് അഹല്യ വിഷസ്, ഹായ് സ്വീറ്റ് ആയില്ലേ, ഓഹോ ഓക്കെ, ഹായ്, ഇന്നത്തെ ഫുഡ് സെലക്ഷനിൽ മാസാണ് സത്യം. ഓക്കെ, ദൈവം വിളമ്പുന്ന ആയുസാണ്, നാക്കിലയാണ് ജീവിതം. അതിൽ എരിവും പുളിയും മധുരവും കയ്പും വിളമ്പും. അച്ചാർ പായസം മോരും കയ്പയ്ക്ക കൊണ്ടാട്ടം പപ്പടം പോലെ പൊടിയുന്ന നമ്മുടെ സ്വപ്നങ്ങളും അവയൽ പോലെ സമിശ്ര വികാരങ്ങളും ഒക്കെ ചേർന്ന ഓ ചേർന്നതല്ലേ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ട്. രസം പോലെ വല്ലപ്പോഴും കാണുന്ന സുഹൃത്തുക്കൾ, പാലട പ്രഥമൻ പോലുള്ള യൗവനം, പാചകക്കാരായ ആർജെ ആയിലി മോൾക്ക് അനുഗ്രഹമുള്ള ദിനമാവട്ടെ എന്ന് അടിപൊളി മെസ്സേജ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, കേശവദാസ് കൊല്ലംകോട്, ഇന്നത്തെ വിഷസ് കൃഷ്ണസ്വാമി ചിറ്റൂർ തെക്കേ ഗ്രാമം, ഡോക്ടർ ലീല റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഒലവക്കോട്. ഓക്കെ, കേശവദാസിന്റെ മെസ്സേജാണ്, അടിപൊളി അടിപൊളി മെസ്സേജാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല നല്ല മെസ്സേജാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, പിക്ചർ മെസ്സേജ് അയച്ച് തന്നെ പറ്റിച്ചിരിക്കുന്നു. ഓക്കെ, സക്സസ്ഫുള്ളി ഞാൻ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ്, ആയില്ല, ഗുഡ് മോർണിംഗ്. മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണ്, ഓഹാ, പായസക്കൂട്ടത്തിൽ അടപ്പായസം, ഒപ്പം പലഹാരക്കൂട്ടത്തിൽ രസഗുളയാണ് അഹല്യ. ഓ, ഏതാ വർണ്ണന, ലീല ടീച്ചറുടെ മെസ്സേജാണ്. ലീല ടീച്ചർക്ക് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഗുഡ് മോർണിംഗ് ആയിലിക്കുട്ടീസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ എല്ലാവരും കൂടി അഹല്യ എഫ്എമ്മിന് ഒരു സന്ധ്യയാക്കി മാറ്റിയല്ലേ? യെസ്, ആക്കിയിരിക്കുന്നു. ഞാൻ അഹല്യ എഫ്എമ്മിനെ നല്ല ടേസ്റ്റുള്ള മസാല ദോശയാക്കി മാറ്റി. ഓഹോ, ഓക്കെ. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യ കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒപ്പം ആയിലിക്കുട്ടിക്കും ഒരു കിടിലൻ ദിവസം ആശംസിക്കുന്നു. ഏറെ സ്നേഹത്തോടെ ഇന്ദ്രചേച്ചി പരുമ്പ്, ചേച്ചിക്ക് മേറി സ്നേഹത്തോടെ നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അടുത്ത മെസ്സേജിലേക്ക് പോവാണേ. ഗുഡ് മോർണിംഗ് ആയില്ല, ഗുഡ് മോർണിംഗ്. ടോപ്പിക് നല്ല രസമുണ്ട്. ആണോ, താങ്ക് യു. ഞാൻ അഹല്യ എഫ്എമ്മിനെ ഒരു ചിക്കൻ ബിരിയാണി ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അലോഷ് മോന് പിറന്നാൾ ആശംസകൾ. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ. ബൈ ശാന്തി സുമേഷ് അലപ്പുള്ളി. ശാന്തി ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് എവിടെ ബിരിയാണി, എവിടെ ബിരിയാണി എന്ന്. ഓക്കെ, അപ്പൊ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അഹല്യ ടീം ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും എഫ്എം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ്, മണിമേഖല ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യുന്നു. ന്യൂ സ്റ്റോറി, യെസ്, ന്യൂ സ്റ്റോറി വരും കേട്ടോ. ഓക്കെ, വരും വരും, വന്നിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരമായില്ലേ എല്ലാ കൂട്ടുകാർക്കും, ശുഭദിനാശംസകൾ നേരുന്നു അജിത ചേച്ചി. അജിത ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. ഓക്കെ, കേശവദാസ് കൊല്ലംകോടിന്റെ മെസ്സേജ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇന്ദ്ര ചേച്ചിയുടെ മെസ്സേജാണ്. അങ്ങനെ ദേ വന്ന എല്ലാ മെസ്സേജുകളും ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ മെസ്സേജും വായിച്ചിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഒരു ഒരു പ്രതീക്ഷ. അതെ, ഒന്നും വിട്ടുപോയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് പോകേണ്ട സമയമാകുന്നു അല്ലെ, കഥയിലേക്ക് ഞാൻ പോവാം. ഒരു പാട്ട് കൂടി കേട്ടാലോ? യെസ്, നല്ലൊരു പാട്ട് കൂടി വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കഥ, കുറച്ച് ദിവസമായി ഞാൻ കഥ പറഞ്ഞിട്ടല്ലേ, അപ്പൊ ഇന്ന് പറയാനുള്ള കഥയിലേക്ക് നമുക്ക് പോവാം. ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്.

0: അഹല്യ വിഷസ് യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം 9 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെ അങ്ങനെ എനിക്ക് രണ്ട് മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. ആ മെസ്സേജിന് ശേഷം ഞാൻ കഥയിലേക്ക് വേഗം പോവാം കേട്ടോ. ഗുഡ് മോർണിംഗ് അഹല്യ മോളെ, ഗുഡ് മോർണിംഗ്. മോൾക്കും കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും സ്നേഹ ആശംസകൾ. ഓക്കെ, കൃഷ്ണന്റെ കൊച്ചുമോന് പ്രാർത്ഥനയോടെ പിറന്നാൾ ആശംസകൾ. വാക്കുകൾ കൊണ്ട് പലരും നമ്മുടെ മനസ്സിനെ കീറിമുറിക്കാൻ നോക്കുമ്പോൾ നാം അവരെ മൗനം കൊണ്ട് തന്നെ നേരിടുക. കാരണം മൂർച്ചയുള്ള വാക്കുകളുടെ മുനയൊടിക്കുവാൻ മൗനത്തോളം നല്ല ആയുധം വേറെയില്ല. നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു മലപ്പുറത്ത് നിന്ന് നദീറത്ത. ഓക്കെ, നദീറത്തയുടെ മെസ്സേജാണ്. നദീറത്തേക്ക് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ശുഭദിനമായില്ല. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പാട്ടുകളും പൊളി. എല്ലാവർക്കും ഒരു കിടുക്കാഴ്ച ദിവസമാവട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. കവിത ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. യെസ്, അങ്ങനെ ഞാൻ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, അഹല്യയ്ക്ക് ഗുഡ് മോർണിംഗ്. ഗുലാബ് ജാം പോലെ മധുരമാണ് അഹല്യ. കേൾക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ വിഷസ് നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? രാജേശ്വരി ചേച്ചി കൊല്ലംകോട്. ഓക്കെ, രാജേശ്വരി ചേച്ചിയുടെ മെസ്സേജാണ്. ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്തുകൊണ്ട് ദേ പതിയെ ഞാൻ ഇന്നത്തെ കഥ. യെസ്, കഥയിലേക്ക് പോട്ടെ, സമയം ഇങ്ങനെ പോകുന്നു. അപ്പോ ഇന്നത്തെ കഥ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇന്നൊരു ഓട്ടമത്സരത്തിന്റെ കഥയാണ് കേട്ടോ. ആമയും മുയലും ഓടിയ ആ ഒരു ഓട്ടമത്സരമല്ല, ഇത് വേറെ കുറച്ചു പേരാണ് ഓട്ടമത്സരം നടത്താൻ പോകുന്നത്. ആരൊക്കെയാണെന്നറിയോ? നമ്മുടെ ഒരു ഒച്ചുണ്ടല്ലോ, ഒച്ച്. യെസ്, അങ്ങനെയല്ലേ പറയാ, ഒച്ച്. ഒരു ഒച്ചും ഒരു മുയലും ഒരു അണ്ണാനും കൂടി ഓട്ടമത്സരം നടത്താൻ പോവാണ്. സ്വാഭാവികമായിട്ട് എന്താ 99% സാധ്യത നമ്മുടെ ഒച്ചുകൂട്ടി തോറ്റു പോവാനാണല്ലേ. അങ്ങനെ എന്തായി? സ്വാഭാവികമായിട്ട് നമ്മുടെ ഉച്ചുകൂട്ടി അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എന്ത്, ഞാൻ കൂടുതലായിട്ട് കഠിനാധ്വാനം ചെയ്താൽ എനിക്ക് നേരത്തെ അവിടെ ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ പറ്റും, എനിക്ക് വിജയിക്കാനായിട്ട് സാധിക്കുമെന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഒച്ചുകൂട്ടി എന്ത് ചെയ്തു? ഒരുപാട് പരിശ്രമം ചെയ്യാനട്ടോ. എന്ത്, ഓട്ടമത്സരത്തിന് വേണ്ടി ഒരുപാട് എഫേർട്ടിടാണ്, ഒരുപാട് കഠിനാധ്വാനം ചെയ്യാനായിട്ട് നോക്കുകയാണ്. അതിനുവേണ്ടി അവൾ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്, കൂടുതലായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒച്ചുകൂട്ടി ഇങ്ങനെ പരിശീലിച്ച് എന്താ വളരെ ടയേർഡ് ആവുന്നുണ്ട്. എന്നാലും അവൾ ആ ഒരു പരിശ്രമം നിർത്താനായിട്ട് റെഡി ആയിരുന്നില്ല. നമ്മുടെ ഉച്ചൂട്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം എന്തായി? ഓട്ടമത്സരത്തിന്റെ ദിവസം അവിടെ വന്നെത്തി. എന്നിട്ടും എന്താ സംഭവിച്ചെന്നറിയോ? നമ്മുടെ ഉച്ചൂട്ടി പാവം അവസാനാണ് ഫിനിഷ് ചെയ്തത്. ആ ഫിനിഷിംഗ് പോയിന്റിൽ ലാസ്റ്റ് എത്തി, ആ ഒരു ഓട്ട മത്സരത്തിൽ തോറ്റുപോയി. നമ്മുടെ അണ്ണാനും മോയലൊക്കെ ആദ്യം തന്നെ എത്തിയിട്ട് അവർ വിജയിച്ചു കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഉച്ചൂട്ടി വേറൊരു കാര്യം ചിന്തിച്ചു. അതായത്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ എന്റെ കഠിനാധ്വാനമല്ല ശരിക്കും പ്രശ്നം, ഒരു പക്ഷേ എനിക്ക് കൂടുതലായിട്ട് സ്കില്ല് വേണമായിരിക്കും, കഴിവുകൾ കുറച്ചുകൂടി ആവശ്യമായിരിക്കും എന്ന് നമ്മുടെ ഒച്ചുകൂട്ടി വിചാരിച്ചു. അതിനുശേഷം അവൾ എന്ത് ചെയ്തു എന്നറിയോ? നമ്മുടെ ഉച്ചുകൂട്ടി വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. വീണ്ടും നമ്മുടെ പരിശീലനം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനൊക്കെ തുടങ്ങി. അങ്ങനെ അവസാനം എന്തായി? അവൾ ഇപ്പോൾ എന്തായി? കഠിനാധ്വാനിയും കഴിവുള്ള ഒരാളും ആയി. അങ്ങനെ അവസാനം എന്തായി? അടുത്ത ഓട്ട മത്സരം എത്തി. ആ സമയത്ത് എന്ത് പറ്റിയെന്നറിയോ? നമ്മുടെ ഉച്ചുകൂട്ടി ലാസ്റ്റായി പോയിന്നേ, പാവം. അതായത്, നല്ല കഠിനാധ്വാനം ചെയ്ത് പുതിയ പുതിയ കഴിവുകൾ ഉണ്ടാക്കി ഒക്കെ ചെയ്തു, എന്നിട്ടും ആ ഒരു ഓട്ട മത്സരത്തിൽ മൊയലിനെയും ആ അണ്ണാൻകുട്ടിയെയും ഒന്നും തോൽപ്പിക്കാൻ പറ്റിയില്ല, വീണ്ടും ലാസ്റ്റായി പോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്ത് ചെയ്തു? പെട്ടെന്ന് മഴ വന്നു. അതായത്, ഇവർ ഓടുന്ന ആ ട്രാക്ക് ഉണ്ടല്ലോ, ആ ട്രാക്ക് മുഴുവൻ നനഞ്ഞു. അങ്ങനെ വഴുക്കലുള്ളതും ഭയങ്കര ദുഷ്കരമായിട്ടൊക്കെ മാറാൻ തുടങ്ങി. ആ ദിവസത്തെ ഓട്ട മത്സരത്തിൽ എന്ത് സംഭവിച്ചെന്നറിയോ? നമ്മുടെ മൊയലുകൂട്ടി എന്ത് ചെയ്തു? മഴയൊക്കെ നനഞ്ഞ ട്രാക്ക് ഇങ്ങനെ കെടുക്കല്ലേ, ആ സമയത്ത് മൊയൽ പതിയെ വേഗത അങ്ങ് കുറച്ചു. അണ്ണാനാണെങ്കിൽ ഓടുന്ന സമയത്ത് വഴുതി അങ്ങ് വീണു. മൊത്തത്തിൽ പ്രശ്നമായി. എന്നാൽ നമ്മുടെ ഉച്ചുകൂട്ടി എന്താ ചെയ്തെന്നറിയോ? നമ്മുടെ ഉച്ചുകൂട്ടി ഇങ്ങനെ അവളവിടെ ഇങ്ങനെ വഴുതി വഴുതി നീന്തി നീന്തി അങ്ങ് ആ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആദ്യം എത്തി അല്ലേ. ഈ ഒരു കഥയിൽ നിന്ന് ശരിക്കും നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളതെന്നറിയോ? അതായത്, ശരിക്കും ഈ ഒരു ഒച്ചിന്റെ ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യമുണ്ട്. ശരിക്കും ഹാർഡ് വർക്ക് ആവശ്യമാണ്, കഴിവ് നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇത് രണ്ടും ഉണ്ടായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലം ശരിയായ ഇടമല്ല എങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യമില്ലാതായി മാറും. മനസ്സിലായോ? കഠിനാധ്വാനം പ്രധാനമാണ്, കഴിവും പഠനവും പ്രധാനമാണ്, എന്നാൽ ശരിയായ ഇടം എല്ലാത്തിനേക്കാളും പ്രധാനമാണ്. തെറ്റായ ഇടത്താണ് നിങ്ങൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ സംശയിക്കാനായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ നമ്മളെ തന്നെ, നമ്മൾ പറയില്ലേ, സെൽഫ് ഡൗട്ട്, അതിലേക്ക് എത്തും. എന്നാൽ ശരിയായ ഇടമാണെങ്കിൽ നമ്മുടെ ആ ഒരു കഴിവിനെ അവിടെ എക്സൽ ചെയ്യും, വളർത്തിയെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ കഴിവില്ലാത്തതോ അല്ലെങ്കിൽ സ്കില്ലില്ലാത്തതോ ഹാർഡ് വർക്ക് ചെയ്യാത്തതോ ഒന്നും ആവില്ല. മേ ബി നിങ്ങൾ ആ ഹാർഡ് വർക്ക് കാണിക്കുന്ന, നിങ്ങളുടെ സ്കില്ലിനെ കാണിക്കുന്ന സ്ഥലം തെറ്റായിരിക്കാം. അതുകൊണ്ടായിരിക്കാം, അതുകൊണ്ട് തന്നെ ശരിയായ ഇടം എവിടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതിനാണ് പ്രാധാന്യം അല്ലെ. അപ്പൊ ആ ഒരു ഇടത്തായിരിക്കണം നിങ്ങളുടെ കഴിവും സ്കില്ലും കാര്യങ്ങളും എല്ലാം എല്ലാം കാണിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോ ഈ കഥ ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ആ ഒരു മെസ്സേജ് കൂടി അങ്ങനെ വായിക്കട്ടെ കേട്ടോ. എനിക്കൊരു അടിപൊളി ദം ചിക്കൻ ബിരിയാണി ആയിട്ടാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. കോയി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കൈത്ത് ചേച്ചി. ഞാൻ മെസ്സേജ് കണ്ടിരിക്കുന്നു ചേച്ചി. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ കഥയും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റഡി ഓ ക്ലാക്കിൽ. അപ്പോൾ ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നു ഞാൻ അയിലിയാണ്. ഇന്ന് നമ്മൾ അഹല്യ എഫ്എമ്മിന് ഒരു ഫുഡായിട്ട് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു കഥ നിങ്ങൾ കേട്ടു. അപ്പൊ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദൻ ഇറ്റ്സ് മീ ആർജെ അഹല്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിങ് അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ഇൻഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 3rd edition. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്കെത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 3rd edition.
3: സെല്ലുലോയിഡ്.
4: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായി സിനിമാ വിശേഷം പങ്കുവയ്ക്കാൻ കൂടി ആയില്ല. ഇന്ന് ഈ റേഡിയോ സ്പീക്കറിലൂടെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നുണ്ടല്ലോ മറ്റൊരു ഇരുണ്ട ലോകത്തോട്ടാണ്. മനുഷ്യന്റെ ക്രൂരതയും മൃഗീയമായ പ്രതികാരവും രക്തബന്ധങ്ങളുടെ വഞ്ചനയും വാഴുന്ന ഒരു ലോകം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സിനിമയുണ്ടല്ലോ, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും അപകടകാരിയായ ഒരു വേട്ടക്കാരന്റെ കഥയാണ് 2024 പുറത്തിറങ്ങിയ ബിഗ് സ്ക്രീൻ ആക്ഷൻ ത്രില്ലർ ചിത്രം ക്രയവന്തി ഹണ്ടർ. ഇരുണ്ട കാടുകളിലേക്കും കുറ്റവാളികളുടെ ഭീകര സാമ്രാജ്യത്തിലേക്കും നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ പോവാണ്. അങ്ങനെ ഈ ഒരു കഥ ആരംഭിക്കുന്നത് ആഫ്രിക്കൻ രാജ്യമായ ഗാനയിലെ കൊടുങ്കാടുകളിലാണ്. അതായത് അമ്മയുടെ ദാരുണമായ മരണശേഷം സെർഗെയ് ക്രാഫിനോഫ്, അവന്റെ അനുജൻ ദിമിത്രി എന്നിവരെ അച്ഛനായ നിക്കോളായ് കൂടെ കൂട്ടുകയാണ്. നിക്കോളായ് ഒരു സാധാരണ അച്ഛനല്ല കേട്ടോ. കാരണം എന്താ, റഷ്യയിലെ അതിഭീകരനായ ഒരു മയക്കുമരുന്ന് മാഫിയ തലവനാണ് അയാള്. ദയയോ സ്നേഹമോ ഇല്ലാത്ത ഒരു മനുഷ്യൻ, ഒരു ക്രൂരൻ അല്ലെ. തന്റെ മക്കളും നാളെ ആ ഒരു ക്രിമിനൽ സാമ്രാജ്യം ഭരിക്കാൻ കഴിവുള്ള ക്രൂരന്മാരായി, വേട്ടക്കാരായി മാറണമെന്നതാണ് അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അങ്ങനെയിരിക്കെ അവരെ വേട്ടയാടാൻ പഠിപ്പിക്കാനായി നിക്കോളായ് ഗാനയിലെ കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് അപ്രതീക്ഷിതമായിട്ട് ഒരു കൂറ്റൻ കാട്ടുസിംഹം അവരുടെ മുന്നിലേക്ക് ചാടി വീഴുന്നുണ്ട്. അത് ദിമിത്രിയെ ആക്രമിക്കാനായിട്ട് പാഞ്ഞെടുക്കുന്ന സമയത്ത് അനുജനെ രക്ഷിക്കാൻ വേണ്ടി വെറും ഒരു കൗമാരക്കാരനായ സെർഗെയ് ഇടയിലേക്ക് ചാടി വീഴാണ്. പക്ഷേ ആ ഭീകര മൃഗത്തിന്റെ മൂർച്ചയുള്ള നഖങ്ങളും പല്ലുകളും സെർഗെയുടെ ശരീരത്തിങ്ങനെ ചതച്ചരച്ച് കളയുന്നുണ്ട്. രക്തത്തിൽ കുളിച്ച സെർഗെയെ നോക്കി അച്ഛൻ നിക്കോളായി പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ, വീണ പോയവന് ഈ ഒരു കുടുംബത്തിൽ സ്ഥാനമില്ല. അങ്ങനെ അവനെ അവിടെ ഉപേക്ഷിച്ച് അച്ഛനും അനുജനും അവിടെ നിന്ന് പോവാണ്. അങ്ങനെ മരണത്തോട് മല്ലിട്ട് കിടന്ന സെർഗെയ് ആ ഒരു സിംഹം തന്നെ വലിച്ചിഴച്ച് കാലിപ്സോ എന്ന പെൺകുട്ടിയുടെ അടുത്തെത്തിക്കുന്നുണ്ട്. സെർഗെയെ രക്ഷിക്കാനായിട്ട് കാലിപ്സോ ഒരു അപൂർവ മൂലികൾ ചേർത്ത സിറം അവന്റെ മുറിവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. അതായത് ആ സിംഹത്തിന്റെ രക്തവും ആ മാന്ത്രിക സിറവും സെർഗെയുടെ ശരീരത്തിൽ കലരുന്നുണ്ട്. അവന്റെ ആ ഒരു കണ്ണുകളിൽ കാട്ടുമൃഗങ്ങളുടെ വെളിച്ചം മിന്നി മറിഞ്ഞു പോകുന്നുണ്ട്. അവൻ കേവലം ഒരു മനുഷ്യനല്ലാതായി മാറുകയായിരുന്നു. ഒരു മൃഗത്തിന്റെ കേൾവിശക്തി, മണം പിടിക്കാനുള്ള കഴിവ്, കണ്ണിന്റെ കാഴ്ച, അമാനുഷികമായ കരുത്ത്, ഇവയെല്ലാം പിന്നീട് അവന് ലഭിക്കുകയാണ്. പക്ഷേ തിരികെ ബോധം വന്ന സെർഗെയ് കാണുന്നത് താൻ സ്നേഹത്തോടെ നോക്കിയ ആ സിംഹത്തെ അച്ഛൻ നിക്കോളായ് വെടിവെച്ച് കൊല്ലുന്നതാണ്. അച്ഛന്റെ ആ ദയയില്ലാത്ത ക്രൂരത കണ്ട് അറപ്പ് തോന്നിയ സെർഗെയ് റഷ്യയിലെ തന്റെ അമ്മയുടെ പഴയ മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് ഓടിപ്പോവാണ്. പിന്നീട് എന്തായിരിക്കും സംഭവിക്കുന്നത് തുടർന്ന് കേൾക്കാം. സെല്ലുലോയിഡ് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.

0: celluloid.
1: Once again, welcome back to Celluloid. അങ്ങനെ 16 വർഷങ്ങൾക്ക് ശേഷം സെർഗേ ഇപ്പോൾ ഒരു കുട്ടിയല്ല, അവൻ ലോകം ഭയക്കുന്ന ഒരു വേട്ടക്കാരനാണ്. അവന്റെ പേര് ക്രേവൻ. ലോകത്തിലെ ഏറ്റവും കൊടും കുറ്റവാളികളെയും ആയുധ കച്ചവടക്കാരെയും അവൻ മൃഗങ്ങളെ പോലെ വേട്ടയാടിക്കൊല്ലുന്നു. ഒരു റഷ്യൻ ജയിലിൽ കയറി അതിഭീകരനായ ഒരു കുറ്റവാളിയെ കൊന്ന ശേഷം തന്റെ സഹോദരൻ ദിമിത്രിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി അവൻ ലണ്ടനിലേക്ക് തിരികെ വരികയാണ്. അവൻ ആ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത്, അലക്സി എന്നൊരു മാഫിയ തലവൻ ദിമിത്രിയെ തട്ടിക്കൊണ്ടു പോവാണ്. അലക്സി ഒരു സാധാരണ മനുഷ്യനല്ലാട്ടോ. ഒരു ശാസ്ത്ര പരീക്ഷണത്തിലൂടെ സ്വന്തം തൊലിയും ശക്തിയും ഒരു കൂറ്റൻ കാണ്ടാമൃഗത്തെ പോലെ മാറ്റിയെടുത്ത അതിശക്തനായ ഒരു ശത്രു. അങ്ങനെ നിക്കോളായിയെ വീഴ്ത്താൻ ദിമിത്രിയെ ഉപയോഗിക്കുക എന്നതായിരുന്നു ഈ ഒരു അലക്സിയുടെ ലക്ഷ്യം. അച്ഛനാണെങ്കിൽ അവൻ ആവശ്യപ്പെടുന്ന തുകയൊക്കെ നൽകാൻ വേണ്ടി കൂട്ടാക്കാതിരിക്കുന്നതോടെ ക്രേവൻ അഭിഭാഷകയായി മാറിയ കാലിപ്സോയെ കണ്ടെത്തി അനുജനെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ അലക്സി ആണെങ്കിലോ ക്രേവനെ കൊല്ലാനായിട്ട് ഫോറിനർ എന്ന അതിമാരകനായ ഒരു കൊലയാളിയെ വാടകയ്ക്കെടുക്കുകയാണ്. കണ്ണുകൾ കൊണ്ട് കാഴ്ച മയക്കി ഇരകളിൽ വകവരുത്തുന്നതിൽ മിടുക്കനാണ് ഈ ഒരു ഫോറിനർ. അങ്ങനെ തുർക്കിയിലെ ഒരു പ്രാർത്ഥനാ നിലയത്തിൽ വെച്ച് അവരെല്ലാവരെയും ക്രേവൻ തകർത്തെറിയാണ്. തുടർന്ന് റഷ്യയിലെ താവളത്തിൽ വെച്ച് ഫോറിനറും അലക്സിയും ചേർന്ന് ക്രേവനെ ആക്രമിക്കുന്നു. അങ്ങനെ വിഷം ഉള്ളിൽ ചെന്ന് തളർന്നു പോയ ക്രേവനെ ഫോറിനർ കൊല്ലാനായിട്ട് തുടങ്ങുമ്പോഴാണ് കാലിപ്സോ വില്ലുകൊണ്ട് അവനെ വധിക്കുന്നതും. പിന്നീട് ഉയർന്നെഴുന്നേറ്റ ക്രേവൻ അലക്സിക്ക് നേരെ ആയിരക്കണക്കിന് കാട്ടുപോത്തുകളെ ഇളക്കി വിടുന്നുണ്ട്. കാണ്ടാമൃഗത്തിന്റെ ഭീകര രൂപം പ്രാപിച്ച് അലക്സി ക്രേവനെ ആക്രമിച്ചെങ്കിലും തക്ക സമയത്ത് ക്രേവൻ ആ മാരക രൂപിയെ ദയയില്ലാതെ വധിക്കുകയാണ്.

0: celluloid.
1: അങ്ങനെ അലക്സയെ കൊന്ന ശേഷമാണ് ക്രേവനാണെങ്കിൽ ഒരു ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നത്. എന്തായിരിക്കും അത്? തുടർന്ന് കേൾക്കാം ലോയൽ. അലക്സി തന്റെ വിവരങ്ങൾ ചോർത്തി കൊടുത്തതും ഡിമിത്രിയെ തട്ടിക്കൊണ്ടുപോകാൻ അവസരം ഒരുക്കിയതും വേറെ ആരുമല്ല, സ്വന്തം അച്ഛനായ നിക്കോളായി തന്നെയാണ്. തനിക്കെതിരെ വരുന്ന ശത്രുക്കളെ സ്വന്തം മക്കളെ ഇരയാക്കി ഇല്ലാതാക്കുക എന്നതായിരുന്നു ആ ക്രൂരനായ അച്ഛന്റെ തന്ത്രം. പ്രതികാരദാഹിയായ ക്രേവൻ ഋഷിയിലെ കൊടും കാട്ടിലേക്ക് അച്ഛനെ തിരിച്ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് ക്രേവൻ അച്ഛന് നൽകുന്ന ശിക്ഷ എന്താണെന്നറിയാമോ? അവൻ അച്ഛനെ നേരിട്ട് കൊല്ലുന്നില്ല, പകരം നിക്കോളായിയുടെ തോക്കിലെ വെടിയുണ്ടകൾ മുഴുവൻ അവൻ മോഷ്ടിക്കാണ്. തൊട്ടടുത്ത് നിന്ന് ഒരു കൂറ്റൻ കാട്ടുകരടിയുടെ അലർച്ച ഉയർന്നു കേൾക്കുന്നുണ്ട് ആ സമയത്ത്. അങ്ങനെ കയ്യിൽ ആയുധമില്ലാതെ ഓടി രക്ഷപ്പെടാൻ വഴിയില്ലാതെ നിക്കോളായി ആ ഒരു കരടിയുടെ മുന്നിൽ കുടുങ്ങി പോവാണ്. സ്വന്തം അച്ഛനെ ഒരു കാട്ടുകരടിക്ക് ഇരയായി വിട്ടുകൊടുത്ത് ക്രേവൻ അവിടെ നിന്ന് ശാന്തനായിട്ട് നടന്നു നീങ്ങി പോകുന്നുണ്ട്.

0: celluloid.
1: Yes, once again, welcome back to Celluloid. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം സർഗേയ് തന്റെ അനുജൻ ദിമിത്രി

അങ്ങനെ ദിമിത്രി ക്രേവന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറയുന്നില്ല, നീ വലിയ മാന്യനാണെന്ന് നടിക്കേണ്ട സെർഗെ, നീയും അച്ഛനും ഒന്നു തന്നെയാണ്. അടുത്ത ഇരയെ തേടിയാലയുന്ന ക്രൂരമായ രണ്ടു വേട്ടക്കാർ. തന്റെ കുടുംബത്തിന്റെ ശാപത്തിൽ നിന്ന് തനിക്ക് രക്ഷയില്ലെന്ന് ക്രേവൻ തിരിച്ചറിയാണ്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയ ക്രേവൻ അച്ഛൻ തനിക്കായി വെച്ച ഒരു കുറിപ്പ് കണ്ടെത്തുന്നുണ്ട്. ഒപ്പം വർഷങ്ങൾക്ക് മുൻപ് കാനയിലെ കാട്ടിൽ വെച്ച് തന്നെ ആക്രമിച്ച അച്ഛൻ വെടിവെച്ചു കൊന്ന ആ പഴയ കാട്ടുസിംഹത്തിന്റെ തോൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ജാക്കറ്റും. അങ്ങനെ അവൻ ആ ഒരു ക്രാഗനോഫ് കുടുംബത്തിന്റെ വിധി അവൻ അംഗീകരിക്കുകയാണ്. അവൻ ആ ഒരു സിംഹത്തിന്റെ ജാക്കറ്റ് എടുത്ത് ധരിക്കുകയാണ്. അങ്ങനെ അവൻ ലോകം വരയ്ക്കുന്ന അന്തിമ രൂപത്തിലേക്ക് മാറി മറിയാണ്. ഇവിടെ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമല്ല, ക്രേവൻ ദി ഹണ്ടർ സ്വന്തം രക്തബന്ധങ്ങളിൽ നിന്ന് വരുന്ന വിഷവും ഉള്ളിലെ മൃഗവും ഒരു മനുഷ്യനെ എത്രത്തോളം ഭീകരനാക്കാം എന്ന് കാണിച്ചു തരുന്ന ഒരു ഇരുണ്ട കഥയാണിത്. അങ്ങനെ ഈ ഒരു കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്, ക്രേവൻ ദി ഹണ്ടർ. സെലലാവണന്റെ സിനിമാ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വീണ്ടും മറ്റൊരു സിനിമയും സിനിമ കഥയുമായി നമുക്ക് കേട്ടുകൊണ്ട് അതുവരെ കിം ടിൽ ദൻ ഇറ്റ്സ് മീ ആർഷിയ ഇലിയാസ് സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് ഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
4: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
5: അങ്ങനെ സമയം കൃത്യം 10 മണിയായപ്പോഴത്തേക്കും ഇന്നത്തെ കാലിഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. കൂടെ ഞാൻ അഭിരാമി, ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. ഈ ലോകകപ്പ് കഴിഞ്ഞിട്ടും വെറ്റുവെക്കലും പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതായത് ഫുട്ബോൾ മാമാങ്കമൊക്കെ കഴിഞ്ഞ ആളുകൾ ഇങ്ങനെ നെടുവീർപ്പിട്ടിരിക്കുന്ന സമയത്ത് വയനാട്ടിൽ നിന്നൊരു കിടിലൻ മന്തി സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. അതായത് സ്പെയിനിന്റെ വലിയ ആരാധകനായിട്ടുള്ള ഒരാൾ, വയനാട് അമ്പലവയലാണ് അദ്ദേഹത്തിന്റെ വീട്, ഷജീർ എന്നാണ് ആളുടെ പേര്. അപ്പൊ ലോകകപ്പ് ഫൈനലിന്റെ തൊട്ടു മുൻപ് സ്വന്തം കടയിലിരുന്ന് അദ്ദേഹം ഒരു മാസ് ചലഞ്ച് അങ്ങ് പ്രഖ്യാപിച്ചു. എന്താ ചലഞ്ച് എന്നറിയോ? സ്പെയിൻ കപ്പടിക്കുകയാണെങ്കിൽ നാട്ടുകാർക്ക് മുഴുവൻ എന്റെ വക മന്തി ഞാൻ വാങ്ങിക്കൊടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇത് അദ്ദേഹം പറയുന്ന സമയത്ത് കൂട്ടുകാരൻ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞ സംഭവം റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. സ്പെയിൻ ഫൈനലിൽ എത്തി, സ്പെയിൻ വിജയിക്കുകയും ചെയ്തു. ഫൈനലിന്റെ തലേ ദിവസം പഴയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആ കൂട്ടുകാരൻ നൈസായിട്ട് അങ്ങ് പടർത്തി, അതാകെ വൈറലായി. അപ്പൊ നാട്ടുകാരൊക്കെ പ്ലേറ്റും പിടിച്ച് ഷജീറേട്ടന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. സ്പെയിൻ ജയിച്ചില്ലേ, നിങ്ങൾ തരാതെ പറഞ്ഞാൽ മന്തി എവിടെയെന്ന് ചോദിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് എന്തായി എന്ന് ചോദിച്ചാൽ, ഷജീറൊക്കെ പറഞ്ഞ വാക്ക് വെറും വാക്കല്ല എന്ന് തെളിയിച്ച് നാട്ടുകാർക്ക് മുഴുവൻ വയറ് നിറയെ മന്തിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ആ വാക്കങ്ങ് പാലിച്ചു. അതുകൊണ്ട് ബെറ്റ് വെച്ചാൽ കൊടുക്കുന്ന വാക്ക് പാലിക്കാൻ നമ്മൾ ഷജീറേട്ടനെ കണ്ടു പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫസ്റ്റ് സോങ്ങിലേക്ക് പോവാം. കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്, കൂടെ ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ചില അച്ഛനമ്മമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാത്രിയാകുമ്പോഴത്തേക്കും ഈ പിള്ളേര് വന്നിട്ട് അമ്മേ കഥ പറഞ്ഞതാ, അച്ഛാ കഥ പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് പുറകേ നടക്കുമെന്നാ പറയണേ. നമ്മളിപ്പോ വിചാരിക്കും കുട്ടികൾക്ക് ഫോൺ കൊടുത്ത് അവിടെ ഇരുത്തിയപ്പോലെ റീലൊക്കെ കണ്ട് അവർ ഉറങ്ങിക്കോളും. അതത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. ഈ കഥകളൊക്കെ പറഞ്ഞ് കഥകൾ കേട്ട് വേണം കുട്ടികൾ ഉറങ്ങാനും വളരാനും മുന്നോട്ട് പോവാനും. അങ്ങനെ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ അച്ഛനമ്മമാരുടെ കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാൽ, ഇതിനു മാത്രം കഥ എവിടുന്നാ ഞങ്ങള് പറഞ്ഞു കൊടുക്കുക, ഞങ്ങൾക്കിതൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട്, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ബെഡ് ടൈം സ്റ്റോറികൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ AI ആപ്പ് പരീക്ഷിച്ചു വരികയാണ് മെറ്റ. മെറ്റ കൊണ്ടുവരുന്ന ഈ ഒരു ആപ്പിന്റെ പേര് സ്റ്റോറി കിറ്റ് എന്നാണ്. ആപ്പ് എല്ലാവരിലേക്കും എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്തിക്കുന്നതിന് മുന്നേ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചില രാജ്യങ്ങളിൽ മാതാപിതാക്കൾക്ക് നൽകി അവരുടെ റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കുകയാണ് കമ്പനി. രാജകുമാരന്റെയും മാലാഖമാരുടെയും കഥകളൊക്കെ കേട്ട് മടുത്ത കുട്ടിപ്പട്ടാളത്തിന് ഇനി AI വഴി നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള സൂപ്പർമാൻ സ്റ്റോറീസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. കഥ പറയാൻ വേണ്ടിയിട്ട് ഇനി കഷ്ടപ്പാടില്ല എന്നാണ് ഓൾ മമ്മീസിനോടും ഡാഡീസിനോടും മെറ്റ പറയുന്നത്. കുട്ടിക്കാലത്ത് ഉറങ്ങാൻ നേരം നിങ്ങളും അമ്മമ്മമാരുടെയും അമ്മമാരുടെയും തനിനാടൻ കഥകൾ കേട്ടിട്ടാണോ ഉറങ്ങിയിരുന്നത്? എന്തായാലും അങ്ങനെ ആ കഥകളുടെ ഫീല് തരാൻ, അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പറഞ്ഞു തന്ന ആ കഥകളുടെ ഫീല് തരാൻ ഈ AI ആപ്പിന് പറ്റുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കാലിഡോസ്കോപ്പിൽ നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുക.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കഥയൊക്കെ AI സെറ്റ് ചെയ്ത് തരുമായിരിക്കും, പക്ഷെ നമ്മൾ ഇനി ഇത് മുഴുവൻ ഇരുന്ന് എഴുതേണ്ടി വരുമോ എന്നോർത്ത് ടെൻഷൻ അടിക്കുന്ന മാതാപിതാക്കളുണ്ട് കേട്ടോ. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നമ്മളിതിൽ ഒരു വാക്ക് പോലും എഴുതേണ്ടതില്ല എന്നാണ് മെറ്റ പറയുന്നത്. സംഗതി വളരെ സിമ്പിളാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ കഥ നടക്കുന്ന സ്ഥലം അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഉണ്ടാകും, അല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിലുള്ള പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങൾ ഉണ്ടാകും, അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ആളുകൾ ഉണ്ടാകും അല്ലെ. ഇവരുടെയൊക്കെ ഇതിലേതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പണി മുഴുവൻ സ്റ്റോറി കിറ്റ് നോക്കിക്കോളും. പിന്നെ അതിനൊപ്പം അതിൽ നിന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഗുണപാഠം എന്താണ്, ഇപ്പൊ ഈ മേഴ്സി അല്ലെങ്കിൽ ധൈര്യം ഉണ്ടായിരിക്കുക, എംപതി ഉണ്ടായിരിക്കുക, പരസ്പരം സഹായിക്കുക, ഹെൽപ്പിംഗ്, ഷെയറിംഗ്, കെയറിംഗ്, ഇങ്ങനെയുള്ള മെന്റാലിറ്റി ഒക്കെ കുട്ടികളിൽ ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ ഏതാണ് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ കുട്ടികളുടെ ഏതെങ്കിലും പ്രിയപ്പെട്ട ആളുകളുടെ ഫോട്ടോ കൊടുക്കുക, കളിപ്പാട്ടത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ട് ഈ ഗുണപാഠം ഏതാണ് എന്നുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നുകൂടെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് AI-നോട് സ്റ്റോറി കിറ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കളിപ്പാട്ടം, ഹീറോ ആയിട്ടുള്ള അടിപൊളി കഥ സ്റ്റോറി കിറ്റ് സെറ്റാക്കി തരും. കഥ വായിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണമെങ്കിലും ഞാൻ സെറ്റാക്കി തരാമെന്നാണ് AI പറയുന്നത്. എന്തായാലും കഥയിലെ താരം നമ്മുടെ കുട്ടികൾ തന്നെയായിരിക്കും. വിഷ്വൽസ് AI തരുന്നതായിരിക്കും, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും തരും. അപ്പോൾ ഇനി ഇതൊക്കെ കേട്ട് വേണം നമ്മുടെ കുട്ടികൾ ഉറങ്ങാൻ എന്നാണ് പറയുന്നത്. എന്തായാലും ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മുടെ അമ്മമ്മമാരും അല്ലെങ്കിൽ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ പണ്ട് നമുക്ക് പറഞ്ഞു തന്ന കഥയുടെ ഫീൽ തരാൻ വേണ്ടി AI ആപ്പിന് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. കൂടെ ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: രാത്രി വൈകി ജോലി കഴിഞ്ഞിറങ്ങുന്ന കുറേ പേരുണ്ട്. യാത്ര ചെയ്യേണ്ടി വരുന്ന സമയത്ത് അയ്യോ ഇനി ബസ് കിട്ടുമോ, യാത്ര സേഫ് ആയിരിക്കോ എന്നോർത്ത് പലപ്പോഴും ഞാനൊക്കെ പേടിച്ചിട്ടുണ്ട് കേട്ടോ. രാത്രി യാത്ര ചെയ്യുന്നത് അത്ര സേഫ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പലപ്പോഴും തോന്നിയിട്ടില്ല. ചില സമയം നമ്മൾ വളരെ സിമ്പിളായിട്ട് യാത്ര ചെയ്യും, പക്ഷെ ചില സമയം ചില ആളുകളുടെ നോട്ടങ്ങളിൽ ചില ക്രീപ്പി ഡ്യൂഡ്സ് ഒക്കെ ഉണ്ടാവും ചുറ്റും. അപ്പോൾ നമ്മൾ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ രാത്രി സമയത്ത് അത്ര സേഫ് അല്ല നമ്മുടെ നാട്ടിലിറങ്ങി നടക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മളിനി പേടിക്കേണ്ട, KSRTC വക ഒരു കിഡിലൻ സൂപ്പർ ബസ് വരുന്നുണ്ട്, പിങ്ക് ബസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ട് KSRTC ഒരു പിങ്ക് ബസ് സർവീസ് എത്തുന്നു. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ പിങ്ക് സർവീസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട റൂട്ടുകളിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട് നൈറ്റ് ടൈമിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബസ് എന്നാണ് നമ്മുടെ KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഒഫീഷ്യലായിട്ട് പറഞ്ഞേക്കുന്നത്. എന്തായാലും അടിപൊളിക്കാരിയാണല്ലേ. ഈ പറഞ്ഞ പോലെ രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ലേഡീസിന് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. നമുക്കെപ്പോഴും സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സമയമല്ല നൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും, അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും. എന്തായാലും KSRTC പിങ്ക് സർവീസൊക്കെ അടിപൊളിയായിട്ട് തുടങ്ങട്ടെ, നമുക്ക് നോക്കാം എവിടം വരെ കാര്യങ്ങൾ പോകുന്നു. ഇത് കാലിഡോസ്കോപ്പ് ആണ്, കൂടെ ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ നാടിനെയും നമ്മുടെ വരുന്ന ജനറേഷൻസിനെയും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒക്കെ ഒന്നിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത്. കാലിഡോസ്കോപ്പ് ഇവിടെ ഞാൻ അഭിരാമി ഉണ്ട് നിങ്ങളുടെ കൂടെ. നമ്മൾ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം വീടുകളിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ തുടങ്ങുന്നതിൻ്റെ കാര്യവും ഓപ്പറേഷൻ തൂഫാന്റെ കാര്യവും ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഏതെങ്കിലും തരത്തിൽ സംശയകരമായിട്ട് ലഹരി ഇടപാടുകളോ ലഹരി ഉപയോഗമൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് പോലീസിനെയോ എക്സൈസിനെയോ ഒന്നും അറിയിക്കാൻ യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓരോ ചെറിയ ഇടപെടലും ചിലപ്പോൾ ഒരു വലിയ നല്ല മാറ്റത്തിന് കാരണമാകും. ഇപ്പം നമ്മുടെ വീടുകളിലും നമ്മുടെ ഫ്രണ്ട്ഷിപ്സിലും നല്ലൊരു അന്തരീക്ഷം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ലഹരിയോട് നോ പറയാൻ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂട്ടുകാരെയും ഒക്കെ നമുക്ക് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലേ. ഈ ലഹരി മുക്തമായിട്ടുള്ള ഒരു നാളെ വേണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഈ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കണം. അപ്പം നമ്മൾ സംസാരിച്ച് വന്ന ഈ ലഹരി വിരുദ്ധ പോരാട്ടം ഓപ്പറേഷൻ തൂഫാൻ വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ലഹരി ഉപയോഗിച്ച് പിടിക്കപ്പെടുന്നവരെ വെറുതെ പിഴ ചുമത്തിയോ ജയിലിലടച്ചോ മാത്രം ഈ നമുക്ക് ഈ നാടിനെ ലഹരി മുക്തമാക്കാൻ കഴിയുമോ? ഇല്ല എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. ഇനി പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമുണ്ട്. അതെന്താണെന്ന് പറയാം കാലിഡോസ്കോപ്പിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ലഹരി ഉപയോഗിച്ച് പിടിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇവരെ വെറുതെ ഒരു ഫൈൻ ചുമത്തി അല്ലെങ്കിൽ ജയിലിൽ അടച്ച് മാത്രം ഈ നാടിനെ നമുക്ക് ലഹരി മുക്തമാക്കാൻ കഴിയോ? ഇല്ല എന്നാണ് വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത്. കാരണം അവർക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്ന വിൽപ്പനക്കാരെ പ്രധാനമായിട്ട് നമ്മൾ പിടികൂടേണ്ടതുണ്ട്. അതോടൊപ്പം ഈ കെണിയിൽ പെട്ടുപോയ മനുഷ്യന്മാരില്ലേ, അവർക്ക് കൃത്യമായിട്ടുള്ള കെയറും വൈദ്യസഹായം, കൗൺസിലിംഗ്, സ്നേഹത്തോടെയുള്ള പരിചരണം ഒക്കെ നൽകി തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ലഹരിയോടാണ് നമ്മുടെ പോരാട്ടം, അത് ഉപയോഗിച്ചു പോയ മനുഷ്യരോടല്ല. അപ്പൊ അവര് മനുഷ്യർ ലഹരി ഉപയോഗിച്ചു, ഇനി അവൻ ജീവിക്കാൻ പോലും കൊള്ളില്ല, അവനെ ജയിലടച്ചേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുടെ ജീവിതം ഭാവിയൊക്കെ അവിടെ നശിച്ചുപോവാണ്. അവരെ കുറ്റപ്പെടുത്താതെ ഒറ്റപ്പെടുത്താതെ വേണ്ട സമയത്ത് ശരിയായിട്ടുള്ള ചികിത്സയും അവർക്ക് മെന്റൽ സപ്പോർട്ടും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും നമുക്ക് അവരെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ തൂഫാൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലഹരി ഉപയോഗിക്കുന്നവരെ പിടിക്കുക, ലഹരി മാഫിയകളെ പിടിക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് തൂഫാൻ എന്ന് പറയുന്ന സംഭവം, ഓപ്പറേഷൻ തൂഫാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിൽ അടിമപ്പെട്ടു പോയവരെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തൂഫാൻ കെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അടിപൊളി പദ്ധതി കൂടി അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. എന്തായാലും സ്നേഹവും കരുതലും ഒക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിലും വലിയ ഏറ്റവും വലിയ മരുന്നല്ലേ. തൂഫാൻ കെയറിനും അടിപൊളിയൊരു ആശംസ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കലഡോസ്കോപ്പ് ഞാൻ ഇവിടെ അവസാനം.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റ്

0: ഇറങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഹരിത ഭൂമി. ഹരിത ഭൂമി, കർഷകരുടെ ഹൃദയതാളം.
3: പൊന്നിൻ ചിങ്ങമാസം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ മലയാളി മനസ്സിലും ഓണത്തിന്റെ ആരവങ്ങളാണ് അല്ലെ. ഓണക്കാലത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ മുറ്റത്തുയരുന്ന വിണ്ണിലെ നക്ഷത്രങ്ങൾ പോലുള്ള പൂക്കളങ്ങൾ തന്നെയാണ്. പണ്ടൊക്കെ വേലിക്കിളികളിൽ നിന്നും തൊടിയിൽ നിന്നും പൂക്കൾ പറിച്ചിരുന്ന നമ്മള് ഇന്ന് പൂക്കളം തീർക്കാനായിട്ട് അന്യസംസ്ഥാനങ്ങളെയാണ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത്. എന്നാൽ വിപണിയിൽ വൻ ഡിമാൻഡുള്ള ഈ ഓണപ്പൂക്കൾ നമ്മുടെ സ്വന്തം മണ്ണിൽ എങ്ങനെ വിജയകരമായിട്ട് കൃഷി ചെയ്യാമെന്നും ഓണപ്പൂക്കളത്തിന് മാറ്റുകൂട്ടുന്ന പ്രധാനപ്പെട്ട 8 ഇനം പൂക്കൾ ഏതൊക്കെയാണ് എന്നും അവയുടെ കൃഷി രീതികൾ എങ്ങനെയൊക്കെയാണെന്നും വളരെ വിശദമായി അറിയാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ. നമസ്കാരം, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് കൂടെയുണ്ട് ഞാൻ സുനിൽ. ഓണപ്പൂക്കളങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിറവും വലുപ്പവും നൽകുന്ന ഒന്നാമത്തെ പൂവാണ് ചെണ്ടുമല്ലി അഥവാ മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിൽ കാണപ്പെടുന്ന ജമന്തിപ്പൂക്കൾ. വിപണിയിൽ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതും കർഷകർക്ക് വൻ ലാഭം നേടിത്തരുന്നതുമായ പ്രധാന വാണിജ്യ വിളയാണ് ഇത്. പൂക്കളം മനോഹരമാക്കാനായിട്ട് മാത്രമല്ല വീട്ടുപടിക്കലും ഓഫീസുകളിലും തോരണങ്ങൾ തൂക്കാനും മാലകൾ തീർക്കാനും ചെണ്ടുമല്ലി അത്യാവശ്യമാണ്. ചെണ്ടുമല്ലി കൃഷി ചെയ്യാനായിട്ട് ഓണത്തിന് കൃത്യം 2 മാസം മുമ്പ് തന്നെ നഴ്സറികളിൽ നിന്നും വാങ്ങുന്ന തൈകളോ അല്ലെങ്കിൽ വിത്തുകൾ പാകി മുളപ്പിച്ചെടുത്ത 3-4 ഇല വന്ന തൈകളോ നടാനായിട്ട് ഉപയോഗിക്കാം. നല്ല നിർവാർച്ചയുള്ള മണ്ണും ധാരാളം സൂര്യപ്രകാശവും ലഭിക്കുന്ന സ്ഥലമാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. അടിവളമായി ചാണകപ്പൊടിയും വേപ്പുമിണ്ണാക്കും നൽകി വരമ്പുകളിലോ ഗ്രോ ബാഗുകളിലോ ഇവ നടാവുന്നതാണ്. ചെടികളിൽ നട്ട് 3 ആഴ്ച കഴിയുമ്പോൾ പ്രധാന തണ്ടിന്റെ മുകൾ ഭാഗം നുള്ളിക്കളയുന്ന പിഞ്ചിങ് രീതി അവലംബിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ശാഖകൾ പൊട്ടുകയും ഒരേ ചെടിയിൽ നിന്ന് തന്നെ 100-ലധികം പൂക്കൾ വരെ ലഭിക്കുകയും ചെയ്യും. ചെടികൾക്ക് വേരഴുകൽ രോഗം വരാതിരിക്കാനായിട്ട് ട്രൈക്കൂഡർമ ചേർത്ത മണ്ണ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഓണ വിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കുന്ന കർഷകർക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ വലിയ ലാഭം തരുന്ന ഒന്നാണ് ചെണ്ടുമല്ലി. ഇനി വശ്യമായ സുഗന്ധം പരത്തുന്ന മുല്ലപ്പൂവിനെ കുറിച്ചറിയാം മനോഹരമായ പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കേരളത്തിന്റെ തനതായ സംസ്കാരത്തോടും സൗന്ദര്യത്തോടും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് വശ്യമായ സുഗന്ധമുള്ള മുല്ലപ്പൂക്കൾ. ഓണപ്പൂക്കളത്തിന്റെ നടുവിലോ വശങ്ങളിലോ വെണ്മയേറിയിട്ടുള്ള മുല്ലപ്പൂക്കൾ വിതരുന്നത് അത് പൂക്കളത്തിന് പ്രത്യേക ഭംഗി നൽകുമെന്ന് മാത്രമല്ല വീടകം മുഴുവൻ നല്ല സുഗന്ധം നിറയ്ക്കുകയും ചെയ്യും. സ്ത്രീകൾക്ക് തലയിൽ ചൂടാനും ഓണക്കോടിക്കൊപ്പം അണിയാനും മുല്ലപ്പൂക്കൾക്ക് ഓണക്കാലത്ത് ആവശ്യക്കാര് ഏറെയാണ്. മുല്ലക്കൃഷി ചെയ്യാനായിട്ട് നല്ല കരുത്തുള്ള കമ്പുകൾ മുറിച്ച് നട്ടോ അല്ലെങ്കിൽ പതിവെച്ച തൈകൾ ഉപയോഗിച്ചോ പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. മണ്ണും മണലും ചാണകപ്പൊടിയും തുല്യ അളവിൽ ചേർത്ത മിശ്രിതത്തിലാണ് മുല്ലത്തൈകൾ നടേണ്ടത്. വേനൽക്കാലത്ത് കൃത്യമായ നനയും മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാത്ത സാഹചര്യവും ഉറപ്പുവരുത്തേണ്ടത് മുല്ലയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മുല്ലച്ചെടികൾ നന്നായി പ്രൂൺ അഥവാ കമ്പുകൾ കോതി നിർത്തുന്നത് അടുത്ത സീസണിൽ കൂടുതൽ തളിരിലകളും പൂമുട്ടുകളും ഉണ്ടാകാനായിട്ട് സഹായിക്കും. കട്ടിപ്പൂക്കളായ കുടമുല്ലയും കുരുത്തിമുല്ലയും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് വഴി കർഷകർക്ക് ഓണക്കാലത്ത് കിലോയ്ക്ക് 1000 രൂപയ്ക്ക് മുകളിൽ വരെ വില നേടാനായിട്ട് സാധിക്കാറുണ്ട്. ഇനി വാടാമുല്ലയെ കുറിച്ചാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. മനോഹരമായ പാട്ടിന് ശേഷം ബാക്കി കാര്യങ്ങൾ അറിയാം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പൂക്കളത്തിൽ ദീർഘനാൾ വാടാതെയും നിറം മങ്ങാതെയും ഇരിക്കുന്ന പൂവാണ് വാടാമല്ലി. പർപ്പിൾ, കടും ചുവപ്പ്, വെള്ള, റോസ് തുടങ്ങിയ ആകർഷകമായ നിറങ്ങളിൽ വാടാമല്ലി ലഭ്യമാണ്. പൂക്കളങ്ങൾക്ക് ബോർഡറുകൾ തീർക്കാനും വരികൾ വേർതിരിക്കാനും ഇതിൻ്റെ തിളങ്ങുന്ന പർപ്പിൾ നിറം വളരെ ഉപയോഗപ്രദമാണ്. ചെടിയിൽ നിന്നും പറിച്ചെടുത്താലും ആഴ്ചകളോളം ഇതിൻ്റെ ഭംഗി ഒട്ടും കുറയാതെ നിലനിൽക്കും. വാടാമല്ലിയുടെ വിത്തുകൾ വളരെ ചെറുതായതുകൊണ്ട് ഇവ മണലുമായി കൂട്ടിയിളക്കി പാകി വേണം തൈകൾ മുളപ്പിച്ചെടുക്കാനായിട്ട്. തൈകൾക്ക് 10 സെന്റിമീറ്റർ നീളം വരുമ്പോൾ മാറ്റി നടാം. കടുത്ത വരൾച്ചയെ പോലും പ്രതിരോധിക്കാൻ കഴിവുള്ള ചെടിയായതുകൊണ്ട് കുറഞ്ഞ ജലലഭ്യതയുള്ള പ്രദേശങ്ങളിലും സാധാരണ കർഷകർക്ക് ഇത് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. രാസവളങ്ങളുടെ വലിയ ആവശ്യകതയില്ലാത്ത വാടാമല്ലി ജൈവ കമ്പോസ്റ്റും നേർപ്പിച്ച കഞ്ഞിവെള്ളവും ഒഴിച്ചുകൊടുത്താൽ തന്നെ നന്നായിട്ട് പൂവിടും. ചെടികൾ അധികം നീണ്ടുപോകാതെ ബുഷായി വളരാൻ ഇതിലും ഇളം തണ്ടുകൾ നുള്ളിക്കൊടുക്കാവുന്നതാണ്. കുറഞ്ഞ പരിചരണം മാത്രം ആവശ്യമുള്ളതുകൊണ്ട് വീട്ടുപറമ്പുകളിൽ കുട്ടികൾക്ക് പോലും വളർത്താൻ പറ്റിയ പൂവാണ് ഇത്. വാടാമല്ലിയെ കുറിച്ച് അറിഞ്ഞല്ലോ, ഇനി നമുക്ക് പിച്ചകത്തെ കുറിച്ചറിയാം മനോഹരമായ പാട്ടിനുശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മുല്ല കുടുംബത്തിലെ തന്നെ അംഗമാണെങ്കിലും നീളമുള്ള കമ്പും നേർത്ത ഇതളുകളുമുള്ള പിച്ചകപ്പൂവുകൾക്ക് മലയാളിയുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനമുണ്ട്. ഓണപ്പൂക്കളത്തിന് വെളുത്ത നിറം നൽകാനായിട്ട് തുമ്പപ്പൂവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പിച്ചകപ്പൂക്കളാണ്. ഇതിന്റെ സുഗന്ധം മുല്ലപ്പൂവിനേക്കാൾ അല്പം കൂടി തീക്ഷ്ണവും ആരെയും ആകർഷിപ്പിക്കുന്നതുമാണ്. പിച്ചകം പടർന്നു വളരുന്ന ഒരു വള്ളിച്ചെടിയായതുകൊണ്ട് ഇവയ്ക്ക് പന്തലുകളോ അല്ലെങ്കിൽ മതിലുകളുടെ വശങ്ങളോ ഒരുക്കി കൊടുക്കണം. കമ്പുകൾ മുറിച്ചു നട്ടാണ് പിച്ചകത്തിന്റെ പുതിയ തൈകൾ ഉണ്ടാകുന്നത്. നല്ല സൂര്യപ്രകാശവും ഈർപ്പവുമുള്ള മണ്ണുമുണ്ടെങ്കിൽ പിച്ചകം വർഷം മുഴുവൻ തുടർച്ചയായിട്ട് പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും. ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് ഒരു കാരണവശാലും അനുവദിക്കരുത്. ഇത് വേരുകൾ ചീഞ്ഞു പോകാനായിട്ട് കാരണമാകും. മാസത്തിൽ ഒരിക്കൽ അല്പം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുന്നത് പിച്ചകത്തിൽ പൂമുട്ടുകൾ വൻതോതിൽ ഉണ്ടാകാനായിട്ട് സഹായിക്കും. വാണിജ്യപരമായിട്ട് നല്ല ലാഭം തരുന്ന ഒന്നായതുകൊണ്ട് പല കർഷകരും ഇന്ന് പിച്ചകം വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പിച്ചകപ്പൂവിനെ കുറിച്ച് കേട്ടില്ലേ? ഇനി വൈവിധ്യമാർന്ന അലങ്കാര പൂവായിട്ടുള്ള അരളിച്ചെടിയെ കുറിച്ചറിയാം മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: തമിഴ്നാട്ടിൽ നിന്നും ഓണക്കാലത്ത് വൻതോതിൽ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന മറ്റൊരു പ്രധാന പൂവാണ് അരളി. ചുവപ്പ്, റോസ്, മഞ്ഞ, വെള്ള തുടങ്ങിയ വിവിധ നിറങ്ങളിൽ അരളിപ്പൂക്കൾ ഇന്ന് ലഭ്യമാണ്. പൂക്കളത്തിൽ വലിയ ഇടങ്ങൾ പെട്ടെന്ന് നിറയ്ക്കാനും മനോഹരമായ ഡിസൈനുകൾ ഉണ്ടാക്കാനും അരളിയുടെ ഇതളുകൾ വളരെ അനുയോജ്യമാണ്. അരളിച്ചെടികൾ നല്ല കട്ടി കൂടിയ മണ്ണിലും വരണ്ട കാലാവസ്ഥയിലും വളരെ നന്നായിട്ട് വളരുന്നവയാണ്. ഇവയുടെ തണ്ടുകൾ മുറിച്ച് നടുകയോ അല്ലെങ്കിൽ എയർ ലെയറിംഗ് വഴി പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യാം. റോഡ് അരികുകളിലും പറമ്പുകളുടെ അതിരുകളിലും വേലി പോലെ വളർത്താൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് അരളി. അരളിച്ചെടിയുടെ ഇലകളിലും തണ്ടിലും അടങ്ങിയിരിക്കുന്ന പാൽ പോലുള്ള സ്രവം നേരിയ വിഷാംശമുള്ളതുകൊണ്ട് ആടുമാടുകൾ ഇതിന്റെ ഇലകൾ തിന്നില്ല എന്നൊരു വലിയ മെച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക സംരക്ഷണമോ വലിയ വേലികളോ ഇല്ലാതെ തന്നെ പറമ്പുകളിൽ ഇത് സുരക്ഷിതമായിട്ട് വളർത്താം. കീടബാധകൾ വളരെ കുറവായതുകൊണ്ട് കർഷകർക്ക് യാതൊരു തലവേദനയും ഇല്ലാതെ ഇത് വളർത്തുകയും ചെയ്യാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണക്കാലത്ത് ഉപയോഗിക്കുന്ന പൂക്കളെ കുറിച്ചാണ്. ഇനി നമുക്ക് ചെത്തിയെ കുറിച്ചറിയാം, അതായത് തെച്ചിപ്പൂവിനെ കുറിച്ചറിയാം. മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മലയാളിക്ക് ഒട്ടും അപരിചിതമല്ലാത്ത കാവുകളിലും തൊടികളിലും പൂത്തുലഞ്ഞു നിൽക്കുന്ന നമ്മുടെ സ്വന്തം നാടൻ പൂവാണ് തെച്ചിപ്പൂവ് അഥവാ ചെത്തിപ്പൂവ്. കടും ചുവപ്പ് നിറത്തിലുള്ള നാടൻ തെച്ചി പൂക്കളത്തിന് നൽകുന്ന ഒരു ഗാംഭീര്യം വേറെ ഒരു പൂവിന് നൽകാനായിട്ട് കഴിയില്ല. ഇന്ന് ചുവപ്പിന് പുറമെ മഞ്ഞ, ഓറഞ്ച്, റോസ്, വെള്ള നിറങ്ങളിലുള്ള ഹൈബ്രിഡ് തെച്ചികളും വിപണിയിൽ ലഭ്യമാണ്. ഹൈബ്രിഡ് ഇനത്തിലുള്ള തെച്ചി ചെടികൾ ചെടിച്ചട്ടികളിലും ഗ്രോ ബാഗുകളിലും മനോഹരമായിട്ട് വളർത്താം. പകുതി മൂത്ത കമ്പുകൾ മുറിച്ചു നട്ടോ അല്ലെങ്കിൽ ഗുണമേന്മയുള്ള നഴ്സറി തൈകൾ ഉപയോഗിച്ചോ കൃഷി തുടങ്ങാം. നല്ല ജൈവാംശമുള്ള മണ്ണും കുറഞ്ഞ ഈർപ്പവും ഇവയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. തെച്ചി ചെടികൾക്ക് കാര്യമായ രോഗബാധകൾ ഉണ്ടാകാറില്ല എങ്കിലും ഇലകളിൽ കരിമ്പൂപ്പ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചുവട്ടിൽ അല്പം ചാണകപ്പൊടിയും വേപ്പ് മിണ്ണാക്കും ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇവ കൊല കൊലയായിട്ട് പൂത്തു നിൽക്കും. പൂക്കളത്തിന് നിറം നൽകാനായിട്ട് മാത്രമല്ല ആയുർവേദ ഔഷധ നിർമ്മാണത്തിലും തെച്ചിപ്പൂക്കൾ വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചെത്തിപ്പൂവ് അഥവാ തെച്ചിപ്പൂവിനെ കുറിച്ച് അറിഞ്ഞു അല്ലേ. ഇനി നമുക്ക് തുമ്പപ്പൂവിനെ കുറിച്ചറിയാം മനോഹരമായ പാട്ടുകൾ.

0: ജീവിത ഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
1: ഓണത്തിന്റെ പുണ്യവും ഐതിഹ്യങ്ങളും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന പൂവാണ് തുമ്പപ്പൂവ്. തൃക്കാക്കരപ്പന് ചാർത്താനും അത്തപ്പൂക്കളത്തിന്റെ തുടക്കം കുറിക്കാനും തുമ്പപ്പൂവ് ഇന്ന് അനിവാര്യമാണ്. വലുപ്പത്തിൽ വളരെ ചെറുതാണെങ്കിലും ഇതിന്റെ പരിശുദ്ധമായ വെളുത്ത നിറം പൂക്കളത്തിന് നൽകുന്ന ഐശ്വര്യം സമാനതകളില്ലാത്തതാണ്. തുമ്പ ഒരു കാട്ടുചെടിയായതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണയായിട്ട് ഇതിന്റെ പ്രത്യേക കൃഷിരീതികളൊന്നും അവലംബിക്കാറില്ല. പറമ്പുകളുടെ മൂലകളിലും വഴിയോരങ്ങളിലും ചിങ്ങമാസമാകുന്നതോടെ ഇത് സ്വാഭാവികമായിട്ട് മുളച്ച് പൊന്താറാണ് പതിവ്. എന്നാൽ ഇന്ന് പലരും അടുക്കളത്തോട്ടത്തിന്റെ വശങ്ങളിൽ തുമ്പച്ചെടികൾ പ്രത്യേകമായിട്ട് സംരക്ഷിച്ച് വളർത്താറുണ്ട്. ഈർപ്പമുള്ള മണ്ണും അല്പം തണലുമുള്ള സ്ഥലങ്ങളിൽ തുമ്പ വളരെ പെട്ടെന്ന് പടർന്ന് വളരും. തുമ്പപ്പൂവ് ഔഷധ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ്. ഇതിന്റെ ഇലയുടെ നീര് പനിക്കും ദഹനക്കേടിനും മികച്ചൊരു മരുന്ന് കൂടിയാണ്. നമ്മുടെ നാടൻ തുമ്പകളെ സംരക്ഷിക്കുന്നത് വഴി ഓണത്തിന്റെ തനത് പാരമ്പര്യം വരും തലമുറയ്ക്ക് പകരം നൽകാനായിട്ട് സഹായിക്കും. അപ്പോ തുമ്പപ്പൂവിനെ കുറിച്ച് പറഞ്ഞു. ഇനി മുക്കുറ്റിയാണ്. മുക്കുറ്റിയെ കുറിച്ചറിയാം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ദശപുഷ്പങ്ങളിൽ പ്രധാനിയായിട്ടുള്ള മുക്കുറ്റി ഓണക്കാലത്തെ പൂക്കളങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത മറ്റൊരു നാടൻ പൂവാണ്. ചെറിയ പച്ച ഇലകൾക്കിടയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന മഞ്ഞ നിറത്തിലുള്ള ഇതിൻ്റെ പൂക്കൾ കാണാൻ തന്നെ ചെറിയൊരു സ്വർണ്ണ പൊട്ടുപോലെ തോന്നും. പൂക്കളത്തിൻ്റെ അതിരുകൾ അലങ്കരിക്കാനും തൃക്കാക്കരയപ്പന് മുന്നിൽ സമർപ്പിക്കാനും മുക്കുറ്റി ഉപയോഗിക്കുന്നുണ്ട്. തുമ്പയെപ്പോലെ തന്നെ മുക്കുറ്റിയും മണ്ണിൽ സ്വാഭാവികമായി പടരുന്ന ഒരു ഔഷധ സസ്യമാണ്. തെങ്ങിൻ തോട്ടങ്ങളിലും തണലുള്ള പറമ്പുകളിലും ചിങ്ങമാസത്തിലെ ചാറ്റൽ മഴയേറ്റ് ഇവ വൻതോതിൽ വളർന്നു വരാറുണ്ട്. ഇവയുടെ വിത്തുകൾ മണ്ണിൽ കിടന്ന് അടുത്ത വർഷം കൃത്യസമയത്ത് വീണ്ടും മുളയ്ക്കുന്ന അത്ഭുത പ്രതിഭാസമാണ് പ്രകൃതിയിലുള്ളത്. മുക്കുറ്റി പൂർണ്ണമായിട്ടും ഒരു ജൈവ ഔഷധമാണ്. മുറിവുകൾ ഉണക്കാനും വിഷഹാരിയായിട്ടും നാട്ടു ചികിത്സയിൽ ഇതിന്റെ നീര് ഉപയോഗിക്കുന്നുണ്ട്. രാസവളങ്ങളോ കീടനാശിനികളോ ഒട്ടുമില്ലാത്ത മണ്ണിൽ മാത്രമേ മുക്കുറ്റി നന്നായിട്ട് വളരുകയുള്ളൂ. നമ്മുടെ പറമ്പുകളിലെ ഇത്തരം പ്രകൃതിദത്ത പൂക്കളെ സംരക്ഷിക്കേണ്ടത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്കും അനിവാര്യമാണ്. വിപണി കീഴടക്കുന്ന ചെണ്ടുമല്ലിയും വാടാമല്ലിയും മുതൽ നമ്മുടെ നാട്ടിൻപുറത്തെ തനിമ വിളിച്ചോതുന്ന തുമ്പയും മുക്കുറ്റിയും വരെയുള്ള പൂക്കളുടെ ലോകം ഓണക്കാലത്തെ വരവേൽക്കാനായിട്ടിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിപണിയിലെ വിഷാംശമുള്ള കെമിക്കൽ പൂക്കൾ വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കി നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പുകളിലും ഈ പൂക്കൾ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സാമ്പത്തിക ലാഭവും ഒപ്പം മനസ്സിന് വലിയ സന്തോഷവും നൽകും. വരും ഓണക്കാലം നിങ്ങളുടെ മുറ്റങ്ങളിൽ സ്വന്തമായി വിളയിച്ച അത്തപ്പൂക്കളങ്ങളാൽ ഐശ്വര്യപൂർണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക HLFM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
5: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
6: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം നോക്കിയേ, കൃത്യം 12 മണിയായിരിക്കാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. ആൻഡ് ഇപ്പം നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ആക്ച്വലി ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആവാനുള്ള കാരണം എന്താ? ഇന്നൊരു ചൊവ്വാഴ്ചയല്ലേ, ഇപ്പം എന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമുക്കറിയാലേ പല ദിവസങ്ങളും നമ്മൾ പലരുടെയും ബർത്ത്ഡേ വിഷസും വെഡിങ് ഡേ വിഷസൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം നമ്മൾ ഇന്ന് അങ്ങോട്ടൊരു വിഷു കൊടുക്കാൻ പോകണം. ആർക്കാണ് വിഷു കൊടുക്കാൻ പോകണം? ഇന്ന് രണ്ട് പേർക്ക് വിഷു കൊടുക്കാനുണ്ട്. ഒന്ന് നമ്മുടെ മലയാള സിനിമയിലെ സ്വന്തം എന്താ പറയുക, എന്ത് പേര് വിളിച്ച് നമുക്കങ്ങനെ വിശേഷങ്ങളൊന്നും കൊടുക്കണ്ട. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദുൽഖർ സൽമാന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ആൻഡ് തമിഴിലേക്കൊന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ധനുഷിന്റെയും ബർത്ത്ഡേ ദിവസമാണ്. അപ്പൊ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഉള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ദുൽഖർ ഫാൻസും ധനുഷ് ഫാൻസും ഇന്ന് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ രണ്ട് വ്യക്തികളുടെ സിനിമയിലെ പാട്ടുകളായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല, ചിലപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കുറെ വിഷസുകളും പാട്ടുകളും ഒക്കെ എന്നോട് ചോദിക്കുമായിരിക്കും. എന്തായാലും ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഇപ്പൊ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഈ പാട്ടൊന്ന് കേട്ടാൽ കൊള്ളാലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ച് തരാനാണ് ഞാൻ ഇവിടെ റെഡി ആയിട്ട് ഇൻസ്റ്റന്റ് പാട്ടിലിരിക്കുന്നത്. അപ്പൊ വേഗം വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്ക് അറിയാലോ, 8281509000 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 8281509000. ഇനിയിപ്പോ നിങ്ങൾക്ക് വിളിക്കാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ആർ ജി ഹീര എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ ഐ ഡി കാണാൻ പറ്റും. ആൻഡ് ആർ ജി ഹീരയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ, അതായത് ഡി എം ചെയ്താലും, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള ആളുകൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ എളുപ്പമാണ് കാര്യങ്ങൾ, വേഗം വേഗം വിളിച്ചോളാം, വേഗം വേഗം മെസ്സേജസ് അയച്ചോളാം. അപ്പോൾ ആദ്യത്തെ പാട്ട് എന്തായാലും നമ്മൾ ധനുഷിന് വേണ്ടി പാട്ട് വെച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ മനസ്സിങ്ങനെ ദുൽഖർ സൽമാന് വേണ്ടി ഒരു പാട്ട് വെച്ചു കൊടുക്കാനാണ് എന്റെ മനസ്സ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുൽഖർ സൽമാന്റെ ചാർലി എന്ന മലയാളം സിനിമയിലെ നല്ലൊരു സൂപ്പർ ഹിറ്റ് സോങ് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇഷ്ടമുള്ള പാട്ടുകൾ ലൈവായിട്ട് കേൾക്കാനുള്ള സമയമാണ്, ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ് അഹല്യ എഫ് എമ്മിൽ. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര. പാട്ട് കേട്ടിങ്ങോട്ട് കൂട്ടുകൂടി നമ്മുടെ കൂടെ ഇങ്ങോട്ട് പോന്നോളൂ. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ എഫ് എം.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. നമ്മുടെ കൂടെ ആക്ച്വലി ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ
0: ഹലോ, പേരും അറിയൂ?
1: അഗലിയ എഫ്എമ്മിൽ പരിപാടികൾ അതിഗംഭീരമായിട്ട് എന്നും സന്തോഷത്തോടും നല്ല ചിരിയോടും നല്ല എനർജിയോടും അവതരിപ്പിക്കുന്ന ഹീരാക്കുട്ടിക്ക് സ്നേഹത്തോടുള്ള ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം കൊഞ്ഞാൻ പറയുന്ന ഷൈഫുദ്ദീൻ.
0: ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഷൈഫുദ്ദീൻ ചേട്ടാ, സുഖാണോ?
1: സുഖം സുഖം.
0: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ഷൈഫുദ്ദീൻ ചേട്ടന് കേൾക്കാനായിട്ട് തോന്നേ?
1: എനിക്ക് വന്ന് എസ് പി ബി സാറും ജാനകി അമ്മയും നല്ല എനർജിയോടുള്ള പാടിയ ഗാനമാണ്. അതേമാതിരി എസ് പി ബി സാർ സത്തമാറ്റി പാടിയ പാട്ടാണ്.
0: എസ്
1: പി ബി സാറില്ല ആടി മാസ കാത്തടിക്ക വാടി പുള്ള ചേട്ടണിക്ക വാ വാ മാങ്കുവിലെ തുടങ്ങിയ ഗാനം വെച്ചാണ്.
0: ഓക്കെ, ഇതാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണ്ട ഈ പാട്ട്?
1: ഇന്ന് വന്നിട്ട് നമ്മുടെ വിളയുടെ കൃഷ്ണൻ ചേട്ടന്റെ പേരക്കുട്ടി ഭർത്താവാണ്, അവർക്ക് 1000 പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട്, പിന്നെ വിളയോട് കൃഷ്ണൻ ചേട്ടൻ, അപ്പപ്പുളിയിൽ മാധവൻ ചേട്ടൻ, പാറ ജോലി ചേട്ടൻ, തിരുവല്ലാമല ഗുരായൂർ ചേട്ടൻ, പല്ലശാനം ബാലൻ ചേട്ടൻ, പള്ളത്തേരി ജോലി ചേട്ടൻ, ആലത്തൂർ ബസീർക്ക,
0: വലിയൊരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് സ്പെഷ്യലായിട്ട് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ ആടി മാസ കാത്തടിച്ച് ആ പാട്ടല്ലേ കാത്തടിക്ക പാട്ട് വെച്ചു കൊടുക്കും. പായും പുലി എന്ന് പറഞ്ഞ സിനിമയിലെ രജനീകാന്തിന്റെ ഇളയരാജയുടെ കോമ്പോസിഷനിലുള്ള ഒരു നല്ലൊരു സോങ് ആണ്. ആൻഡ് അടുത്ത മെസ്സേജ് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. നമസ്തേ അഹല്യ, ഇൻസ്റ്റന്റ് ഗാനം ജാനകി ജാനേ, നല്ലൊരു കർക്കിടക രാമായണ മാസാചരണ കാലവും ആശംസിക്കുന്നു. കാര്യകർത്താക്കൾ ആർജെ എല്ലാവർക്കും കേൾപ്പിക്കണം എന്ന് സസ്നേഹം സത്യനാരായണനാണ് പുതുശ്ശേരിയിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ സത്യനാരായണൻ ചേട്ടന് വേണ്ടിയിട്ടുള്ള കർക്കിടകം സ്പെഷ്യൽ ആയിട്ടുള്ള പാട്ടും ദേ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് രണ്ടുമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി നിങ്ങൾക്കും വിളിക്കാം 8 എന്ന നമ്പറിലേക്ക്. 8 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം വാട്സ്ആപ്പിലെ സെയിം നമ്പറിലേക്ക്. ഇനി അതും അല്ലെങ്കിൽ ആർ ജി ഹീര എന്ന് പറഞ്ഞ ഇൻസ്റ്റാ ഐഡിയിലേക്ക് നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. നിങ്ങളുടെ കൂടെ അഹല്യ എഫ് എമ്മിൽ ഇൻസ്റ്റന്റ് പാട്ടുമായി ആർ ജി ഹീര.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 കഴിഞ്ഞ് 18 കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ പാട്ട് വെച്ചു കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജസ് നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. എല്ലാവരുടെ മെസ്സേജസ് നമുക്ക് എടുക്കാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഞാൻ മാക്സിമം ആൾക്കാരുടെ മെസ്സേജസ് വായിക്കാനും പാട്ടുകൾ വെച്ചു കൊടുക്കാനും ഞാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. എന്തായാലും ആദ്യത്തെ മെസ്സേജ് ആരുടെയാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ധനുഷാണ്. ഇന്ന് ധനുഷിന്റെ ബർത്ത് ആണ്, അപ്പോൾ എന്തായാലും നമുക്ക് ധനുഷിന് ഒരു പാട്ട് വെച്ചു കൊടുക്കാം. പാലക്കാട് നിന്ന് ധനുഷാണ്, 3 മൂവിയിലെ ഇതഴി നോരം സോങ് വെച്ചു തരാമോ, ഡെഡിക്കേറ്റഡ് ടു ആക്ടർ ധനുഷ്, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ധനുഷ്, അപ്പൊ ധനുഷിന് വേണ്ടി പാട്ട് വെച്ചു കൊടുക്കുന്ന ഒരു ഭയങ്കര വലിയൊരു മൊമെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, എന്റെ അടുത്ത മെസ്സേജ് ആരാന്ന് ഞാൻ നോക്കട്ടെ. ജയങ്കർ ആണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു വലിയ മെസ്സേജാണ്. പ്രിയപ്പെട്ട അഹല്യയ്ക്ക് നല്ലൊരു ഉച്ച നമസ്കാരം ആദ്യം നേരുന്നു. കേരളത്തിന്റെ വാനമ്പാടി ചിത്രാമ്മയുടെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. ചിത്രാമ്മയ്ക്ക് നല്ലൊരു ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ചിത്രാമ്മ പാടിയ തൽസമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിലെ പൊന്നോട് പൂവായ് എന്ന ഗാനം ചിത്രാമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് വിനയപൂർവ്വം ജയങ്കർ സലിത ശ്രീനന്ദ ഫോർട്ട് കൊച്ചിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ജയങ്കർ ചേട്ടൻ സലിത ശ്രീനന്ദ ഇവർക്കൊക്കെ വേണ്ടിയിട്ടും, ഒബ്വിയസ്ലി നമുക്കറിയാം ഇന്നലെ ചിത്ര ചേച്ചിയുടെ ബർത്ത് ഡേ ആയിരുന്നു. ഇന്നലെ നമ്മൾ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പ്ലേ ചെയ്തു. എന്നാലും ചിത്രാമ്മയോടുള്ള സ്നേഹം തീരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ വീണ്ടും ഒരു മനോഹരമായ പാട്ട്. എനിക്ക് ഈ രണ്ട് പാട്ടുകൾ ഇഷ്ടമായിട്ടോ, ധനുഷ് ചോദിച്ച പാട്ടും അതുപോലെ തന്നെ ജയങ്കർ ചേട്ടൻ ചോദിച്ച പാട്ടും, രണ്ടും എനിക്ക് വളരെ എന്താ പറയുക പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് പാട്ടുകളാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിംഗ് ദിസ് സോങ് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആൻഡ് പാട്ടിന് ശേഷം നമ്മൾ ആകാശവാണി വാർത്തകൾക്ക് ശേഷമായിരിക്കും ബാക്കി കോൾസും മെസ്സേജസും ഒക്കെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. 8281 50 9000 എന്നുള്ളതാണ് നമ്മുടെ കോൺടാക്ട് നമ്പർ. 8281 50 9000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജസ് അയക്കാം, അല്ലെങ്കിൽ RG ഹീര എന്ന് പറഞ്ഞ ഇൻസ്റ്റ ഐഡിയിലേക്ക് നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് ഇതേ പ്ലേ ചെയ്ത് തരുന്നത് RG ഹീര ആണോ അഹല്യ FM. ആൻഡ് സ്റ്റേ ട്യൂൺഡ്.

0: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള

0: ആലയം, തുമ്പാക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
6: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
7: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ്.
8: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. വയനാടിന് പുതിയ 4 RRT യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണമടക്കം 10 മെഡലുകളോടെ ഇന്ത്യ 8-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടിയെ ചൊല്ലിയായിരുന്നു പ്രതിപക്ഷ ബഹളം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
9: രാവിലെ 11 ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ 23rd കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ താരങ്ങളെയും കാനഡയിൽ വേൾഡ് ജൂനിയർ സ്കോഷ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച അനഹത് സിംഗിനെയും സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേള ആരംഭിച്ചതോടെ വിദ്യാർത്ഥികൾക്കെതിരെ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിതുടങ്ങി. സഭ സുഗമമായി പ്രവർത്തിക്കണമെന്നും ചർച്ചകൾ നടത്തണമെന്നും പൊതുപരീക്ഷകൾ ഭേദഗതി ബില്ലിൽ ചർച്ച ചെയ്യണമെന്നും സ്പീക്കർ പറഞ്ഞു. ബില്ലിന്മേൽ ചർച്ച ആരംഭിക്കുന്നതിനായി സമവായമുണ്ടാക്കാൻ അംഗങ്ങളോട് ഓം ബിർള അഭ്യർത്ഥിച്ചു. വിഷയം എത്ര പ്രധാനപ്പെട്ടതാണെങ്കിലും ചോദ്യോത്തരവേളയിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർലമെന്റ് ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമുള്ള വേദിയാണെന്നും രാജ്യത്തിന് ക്രിയാത്മകമായ സന്ദേശം ഇവിടെ നിന്ന് ലഭിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. ഇതേ വിഷയത്തിൽ രാജ്യസഭയും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സഭയിൽ ശൂന്യവേള ആരംഭിച്ചപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായെന്നാരോപിക്കപ്പെടുന്ന പോലീസ് നടപടിക്കെതിരെ പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ബഹളം തുടർന്നപ്പോൾ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു.
8: പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭ പരിഗണിച്ചേക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ

0: യും സ്വത്ത് കണ്ടുകെട്ടലുമടക്കം കർശന ശിക്ഷാ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. എൻഡിഎയുടെ പ്രതിവാര തന്ത്രരൂപീകരണ യോഗം മംഗൾമിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. തൃണമൂലിൽ നിന്ന് പിരിഞ്ഞുണ്ടായ പുതിയ പാർട്ടി നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ എംപിമാരും യോഗത്തിൽ പങ്കെടുത്തു. ഹബ് ആന്റ് സ്പോക്ക് മാതൃക 2030-ഓടെ 400,000 തൊഴിലവസരങ്ങളും 30 ബില്യൺ ഡോളർ മൂല്യത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളും സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു പറഞ്ഞു. പഞ്ചാബിലെ അമൃത്സറിൽ ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹബ് ആന്റ് സ്പോക്ക് വിമാന സർവ്വീസ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതൊരു വ്യോമയാന സംരംഭം മാത്രമല്ലെന്നും രാജ്യത്തിന് വലിയൊരു സാമ്പത്തിക അവസരം കൂടിയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വടക്കേ അമേരിക്ക, യുകെ, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ 27 ആഗോള കേന്ദ്രങ്ങളുമായി പഞ്ചാബിനെ ബന്ധിപ്പിക്കുന്നതാണ് എയർ ഇന്ത്യയുടെ ഈസി കണക്ട് ഹബ് ആന്റ് സ്പോക്ക് മാതൃക. ഡൽഹിയിൽ അർദ്ധരാത്രിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെപ്പ് നടന്നെന്ന് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗമാണ് വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്ത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ യുഡിഎഫ് ഗവൺമെന്റിന് സമയവും കഠിനാധ്വാനവും വേണ്ടിവരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കെ എം അഭിജിത്ത് എംഎൽഎയുടെ ഓഫീസ് കോഴിക്കോട് നാദാപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വയനാടിന് പുതിയ 4 RRT യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. വയനാടിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും കൂടുതൽ വന്യമൃഗങ്ങൾ ഉണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് നീക്കം ചെയ്യുമെന്നും വന്യമൃഗശല്യം തടയാൻ വിപുലമായ പദ്ധതികൾ ആലോചിക്കുമെന്നും മന്ത്രി കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മ പദ്ധതി മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ മന്ത്രി എം ലിജു വിതരണം ചെയ്തു. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് 4 പ്രത്യേകതരം കിറ്റുകൾ വിതരണം ചെയ്തത്. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതിന് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനാണ് പ്രകൃതി സംരക്ഷണ ദിനം ആചരിക്കുന്നത്. ഭൂമിയുടെ നിലനിൽപ്പിനും ഭാവി തലമുറയുടെ നന്മയ്ക്കും പ്രകൃതി സംരക്ഷണത്തിന്റെയും സുസ്ഥിര ജീവിതരീതികളുടെയും പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് രോഗത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൌൺ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ കണ്ടെത്തുകയും രോഗനിർണയ പരിശോധനയും വാക്സിനും വികസിപ്പിച്ചെടുക്കുകയും ചെയ്ത നോബേൽ സമ്മാന ജേതാവ് ഡോക്ടർ ബറൂച്ച് ബ്ലൂംബർഗിന്റെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വെള്ളിയാഴ്ച വരെ വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി അന്തരിച്ചു. അർബുദ രോഗത്തെ തുടർന്ന് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാവിലെയായിരുന്നു 66-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഭൌതികദേഹം ഉച്ചകഴിഞ്ഞ് 3 കോഴിക്കോട് ടൌൺഹാളിലും വൈകിട്ട് വടകര ടൌൺഹാളിലും രാത്രി UL CCS ആസ്ഥാനത്തും പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം നാളെ രാവിലെ 11 വടകര നാദാപുരം റോഡിലെ വീട്ടുവളപ്പിൽ നടത്തും. ഒരു സഹകരണ പ്രസ്ഥാനത്തെ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തി അംഗീകാരങ്ങൾ നേടിക്കൊടുത്ത വ്യക്തിയാണ് രമേശൻ പാലേരി. റോബർട്ട് ഓവർ പുരസ്കാരം, എം ഭാസ്കരൻ മെമ്മോറിയൽ സഹകരണ പ്രതിഭാ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് റോഡുകളുടെ പ്രവൃത്തികൾ ഏറ്റെടുത്ത് തുടങ്ങിയ പ്രയാണം, NH 66 ദേശീയപാത, കാസർഗോഡ് റീച്ച് നിർമ്മാണം, സൈബർ പാർക്ക്, ഇരിങ്ങൽ സർഗാലയ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ദേശീയരംഗത്ത് പ്രശസ്തമായി. ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണമടക്കം 10 മെഡലുകളോടെ ഇന്ത്യ 8-ാം സ്ഥാനത്ത്. ഇന്നലെ വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഷർമിള ധൻഗർ സ്വർണം നേടി. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോ വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോ വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. 58 കിലോ വിഭാഗത്തിൽ ബിന്ദ്യ റാണി ദേവി വെങ്കലവും സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഹൈജമ്പിൽ സർവേഷ് അനിൽ കുഷാരെ വെള്ളി നേടി. ബോക്സിംഗിൽ സച്ചിൻ സിവാച്ച്, അങ്കുഷ് പങ്കൽ, സാക്ഷി ചൌധരി എന്നിവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയതും ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ ഉറപ്പിക്കുന്നു. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇതു സംബന്ധിച്ച് ഗവൺമെന്റ് ഉത്തരവിറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മയക്കുവെടിവെക്കുന്നതിന് മുന്നോടിയായി ആനയുടെ ആരോഗ്യനിലയും നിലവിലെ സ്വഭാവ രീതികളും സൂക്ഷ്മമായി വിലയിരുത്തുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടക്കുന്നത്. ഇതിനായി RRT വെറ്റിനറി ഡോക്ടർ ഇല്യാസ് റാവുത്തരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കാട്ടാനയെ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി ആനയെ സുരക്ഷിതമായി മയക്കുവെടിവെക്കുന്നതിനായി പ്രത്യേക അഡ്വൈസറി കമ്മിറ്റിക്ക് രൂപം നൽകാൻ വനംവകുപ്പ് നോർത്തേൺ സർക്കിൾ ചീഫ് കൺസർവേറ്റർ BN അജൻകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. മയക്കുവെടിവെക്കുന്നതിനും തുടർ നടപടികൾക്കുമായി നിയോഗിക്കേണ്ട വിദഗ്ധരടങ്ങുന്ന ഫീൽഡ് ഓപ്പറേറ്റർ ടീമിനെയും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്.
0: ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ റിമാൻഡിലായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് മുൻ അംഗം A അജികുമാറിനെയും ഒരു ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. SIT കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടത്. ഇരുവരെയും ഇന്ന് കൊല്ലത്ത് ചോദ്യം ചെയ്യും. CJP സമരം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹമാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിദാസിനെതിരെ കേസെടുത്തു. കോഴിക്കോട് സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് നൽകിയ പരാതിയിലാണ് നടപടി. താമരശ്ശേരി ചുരം മാലിന്യമുക്തമാക്കുന്നതിന് സംഘടിപ്പിക്കുന്ന അഴകോടെ ചുരം 2026 ശുചീകരണ യജ്ഞം തുടങ്ങി. ചിപ്പിലിത്തോട്ടിൽ CK കാസിം MLA ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. ലോക പ്രകൃതി സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും പുതുപ്പാടി താമരശ്ശേരി കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് BMC കളുടെയും നേതൃത്വത്തിലാണ് ശുചീകരണം. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അദാലത്ത് നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടത്തും. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, മെമ്പർമാരായ TK വാസു, സേതു നാരായണൻ എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകും. തൃശൂർ അതിരപ്പള്ളിയിൽ പുലി കൂട്ടിൽ കുടുങ്ങി. ചക്കാലിക്കൽ ജോയിയുടെ വീട്ടിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്ന് പുലർച്ചെയാണ് പുലി കുടുങ്ങിയത്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. വയനാടിന് പുതിയ 4 RRT യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണമടക്കം 10 മെഡലുകളോടെ ഇന്ത്യ 8-ാം സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
3: യെസ്, അങ്ങനെ സമയം തേ 1 മണി ഇങ്ങനെ ആവാറായിട്ടുണ്ട്. 12 മണി കഴിഞ്ഞ് 41 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. എന്നെ നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. അപ്പം നമുക്ക് പാട്ടുകളും റിക്വസ്റ്റുകളും പിന്നെ നിങ്ങളുടെ കോളുകളൊക്കെ എടുക്കാനുള്ള സമയമാണ്. നമ്മൾ വാർത്തകളൊക്കെ കേട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് ഞാൻ വായിക്കാം കേട്ടോ. എനിക്ക് വന്നിട്ടുള്ള മെസ്സേജ് അയച്ചിരിക്കുന്നത് ആസിയാണ്. എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് അഹല്യ, ഞാൻ ആസിയ. VIP മൂവിയിൽ നിന്ന് അമ്മ അമ്മ സോങ് വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആസിയ ഉറപ്പായിട്ടും വെച്ചുവരും. എസ്പെഷ്യലി ഇന്ന് ധനുഷിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പായിട്ടും ഈ പാട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും. ആൻഡ് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ബിനീഷാണ്. ബിനീഷ് ചോദിച്ചിട്ടുള്ളത് മധുരം ജീവാമൃത ബിന്ദു എന്ന് പറഞ്ഞ പാട്ട് വെച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ 2 പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് തിരിച്ചു വരും. ആൻഡ് ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം, വിളിക്കണം എന്നൊക്കെ തോന്നുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്പർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. ഒന്നും കൂടെ പറയാം, 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജസ് അയക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജസ് അയക്കാം. ഇനി അതും അല്ലെങ്കിൽ RJ ഹീര, അതായത് ഞാൻ എന്റെ ഇൻസ്റ്റാ ഐഡിയിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജസ് വായിക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണെങ്കിലും നമ്മൾ മാക്സിമം പാട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ 2 പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് തിരിച്ചു വരും. ഇൻസ്റ്റന്റ് പാട്ടാണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. RJ ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം തേ 12 മണി കഴിഞ്ഞ് 52 മിനിറ്റും കഴിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരാണ്. ആൻഡ് എന്റെ കൂടെ ഇപ്പോ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: ഹലോ.
1: ഹലോ,
2: ഞാൻ പാലക്കാട് കഞ്ചിക്കോട് നിന്ന് ലസിജയാണ്.
1: ലസിക,
2: ലസിജ,
1: ലസിജ. എന്താ ഈ പേരിന്റെ അർത്ഥം?
2: പേരിന്റെ അർത്ഥം അറിയില്ല.
1: അതെന്താ കണ്ടുപിടിക്കാത്തെ? കണ്ടുപിടിക്കണം കേട്ടോ. ശരി, ഓക്കെ.
2: അപ്പോ സുന്ദരി എന്നാണ് തോന്നുന്നു.
1: സുന്ദരിയോ? ആ, അടിപൊളി. ശരി, അപ്പൊ ലസിജ ചേച്ചി ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? പാടുണ്ടല്ലോ.
2: എന്റെ മകള് പാടും നന്നായിട്ട്.
1: ആണോ? ലസിജ ചേച്ചി ഒന്ന് പാടാൻ ട്രൈ ചെയ്യുന്നോ?
2: നീ നടന്നാൽ നടയഴക്, നീ തിരിച്ചാ തിരുപ്പഴക്, നീ പേശും തമിഴഴക്.

0: ചെയ്യുമ്പോഴേ ഈ പാട്ടൊക്കെ പാടിയിട്ട്
1: എവിടെയാ വർക്ക് ചെയ്യണേ?
0: ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, അപ്പൊ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്താണ് വർക്ക് ചെയ്യണേ അല്ലേ? ഓക്കെ അല്ലേ സിജ ചേച്ചി. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു വിളിച്ചതിൽ. എന്താ എല്ലാവർക്കും വേണ്ടി വെച്ചു കൊടുക്കണം. ശരി ശരി, ഓക്കെ, അപ്പൊ താങ്ക് യു, ഇനി വിളിക്കണം കേട്ടോ. ശരി, ഓക്കെ ബൈ. അപ്പൊ ലസിച്ച ഓക്കെ, എന്തായാലും ചേച്ചിക്ക് വേണ്ടിട്ട് നമ്മൾ പാട്ട് കേൾക്കാൻ പോവാണ്. മക്കൾക്ക് വേണ്ടിയിട്ടും ഹസ്ബൻഡിന് വേണ്ടിയിട്ട് പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു രജനീകാന്ത് ഫാനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇനി അടുത്ത മെസ്സേജ് നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജും കൂടി നമുക്ക് എടുക്കാനുണ്ട്. കവിതയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അഹല്യ, എല്ലാവർക്കുമായി മഴയെ തൂമഴയെ എന്ന പാട്ട് വെച്ച് തരാമോ? ദുൽഖർ സൽമാന് 1000 പിറന്നാൾ ആശംസകൾ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ദുൽഖർ സൽമാന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട് തന്നെയാണ് കേട്ടത്. പട്ടം പോലെ എന്ന് പറഞ്ഞ സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റിയ പാട്ട്, ഒരു റൊമാന്റിക് ട്രാക്കും കൂടിയാണ്. അപ്പൊ ഈ രണ്ട് പാട്ടുകൾ, ഒരു സ്റ്റൈലിഷ് പാട്ടും ഒരു റൊമാന്റിക് പാട്ടുമാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. വേഗം വേഗം വിളിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തോളൂ. സോ അടുത്ത പാട്ടിന്റെ സമയം നിങ്ങളുടെ കൂടെ അഹല്യ FM-ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം തേങ്ങനെ ഒരു മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റന്റ് പാട്ടാണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. എന്റെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: ഹലോ മാം, ലേഫം.
1: അതെ, ഇതാരാണ്? പേര് പറയൂ.
2: വണ്ടിത്തളത്തുന്ന മുരളിയാണ്.
1: മുരളി ചേട്ടാ, സുഖാണോ?
2: ഓ, നന്നായിരിക്കും.
1: ശരി, അപ്പൊ ഇന്ന് മുരളി ചേട്ടനെ ഏത് പാട്ടാ കേൾക്കാൻ തോന്നണേ?
2: ഞാന് ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അഹൽ മറ്റേ ഭരതം എന്ന സിനിമയിലെ ഗോപാംഗന എന്നുള്ള സിനിമ.
1: ഗോപാംഗന ആത്മാവില്ലേ?
2: അതെ.
1: ഓക്കെ, അപ്പൊ ഇന്നലെ ആയിരുന്നു ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ. അപ്പൊ എന്താ, ചിത്ര ചേച്ചിയുടെ ഒരു കട്ട ഫാനാണോ? ശരി, അപ്പൊ ആർക്കാണ് നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കണ്ടേ?
2: അതായത് ആരാധകർക്കും, എല്ലാവർക്കും,
1: എല്ലാവർക്കും വേണ്ടി നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ ചേട്ടാ, ശരി. അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ മുരളി ചേട്ടനാണ് നമ്മൾ വിളിച്ചത്. ഇഷ്ടമുള്ളൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ചിത്ര ചേച്ചി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് വെച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് റിക്വസ്റ്റ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഹായ് അഹല്യ, പ്ലീസ് പ്ലേ അംശം ആൻഡ് ദിസ് ഇസ് ഷഹാന ഷിറിൻ ആണ്. ആൻഡ് ഐ വോണ്ട് ടു ഡെഡിക്കേറ്റ് ദിസ് അമേസിംഗ് ട്രാക്ക് ടു എവറി വൺ ലിസ്ണിംഗ് റൈറ്റ് നോ. ഷഹാന, അപ്പം അംശം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടല്ലേ? യെസ്, എം എച്ച് ആറും ഭൂമിയും ഒക്കെ ചേർന്നിട്ടുള്ള ഈ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇഷ്ടമുള്ള പാട്ടുകൾ ഇത് ഇങ്ങനെ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ട് നിങ്ങളുടെ കൂടെ ആർജി ഹീരാണ്. അഹല്യ എഫ് എം, സ്റ്റേ ട്യൂൺഡ്.

านนี้

0: ഈസ്റ്റർ പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. അതേ 1 മണി കഴിഞ്ഞ് 17 മിനിറ്റും കഴിയുമ്പോൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഒരുപാട് പേര് മെസ്സേജസ് അയക്കുന്നുണ്ട്. ആർക്ക് പാട്ട് വെച്ച് കൊടുക്കും എന്ന കൺഫ്യൂഷനാണ് ആക്ച്വലി എനിക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജസ് ഒക്കെ വായിച്ചു നോക്കാം. ഓക്കെ, അപ്പം എന്തായാലും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് സൽമാനാണ്. സൽമാൻ ചോദിച്ചിട്ടുള്ള പാട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹായ് അഹല്യ, ഞാൻ സൽമാൻ. എന്താണ് നീതയിലിനെ എനിക്ക് മിൻസാരക്കനവ് ഫിലിമിലെ ഉൻ പേർ സൊല്ല സെയ്താൻ എന്ന് പറഞ്ഞ പാട്ട് വെച്ചിരുന്നു. ഉൻ പേർ സൊല്ല സെയ്താൻ ഉള്ളം മുരുക സെയ്താൻ. ഓ, എൻ്റെ അമ്മ, ഒരു രക്ഷയില്ലല്ലോ. എന്തൊരു നല്ല പാട്ടാണ് ഇതല്ലേ. ഈ ഒരു പാട്ട് എനിക്കും വളരെ വളരെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആൻഡ് അടുത്ത പാട്ട് ചോദിച്ചിട്ടുള്ളത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു 1-2 സജഷൻസ് ഒക്കെ ഞാൻ അവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് മെസ്സേജ് വന്നിട്ടുള്ളത് ഈ ഒരു ഐഡിയുടെ പേരെന്താണെന്ന് ഞാൻ ആദ്യം നോക്കട്ടെ. മുഹമ്മദ് റിയാസ് എന്നാണ് പേര്. യെസ്, മുഹമ്മദ് റിയാസ് ആണ്. ബ്രില്യൻറ്റ് ദ ഹോം, ബ്രില്യൻറ്റ് ഹോം പി കെ ഡി. ഓക്കെ, പാലക്കാട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ധനുഷിന്റെ തിരുടാ തിരുടാ എന്ന മൂവിയിലെ മന്മദ രാസ എന്ന സോങ് വെക്കുമോ പ്ലീസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്ലീസ് ഒന്നും പറയണ്ട, ഞാൻ എന്തായാലും വെച്ചുതരും. ഓക്കെ, എനിക്ക് തോന്നുന്നു ധനുഷിന്റെ മിക്കവാറും സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും അവരുടെ ലിസ്റ്റിൽ ഉണ്ടാവുന്ന ഒരു പാട്ടാണ് ഈ മന്മദ രാസ അല്ലെ. അതിൽ ധനുഷിന്റെ ഡാൻസും ഈ സിനിമയും ഒന്നും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു പവർ പാക്ഡ് സോങ് ആണ് 1 മന്മദ രാസ, ആൻഡ് 2 നമ്മുടെ ഉൻപേർ സൊല്ലാസിത എന്ന് പറഞ്ഞ ഒരു റൊമാൻറ്റിക് ട്രാക്കാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ ഈ 2 പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേൾക്കാനുള്ള സമയമാണ്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം 8 2 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജസ് അയക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ RJ ഹീര RJ HEERA ഇൻസ്റ്റഗ്രാമിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജസ് വായിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചൊരു ഇൻസ്റ്റന്റ് പാട്ടാണ് നിങ്ങളുടെ കൂടെ അഹല്യ FM. ദിസ് ഇസ് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: എന്ന കണക്ക് പണ്ണേണ്ട.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സമയം ദേ 1:30 ആവാനാണ് പോണേ. ഒരുപാട് പേര് എനിക്ക് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ഏത് പാട്ട് വെച്ചു കൊടുക്കുന്നുള്ള കൺഫ്യൂഷനിലാണ് ആക്ച്വലി ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ദേ ഒരു വലിയൊരു ഡെഡിക്കേഷൻ ആയിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ അഹല്യ എഫ് എം, ഞാൻ വിജയൻ കഞ്ചിക്കോട് വല്ലടിയിൽ നിന്നാണ്. ഇന്ന് എനിക്ക് പൂക്കാലം വന്നു, പൂക്കാലം തേനുണ്ടോ, ഈ പാട്ട് വേണം. മുകേഷ് ഏട്ടന്റെ സോങ്. ഈ പാട്ട് ഹരി കോട്ടായി വാവുള്ളിയാൽ, വാസു ഒറ്റപ്പാലം, കുട്ടൻ ബാബു അയക്കുറിശി ഇവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ വിജയൻ ചേട്ടന് വേണ്ടിയിട്ട് നമുക്ക് പൂക്കാലം വന്നു പൂക്കാലം, ആ നല്ലൊരു പാട്ടല്ലേ. അപ്പൊ എന്തായാലും ഈ പാട്ട് വെച്ചു കൊടുക്കാം. ആൻഡ് അതുപോലെ തന്നെ എനിക്ക് വേറൊരു മെസ്സേജ് വന്നിട്ടുള്ളത് ജിജീഷ് ആണ്. ജിജീഷ് തന്നെയാണ് സ്പെല്ലിംഗ് എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ജിജീഷ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിജീഷിന്റെ എല്ലാ വിജയ് ഫാൻസിനും വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് പാട്ട് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതും പാട്ട് ചോദിച്ചിട്ടുള്ളത് ജനനായകൻ സിനിമയെന്നാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ സിനിമയിലെ നല്ലൊരു പാട്ട് തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ എല്ലാ വിജയ് ഫാൻസിനും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ഈ പാട്ട് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ ജിജീഷിന്റെ ഒപ്പം. അപ്പൊ എന്തായാലും സിനിമ കാണാത്തവരൊക്കെ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും, അല്ല കാണാത്തവരെന്തായാലും കാണാം, കണ്ടിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്തായാലും കണ്ടിട്ടില്ല, എന്തായാലും കാണാൻ നോക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് വിളിക്കാം 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഡയറക്റ്റ് ആയിട്ട് RJ ഹീര RJ HEERA ഇൻസ്റ്റഗ്രാമിലോട്ട് മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ, അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. ദിസ് ഇസ് അഹല്യ FM.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. നമ്മുടെ സമയം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മണി കഴിഞ്ഞ് 40 മിനിറ്റും കഴിയുമ്പോൾ ഇനി വളരെ കുറച്ച് പാട്ടുകൾ മാത്രമേ എനിക്ക് റിക്വസ്റ്റിൽ എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ പ്രസാദ് ആണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പാലക്കാട് നിന്ന് സീതാരാമൻ മൂവിയിലെ കുറുമുഖിൽ തമിഴ് സോങ് വെച്ച് തരുമോ, ഡെഡിക്കേഷൻ ടു ഹാപ്പി ബർത്ത്ഡേ ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ ദുൽഖർ സൽമാന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഈ പാട്ട് എന്തായാലും വെച്ച് തരുന്നതായിരിക്കും. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് നോക്കട്ടെ, ഇതാരാണ്, നിസയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് അഹല്യ, ഞാൻ നിസ ദിനേശൻ കുമ്പളങ്ങി. നമ്മുടെ പ്രിയപ്പെട്ട ചിത്ര ചേച്ചിയുടെ ജന്മദിനം ആയിരുന്നല്ലോ ഇന്നലെ. ഇന്നലെ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയില്ല. രാജഹംസമേ എന്ന ചിത്ര ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പാട്ട് വെച്ച് തരുമോ, പിന്നെന്താ പാട്ട് വെച്ച് തരുമല്ലോ. അപ്പൊ നിസയ്ക്ക് വേണ്ടിയിട്ടാണ്, കുമ്പളങ്ങി എന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിസ ദിനേശൻ കുമ്പളങ്ങി എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് പാട്ടുകളും ഈ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോവാണ്. കുറച്ചും കൂടെ പാട്ടുകളെ നമുക്ക് ഇനി എടുക്കാനുള്ള വളരെ കുറച്ച് സമയമുള്ളൂ. മാക്സിമം റിക്വസ്റ്റുകൾ എടുക്കാൻ നോക്കിയിട്ട് പാട്ടുകളൊക്കെ ഞാനിങ്ങനെ വെച്ച് തരുന്നതായിരിക്കും. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരാണ്. ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സോങ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല്യ എഫ് എം നിങ്ങളുടെ കൂടെ, ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം തൽക്കാലത്തേക്ക് നമ്മളത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പേരുടെ കോൾസ് മെസ്സേജസ് ഒക്കെ എടുക്കാത്തതുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഡോണ്ട് വെറി, വരും ദിവസങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം പാട്ടുകളൊക്കെ നമ്മൾ അടുത്ത റിക്വസ്റ്റുകളൊക്കെ പരിഗണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതെ, ഇനി അടുത്ത പാട്ട് ലാസ്റ്റ് പാട്ടായിട്ട് എൻ്റെ ഒന്ന് രണ്ട് പാട്ടുകൾ നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് നെഞ്ചോട് കലന്തിട് എന്ന് പറഞ്ഞ പാട്ട് നിഷയാണ് ചോദിച്ചിട്ടുള്ളത്. നിഷയാണോ നിസയാണോ എനിക്കറിയില്ല. എന്തായാലും നിഷ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് ഈ പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെഡിക്കേഷൻ ശശികല ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ പാട്ട് നെഞ്ചോട് കലന്തിട്. എനിക്ക് തോന്നുന്നു ധനുഷിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് എടുത്തു കഴിഞ്ഞാൽ ഒരു തുടക്കകാലത്ത് നമുക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു. യുവൻ ശങ്കർ രാജയാണ് മ്യൂസിക്, നല്ല ഒരു പാട്ടാണ് തീർച്ചയായിട്ടും. അപ്പൊ ഈ പാട്ട് നമുക്ക് എന്തായാലും വെച്ചു കൊടുക്കാം. ആൻഡ് അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമുക്ക് തങ്കത്തോണി എന്ന് പറഞ്ഞ പാട്ട് വേണമെന്ന് ചോദിച്ചിട്ടുള്ളത് ആരാന്നറിയോ? ഈ പാട്ട് നിലാവർ നിസ എന്നാണ് എനിക്ക് തോന്നുന്ന പേര്, സ്പെല്ലിംഗ് കറക്റ്റ് ആണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ചോദിച്ചിട്ടുള്ളത് ഈ പാട്ടാണ് തങ്കത്തോണി എന്ന് പറഞ്ഞ പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് മഴവിൽക്കാവടി മൂവിന്നാണ്. ആൻഡ് ഡെഡിക്കേഷൻ ശ്രീകൃഷ്ണ ആർട്സ് കമ്പനി സ്റ്റാഫിന് എല്ലാവർക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കണേ. അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടുകളാണ് നമുക്ക് കേൾക്കാൻ പോകുന്നത്. ആൻഡ് കുറെ റിക്വസ്റ്റുകൾ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കൺസിഡർ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് മാത്രം ബൈ ബൈ പറയുന്നത് ആർ ജി ഹീരാണ് ഫ്രം അഹല്യ എഫ് എം ഇൻസ്റ്റന്റ് പാട്ട്. അപ്പൊ നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഇനി ഇൻസ്റ്റന്റ് പാട്ടൊക്കെ ആയിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മാക്സിമം റിക്വസ്റ്റുകൾ എടുക്കുന്നതായിരിക്കും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് മാത്രമാണ് ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് ലിസ്ണിംഗ് ടു ക്ലബ് എഫ് എം അഹല്യ എഫ് എം. ആൻഡ് ബൈ ബൈ, ടേക്ക് കെയർ.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: തമിഴ് സിനിമയിലെ റാപ്പിനും മോഡേൺ മ്യൂസിക്കിനും വേറിട്ടൊരു മുഖം നൽകിയ സംഗീതജ്ഞനാണ് സുരേഷ് പീറ്റേഴ്സ്. സംഗീത സംവിധായകനാണ്, ഗായകനാണ്, റാപ്പർ, ഡ്രമ്മർ, മ്യൂസിക് പ്രൊഡ്യൂസർ, അങ്ങനെ സംഗീതത്തിന്റെ പല മേഖലകളിലും ഒരുപോലെ തിളങ്ങിയ ഒരു കലാകാരൻ. അങ്ങനെ വേണം സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ വിശേഷിപ്പിക്കാനായിട്ട്. സംഗീത ലോകത്തേക്കുള്ള ഒരു വലിയ തുടക്കം എന്ന് പറയുന്നത് എ ആർ റഹ്മാന്റെ സഹപ്രവർത്തകനായിട്ടായിരുന്നു. പിന്നീട് ഇപ്പം നമ്മൾ ചിക്ക് ബുക്ക് റൈൽ എടുത്താലും പേട്ട റാപ്പ് എടുത്താലും ഉർവശി എടുത്താലും അങ്ങനെ ഹിറ്റ് ഗാനങ്ങളിലൂടെ ഒക്കെ ഒരു ഗായകനായിട്ടും റാപ്പറായിട്ടും ഇന്ത്യ മുഴുവൻ ശ്രദ്ധ നേടിയ ഒരു കലാകാരനാണ്. മലയാള സിനിമയിൽ അങ്ങനെ സംഗീത സംവിധായകനായിട്ട് അരങ്ങേറ്റം കുറിക്കുന്നു. തുടർന്ന് ഒരുപാട് നല്ല സിനിമകൾ, നല്ല പാട്ടുകൾ, മലയാളികൾ ഇന്നും ഹം ചെയ്യുന്ന പല പാട്ടുകളും സുരേഷ് പീറ്റേഴ്സിന്റെ ആണെന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് ചെറിയ സങ്കടമുള്ള കാര്യം. 30 വർഷത്തിലധികം പരസ്യ മേഖലയിൽ വർക്ക് ചെയ്യുകയും 1000-ൽ പരം ജിംഗിളുകൾ കമ്പോസ് ചെയ്യുകയും അങ്ങനെ മലയാളി അല്ലാഞ്ഞിട്ടുകൂടി മലയാളികളുടെ പൾസ് തിരിച്ചറിഞ്ഞ ഒരു സംഗീത സംവിധായകൻ. ഇന്നും അദ്ദേഹത്തിന്റെ പാട്ടുകൾ അത്രയും ഫ്രഷായിട്ട് തന്നെ നമ്മളിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ സംഗീത സംവിധായകന്റെ ഒരു നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു മുത്തിനെ കിട്ടി എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ ഈ മുത്തിന്റെ ആദ്യത്തെ പാട്ട് നമ്മളിതേ കേൾക്കാൻ പോവാണ്, ഒരു മുത്തും തേടി. യെസ്, ഇൻഡിപെൻഡൻസ് എന്ന സിനിമയിൽ എസ് രമേശൻ നായർ കമ്പോസ് ചെയ്ത് എം ജി ശ്രീകുമാറും സുജാത മേനോനും മനോയും ചേർന്ന് പാടിയ പാട്ട്. സുരേഷ് പീറ്റേഴ്സിന്റെ മ്യൂസിക്കിൽ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ ആദ്യം കേൾക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര ഉണ്ട്. ഹലി എഫ് എം സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

സംഗീതത്തിലെ നൈറ്റിംഗേൽ എന്നാണ് സ്വർണലത എന്ന ഗായികയെ സുരേഷ് പീറ്റേഴ്സ് വിശേഷിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതത്തിൽ വന്ന പല ഗാനങ്ങളും, മോസ്റ്റ് ഓഫ് ദ ഗാനങ്ങളും പാടിയിട്ടുള്ളത് സ്വർണലത തന്നെയാണ്. ആ വോയിസും ആ വോയിസിന്റെ ടെക്സ്ചറും അദ്ദേഹത്തെ അത്രയധികം ആകർഷിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഏത് പാട്ട് കൊടുത്താലും അതിനെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗായികയാണ്. ഒരു പിച്ച് കറക്ഷനും ഇന്നേ വരെ ആവശ്യം വന്നിട്ടില്ല. ഏത് പാട്ട് കൊടുത്താലും ആ ശബ്ദത്തിൽ അത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ആ ശബ്ദം ആ പാട്ടിനോട് അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയെ ഒരു മാജിക് ആയിട്ട് തന്നെയാണ് സുരേഷ് പീറ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നല്ല പാട്ടുകളുണ്ടെങ്കിലും മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരു അപ് ടെമ്പോയിൽ വന്നിട്ടുള്ള ഒരുപാട് പെർക്കഷൻസ് ഒക്കെ ഉപയോഗിച്ച് വരികൾക്കും അതുപോലെ തന്നെ മ്യൂസിക്കിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പാട്ടാണ് രാവണപ്രഭു എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി ശ്രീരാമും സ്വർണലതയും ചേർന്ന് പാടിയ പാട്ട് പൊട്ട് കുത്തടി പുടവ ചുറ്റടി എന്ന പാട്ട്. മനോഹരമായ ഈ ഗാനമാണ് അടുത്തതായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

സംഗീതം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നു എങ്കിലും ഒരു സംഗീത സംവിധായകനാകുമെന്നും എ ആർ റഹ്മാനോടൊപ്പം വർക്ക് ചെയ്യുമെന്നും അല്ലെങ്കിൽ മലയാളികൾക്ക് ഇത്രയും പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകനായി മാറുമെന്നും ഒരിക്കൽ പോലും അദ്ദേഹം വിചാരിച്ചിട്ടില്ല. ഒരു കനവ് നമ്മൾ കാണുന്ന സ്വപ്നം സാഫല്യമാകുന്ന പോലെ തന്നെയാണ് ഇന്നും ആ ഓർമ്മകളൊക്കെ അദ്ദേഹം കൊണ്ടുപോകുന്നത്. സാധാരണഗതിയിൽ നമുക്ക് മലയാളികൾക്ക് പൊതുവെ പാട്ടുകൾ ഇഷ്ടപ്പെടാൻ കുറച്ച് പാടുള്ള ആൾക്കാരാണ്. എന്നാൽ ഒരു ഋതം എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരായിരുന്നു മലയാളികൾ. നല്ല വരികൾക്കൊപ്പം നല്ല ഋതം, നല്ല ഒരു താളം കേൾക്കുമ്പോൾ അതിനൊപ്പം തുള്ളിയിരുന്ന ഒരു മനോഹരമായ ഓഡിയൻസ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു മലയാളികളുടെ ഇടയിൽ നിന്നും. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും നമ്മുടെ ഏതൊരു ആഘോഷത്തിനും അല്ലെങ്കിൽ ഏതൊരു കല്യാണ പരിപാടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മറന്ന് നമുക്ക് ഡാൻസ് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു പാട്ട് തന്നെയാണ് തകില് പുകില്, അല്ലെ? രാവണപ്രഭു എന്ന സിനിമയിൽ എല്ലാ പാട്ടുകളും നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇത്തരം പാട്ടുകളോട് നമുക്കൊരു ഇഷ്ടം കൂടുതലുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ നമുക്കറിയാം ലാലേട്ടനും എം ജി ശ്രീകുമാറും ചേർന്നിട്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. അതിലെ ചെറിയ ചെറിയ പോർഷൻസ് ഉണ്ട്. ഈ തകില് പുകിലിൽ മോഹൻലാൽ പാടിയിട്ടുള്ള ഒരു ചെറിയ പോർഷൻ, ആ പോർഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകന് അവിടെ പോകാൻ സാധിച്ചില്ല. പക്ഷെ റെക്കോർഡിങ്ങിന് ശേഷം അത് ഫിലിമിൽ അത് കണ്ടപ്പോൾ ആ എക്സ്പ്രഷൻസ് ഏറ്റവും ഭംഗിയായി തന്നെ ലാലേട്ടൻ ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിലീസ് ചെയ്ത സമയത്ത്, അതായത് റീ റിലീസ് ചെയ്ത സമയത്ത് ഈ സിനിമകൾക്കൊക്കെ ഇത്രയും ക്രേസി ആയിട്ടുള്ള ആരാധകരുണ്ട് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത്, സംഗീതം അദ്ദേഹത്തിന് എവിടെ കൊണ്ടോ എത്തിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചോ അത് പൂർണ്ണമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇപ്പോൾ പല ശബ്ദങ്ങൾ അദ്ദേഹത്തിന് പല പാട്ടുകളിലും പല ശബ്ദങ്ങൾ ഉപയോഗിച്ചതായിട്ട് കാണാം. അതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്, പെട്ടെന്ന് നമ്മൾ ചാടിക്കേറി എടുത്തൊരു തീരുമാനമൊന്നല്ല. പ്രീ പ്ലാൻ ചെയ്ത് ലാലേട്ടനും എം ജി ശ്രീകുമാറും തന്നെ ഇത്തരം പോർഷനുകൾ പാടണം എന്ന് കൃത്യമായ പ്രീ പ്ലാനിങ്ങോട് കൂടി ചെയ്ത ഒരു പാട്ട് തന്നെയാണ് തകില് പുകില്. അപ്പൊ രാവണ പ്രഭു എന്ന സിനിമയിൽ സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതത്തിൽ പിറന്ന ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. രാധിക തിലക്, എം ജി ശ്രീകുമാർ, സുജാത, പ്രഭാകരൻ, മോഹൻലാൽ, അങ്ങനെ ഒത്തിരി പേര് ഒരുമിച്ച് വളരെ ഭംഗിയായി പാടിയ ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: മലയാള സിനിമയിൽ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകന്റെ അരങ്ങേറ്റം അത് പഞ്ചാബി ഹൗസ് എന്ന സിനിമയിലാണ്. ഒരുപാട് വർഷം അഡ്വർടൈസ്മെന്റ് മേഖലയിൽ ഒരു പരിചയമുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഒരു തീം, പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ഒരു സിനിമ, അത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കണം, മലയാളം പാട്ടാണെങ്കിലും ഒരു പഞ്ചാബി ടച്ച് അതിലേക്ക് കൊണ്ടുവരണം എന്ന വെല്ലുവിളി വളരെ ധൈര്യമായി ഏറ്റെടുത്ത ഒരു കലാകാരനാണ് സുരേഷ് പീറ്റേഴ്സ്. കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ റിതം സൈഡ് വളരെ വളരെ സ്ട്രോങ് ആണെന്ന്. പിന്നെ മാത്രമല്ല, മലയാളികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മെലഡീസാണ്. ആ നല്ല മെലഡീസിന്റെ ഒപ്പം നല്ലൊരു റിതം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കും എന്ന ആ ഒരു ഫീലിൽ തന്നെയാണ് പഞ്ചാബി ഹൗസിലെ എല്ലാ പാട്ടുകളും കമ്പോസ് ചെയ്തിട്ടുള്ളത്. സോ മലയാളികൾക്ക് വേണ്ടി സുരേഷ് പീറ്റേഴ്സ് കമ്പോസ് ചെയ്ത ആദ്യ ഗാനം എന്ന് പറയുന്നത് പഞ്ചാബി ഹൗസിലെ സോനാരേ സോനാരേ എന്ന പാട്ടാണ്. അതിലൊരു റാപ്പ് പോർഷനും കൂടി ഉണ്ട്. ആ പോർഷൻ പാടിയിട്ടുള്ളത് സുരേഷ് പീറ്റേഴ്സ് തന്നെയാണ്. പക്ഷേ അതിന്റെ മേജർ പോർഷൻസ് യെസ് ഓഫ് കോഴ്സ് എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ മനോഹര ഗാനം തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. എസ് രമേശൻ നായർ വരികൾ എഴുതി റാഫി മെക്കാട്ടിന്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ സിനിമ എം ജി ശ്രീകുമാറും സുരേഷ് പീറ്റേഴ്സും ചേർന്ന് പാടിയിരിക്കുന്നു. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഈ ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം എൽ ആർ ജി ഹീര സ്റ്റേ ട്യൂൺഡ്.
1: തെരയിഴുക്ക് എന്നാച്ചിമുത്ത് മത്തളം കൊട്ടേ.

വീണ്ടും നമ്മൾ രാവണപ്രഭു എന്ന സിനിമയിലേക്ക് തിരിച്ചു വരികയാണ്. രണ്ട് പാട്ടുകളുണ്ട് അതിലെ, മെലഡി ആയിട്ട് നമുക്ക് ആകാശദീപം സാക്ഷി, അതേപോലെ തന്നെ അറിയാതെ അറിയാതെ എന്ന പാട്ട്. രണ്ട് പാട്ടുകളും മലയാളികൾ എപ്പോൾ കേട്ടാലും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന, അല്ലെങ്കിൽ നമ്മളുടെ പ്ലേലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള രണ്ട് പാട്ടുകൾ അല്ലേ. ശരിക്കും ആകാശദീപം എന്ന് പറയുന്ന ആ പാട്ട് ആ ഏജിനെ കൺസിഡർ ചെയ്ത്, നമുക്കറിയാം മോഹൻലാലിൻ്റെ അച്ഛനായി, മോഹൻലാൽ തന്നെ ഡബിൾ റോളിൽ വന്നിട്ടുള്ള ഈ സിനിമയിൽ ആ ഏജിനെ കൺസിഡർ ചെയ്ത് തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ആകാശദീപം. ആൻഡ് ആകാശദീപമാണെങ്കിലും അറിയാതെ അറിയാതെ ആണെങ്കിലും ഇതിന്റെ ഹോൾ ക്രെഡിറ്റ്സ് അദ്ദേഹം, സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകൻ ക്രെഡിറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ തന്റെ കൂടെ വളരെ സ്ട്രോങ് ആയി നിന്ന മ്യൂസിഷ്യൻസിനും കൂടി അദ്ദേഹം അതിന്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിത്രയും ജയചന്ദ്രനും ചേർന്നിട്ടാണ് അറിയാതെ അറിയാതെ എന്ന പാട്ട് പാടിയിട്ടുള്ളത്. നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ അറിയാതെ അറിയാതെ എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുമ്പോൾ നമുക്കതൊരു സിമ്പിൾ പാട്ടായിട്ട് തോന്നും. പക്ഷെ ആ പാട്ടൊന്ന് പാടി നോക്കുമ്പോഴാണ് ശരിക്കും അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു 3.5 മാസത്തോളം സമയമെടുത്തിട്ടാണ് ഈ പാട്ട് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ജയചന്ദ്രൻ ആണെങ്കിലും ചിത്ര ചേച്ചി ആണെങ്കിലും സമയം വേണം, ഈ പാട്ട് പഠിക്കണം, കൃത്യമായി തന്നെ അത് പാടണം, ആ ഭംഗിയിൽ തന്നെ അത് പാടണമെന്ന് സമയമെടുത്ത് 3.5 മാസം കൊണ്ട് അദ്ദേഹം ചെയ്തൊരു പാട്ട്. സുരേഷ് പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് അറിയാതെ അറിയാതെ. ആൻഡ് പലപ്പോഴും ഈ ഗിരീഷ് പുത്തഞ്ചേരിയായിട്ട് നമ്മൾ ഈ വരികൾ എഴുതുന്ന സമയത്ത് പല വാക്കുകളും വന്നു. ഒരു പാട്ടിന്റെ ആദ്യത്തെ വരി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആദ്യം പറയാതെ എന്ന് ആലോചിച്ചു, വേറെ പല വാക്കുകളും ഉപയോഗിച്ചു, അങ്ങനെ ഫൈനലിയാണ് അറിയാതെ അറിയാതെ എന്ന് പറഞ്ഞൊരു വാക്കിലേക്ക് എത്തുന്നത്. അത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ മറ്റൊരു മാജിക് തന്നെയാണ്. അപ്പൊ ഈ പാട്ട് പ്ലേ ചെയ്യാതെ എങ്ങനെ നമ്മുടെ ഓർമ്മയിൽ ഉണരും, ഗാനങ്ങൾ കംപ്ലീറ്റ് ആകും അല്ലെ. എസ് പി ജയചന്ദ്രനും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ പാട്ട്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം, രാവണപ്രഭു എന്ന സിനിമയിലെ ഈ ബ്യൂട്ടിഫുൾ മെലഡിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

എത്ര മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണല്ലേ. ഇപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങ് ഉറങ്ങാൻ തോന്നൂല്ലേ, നമ്മളിങ്ങനെ പാട്ട് പാടി ഉറക്കുന്ന ഒരു ഫീൽ. ആ സിനിമയിലുള്ളത് പോലെ തന്നെ നമുക്ക് വേണ്ടി മാത്രം പി ജയചന്ദ്രൻ പാടുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ പാട്ടിലൂടെ കിട്ടുന്നത്. മഴത്തുള്ളി കിലുക്കം എന്ന ഈ മനോഹരമായ ചിത്രത്തിലെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണിത്. കാരണം ഇതിന്റെ ബി ജി എം ആയിക്കോട്ടെ, എല്ലാം മ്യൂസിഷ്യൻസും ലിറിക്സും ഒക്കെ കൃത്യമായി റിഹേഴ്സലുകൾ ചെയ്ത് ഏറ്റവും ഭംഗിയായി തന്നെ അവർ റെക്കോർഡ് ചെയ്ത്. പലപ്പോഴും പല മ്യൂസിഷ്യൻസും പല ടേക്കുകൾ എടുത്തിട്ടാണ് പല പാട്ടുകൾ ശരിയാക്കാറെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് ആദ്യത്തെ ടേക്കാണ്. കൃത്യമായ റിഹേഴ്സലിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത ടേക്ക് തന്നെ ഓക്കെ ആക്കിയ, ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആക്കിയ ഒരു പാട്ടാണ്. വളരെ ജെനുവിൻ എക്സ്പ്രഷൻസ് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടേക്കിലാണെന്നാണ് സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റിന്റെ ആ മാജിക് ആണ്. ഒരു പ്രോപ്പർ റിഹേഴ്സലൊക്കെ ചെയ്ത് ആദ്യമായിട്ട് മ്യൂസിഷ്യൻസ് എല്ലാവരും ലൈവായിട്ട് പാടുന്ന കിട്ടുന്ന ആ ഒരു ഫീലാണ് ഇപ്പോഴും തേരിറങ്ങും മുകിൽ എന്ന പാട്ട് നമുക്ക് നൽകുന്നത്. എസ് രമേശൻ നായർ വരികൾ എഴുതി, പി ജയചന്ദ്രൻ ഭാവഗായകൻ പാടിയ പാട്ട്. യെസ്, ഓർമ്മയിലുടരും ഗാനങ്ങളിൽ നമ്മൾ ഈ പാട്ട് തന്നെയാണ് കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

നമ്മളൊരു സുരേഷ് പീറ്റേഴ്സ് മാജിക്കിലേക്കാണ് പോകുന്നത് അല്ലെ. റൺവേ എന്ന സിനിമ എനിക്ക് തോന്നുന്നു ദിലീപിന്റെ ഒരുപാട് ചിത്രങ്ങൾ ഒന്നിനൊന്ന് ഹിറ്റുകൾ തന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല പാട്ടുകളും തന്റെ ഏറ്റവും നല്ലൊരു കോമ്പോസിഷൻ കൊടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു. മാത്രമല്ല മലയാളികൾ തന്റെ പാട്ടുകൾ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്ന സന്തോഷവും അഭിമാനവും അതേപോലെ തന്നെ ആത്മവിശ്വാസത്തോടും കൂടി തന്നെയാണ് ഈ പാട്ടിനെയും അദ്ദേഹം അപ്രോച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് കാർത്തിക് എന്നൊരു സിംഗറിനെ മലയാളത്തിലേക്ക് ഈ ഒരു പാട്ട് പാടാൻ വേണ്ടി കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇതൊരു തമിഴ് ബോർഡറിൽ വരുന്ന അല്ലെ വാളയാർ, ഒരു ഐറ്റം സോങ് കൈൻഡ് ഓഫ് പാട്ടാണ് അല്ലെ. ഒരു ഗസ്റ്റ് അപ്പിയറൻസിൽ ഭാവനയൊക്കെ വരുന്ന ഒരു പാട്ട്, ഒരു റോഡ് സോങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ രണ്ട് ശബ്ദങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. ഒന്ന് കാർത്തിക്കിന്റെ ശബ്ദമാണ്, മറ്റൊന്ന് സുരേഷ് പീറ്റേഴ്സിന്റെ ശബ്ദമാണ്. അത് നമ്മൾ കോറസ് ആയിട്ടാണ് കേൾക്കുക. നമ്മൾ ശരിക്കും അത് ശ്രദ്ധിച്ചാൽ മാത്രമേ അത്തരത്തിലൊരു കോറസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ കോറസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, സുരേഷ് പീറ്റേഴ്സ് മാത്രമാണ് അതിൽ കോറസ് പോർഷൻസ് പാടിയിട്ടുള്ളത്. മൾട്ടി ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് അദ്ദേഹം അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ ചിക്കുബുക്കുറയിലും അല്ലെങ്കിൽ ഒരുപാട് നല്ല തമിഴ് സോങ്സിൽ എ ആർ റഹ്മാന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അതേ എക്സ്പീരിയൻസ് ഈ പാട്ടിലേക്കും അദ്ദേഹം അപ്ലൈ ചെയ്തു എന്ന് വേണം പറയാൻ. യെസ്, അത്തരം ഐഡിയാസ് ഒക്കെ ഇതേ കൂട്ടിച്ചേർത്ത് നമുക്ക് കിട്ടിയ ഒരു മനോഹരമായ ഗാനം ഗിരീഷ് പുത്തേച്ചേരിയുടെ വഴികൾ ജോഷി പടം അല്ലേ. നമ്മൾ ഒരുപാട് ആസ്വദിച്ച് കാണുന്ന സിനിമകൾ. യെസ്, ഗിരീഷ് പുത്തേച്ചേരിയുടെ വരികൾ കാർത്തിക് പാടിയ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. റൺവേ എന്ന സിനിമയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. നിങ്ങളോടൊപ്പം ആർജി. Stay tuned.

അങ്ങനെ മലയാള സിനിമയിൽ തന്റേതായ ഒരു ഇടം കണ്ടെത്തിയ സംഗീത സംവിധായകൻ സുരേഷ് പീറ്റേഴ്സ് അങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ ഒന്നിനൊന്ന് ഹിറ്റുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അടുത്തൊരു സിനിമ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തുന്നത്, വൺ മാൻ ഷോ. അതിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, പവിഴമലർ, പിൻകൊടി. യെസ്, എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ ഒരുപാട് പേര് തേടി പിടിച്ചു പോയി യൂട്യൂബിലും അല്ലെങ്കിൽ നമ്മളുടെ പ്ലേലിസ്റ്റിലൊക്കെ ആഡ് ചെയ്യുന്ന ഒരു പാട്ടാണ് അല്ലെ. ഇപ്പോഴും ആൾക്കാർക്ക് അതിന്റെ ഒരു ആ ഒരു റിത്തം തരുന്ന ഒരു ഫീൽ എനിക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഇപ്പോഴും തോന്നാറുണ്ട്. മെലഡി പ്ലസ് റിതം, ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഫോർട്ടേ എന്ന് പറയുന്നത്. അത്തരം പാട്ടുകളിലേക്ക് മലയാളികൾക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് വല്ലാത്തൊരു ആത്മവിശ്വാസം എപ്പോഴും തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണോ മലയാളികൾ ആഗ്രഹിക്കുന്നത് ഞാൻ അതങ്ങ് കൊടുത്തു, അത്രയേ ഉള്ളൂ. പാട്ടുകളുടെ ഈ ഒരു മാജിക്കിന്റെ പിന്നിൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം വളരെ ലളിതമാണ്. അപ്പം വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന്റെ നല്ല പാട്ടുകളുടെ കൂട്ടത്തിലേക്ക് നമ്മൾ ഒരു പാട്ടും കൂടി അഡീഷണലി ആഡ് ചെയ്യുന്നു, അതാണ് വൺ മാൻ ഷോയിലെ പവിഴമലർ പെൺകൊടി. എന്തായാലും കൈതപ്പുറത്തിന്റെ വരികൾക്ക് എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ പാട്ട് നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നു. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 2020 എന്നൊരു സിനിമ മലയാളത്തിലേക്ക് വരികയാണ് അല്ലെ. ഒരുപാട് സൂപ്പർ സ്റ്റാർസ് എല്ലാവരും ഒരുമിക്കുന്ന ഒരു ചിത്രം, മലയാളികൾക്ക് ഏറെ പ്രതീക്ഷ തന്ന ഒരു ചിത്രം കൂടിയായിരുന്നു. ആൻഡ് അതിലെ പാട്ടുകൾ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെ സംഭവിക്കും എന്നുള്ളത് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടെങ്കിലും രണ്ട് പാട്ടുകൾ, ഓപ്രിയ എന്ന പാട്ടും ഒരു മൾട്ടി സ്റ്റാർ സോങ്ങുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആൻഡ് ആസ് യു നോ, അദ്ദേഹം കുറച്ചും കൂടി ലൈവ് മ്യൂസിക്കും ലൈവ് ഇൻസ്ട്രുമെന്റ്സും ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ കൂടി, സുരേഷ് പീറ്റേഴ്സ് ഈ പാട്ടിനെ പറ്റി സംസാരിച്ച സമയത്ത്, ഓപ്രിയ എന്ന പാട്ടിനെ പറ്റി സംസാരിച്ചപ്പോൾ, നമുക്ക് എബ്രോഡിൽ പഠിച്ച രണ്ട് വ്യക്തികളുടെ ഒരു പാട്ടാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോണിക് സൗണ്ട് തന്നെ ഉപയോഗിക്കാം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അങ്ങനെയാണ് ഈ പാട്ട് ഉണ്ടാകുന്നത്. ആൻഡ് ഇപ്പോഴും ഈ പാട്ടുകളൊക്കെ, ഇപ്പൊ ജെൻസി എന്നൊക്കെ പറയുന്ന പോലെ, ഇപ്പോഴത്തെ കുട്ടികളും ഇത്തരം പാട്ടുകളൊക്കെ കേൾക്കുന്നു, അല്ലെങ്കിൽ തന്റെ പാട്ടിനോട് വൈബ് ചെയ്യുന്നു എന്ന് പറയുന്നതൊക്കെ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുമ്പോഴും അല്ലെങ്കിൽ പലരും ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു സംഗീത സംവിധായകന്റെ മറ്റൊരു മനോഹരമായ ഗാനം തന്നെയാണ് നമ്മൾ ഇനി അടുത്തത് കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഈ പാട്ട് ശങ്കർ മഹാദേവനും ജ്യോത്സനയും ചേർന്ന് പാടിയ പാട്ടാണ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ഫ്രം ദ മൂവി 2020. യെസ്, ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഓ പ്രിയ എന്ന ഗാനം നമ്മൾ കേൾക്കാൻ പോകുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM with RG ഹീര. സ്റ്റേ ട്യൂൺ.

മലയാളികൾക്ക് ശരിക്കും സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. കാരണം ഇത്രയും മനോഹരമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചതിൽ ഒരു നന്ദി കൊണ്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സാധിക്കില്ല. പക്ഷേ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നന്ദി പറയേണ്ടത് മലയാളികളോടാണ്, തന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച മലയാളികളോടാണ്. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഒരു ഏറ്റവും നല്ല മ്യൂസിഷ്യനെ പുറത്തേക്ക് എടുക്കാൻ സഹായിച്ചത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ്. കാരണം അദ്ദേഹം ഇപ്പോഴും മലയാളി ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരാളല്ല. നല്ല പാട്ടുകൾ കിട്ടിയാൽ മാത്രം അതിനെ അംഗീകരിക്കുന്ന ആൾക്കാരാണ് മലയാളി ഓഡിയൻസ്. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. അതുകൊണ്ട് അതും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത്ര സന്തോഷിക്കില്ല. നല്ലത് തന്നെ കൊടുക്കണം. ആ നല്ലതിനെ പുറത്തു കൊണ്ടുവരാൻ ഒരുപാട് മലയാളികൾ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെയാണ് മലയാളികൾക്ക് ആ റിതം ആൻഡ് ലിറിക്സിന്റെ ഒരു മാജിക് അദ്ദേഹം കാണിച്ചതുപോലെ തന്നെ ഒരു ക്ലാസിക്കൽ സോങ് അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ ടച്ച് ഉള്ള ഒരു പാട്ട് അദ്ദേഹത്തിനോട് ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു ഡയറക്ടർ. അങ്ങനെയാണ് റൺവേ എന്ന സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ഒരു പൂജാ സോങ് അല്ലെങ്കിൽ നമ്മൾ മോർണിംഗ് ഒക്കെ നമ്മളുടെ ഒരു ബ്ലിസ് മോർണിംഗ് ബ്ലിസ്സിന് വേണ്ടി നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടെന്ന് വേണം പറയാൻ. യെസ്, പുലരിയിലൊരു പൂന്തിന്നൽ എന്ന് പറഞ്ഞൊരു പാട്ട്. അപ്പൊ ഈ പാട്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്പെഷ്യലാണ്. ഒരു ഫാസ്റ്റ് നമ്പേഴ്സിൽ നിന്നൊക്കെ വിട്ട് അദ്ദേഹം ഒരു ക്ലാസിക്കൽ ടച്ചുള്ള ഒരു സോങ് ചെയ്തു എന്ന സന്തോഷം അദ്ദേഹത്തിനുണ്ട്. ആൻഡ് എന്നും മലയാളികളോട്, മലയാളികൾ ഒരു ലൈഫ് സേവിയർ ആണ് അല്ലെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി അദ്ദേഹത്തിനൊരു ലൈഫ് സേവിയർ ആണ് എന്ന് വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ അവിശാലമായ മനസ്സ് തന്നെയാണ് അദ്ദേഹത്തിനെ കൂടുതൽ നമുക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. യെസ്, അപ്പൊ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. റൺവേ എന്ന സിനിമയിൽ നിന്ന് കൈതപ്രം വരികളെഴുതി കെ എസ് ചിത്ര പാടിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൂജാ സോങ്, അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ ടച്ച് ഉള്ള സോങ്. ആൻഡ് ഇത്രയും നേരം നമ്മൾ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകന്റെ പല മനോഹരമായ ഗാനങ്ങളിലൂടെ കടന്നുപോയി. ആൻഡ് ഇനിയും ഒരുപാട് പാട്ടുകൾ മലയാളികൾക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കട്ടെ. ആൻഡ് മറ്റൊരു ദിവസം മറ്റൊരു കഥയുമായി നമ്മൾ കൂട്ടുകൂടും. ആൻഡ് ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീറ ആൻഡ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. ഓർമ്മയിലുണരും ഗാനങ്ങൾ. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ

0: ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
4: ഹലോ എല്ലാവർക്കും നമസ്കാരം. അഹല്യ ഫ്രം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ്. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന എന്താണെന്നറിയോ? നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ബാധിക്കുന്ന, എന്നാൽ പലരും പുറത്തു പറയാൻ മടിക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. പാനിക് അറ്റാക്ക് അഥവാ പെട്ടെന്നുണ്ടാകുന്ന കടുത്ത ഭയവും പരിഭ്രാന്തിയും. നിങ്ങളിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ എപ്പോഴെങ്കിലും ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടുക, ശ്വാസം കിട്ടാതെ വരിക, വിയർക്കുക, ഇനി ഇപ്പോൾ മരിച്ചു പോകുമോ എന്ന് തോന്നുന്ന രീതിയിൽ കടുത്ത ഭയം അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ഒരു മുൻകൂട്ടി അറിയിപ്പുമില്ലാതെ പെട്ടെന്ന് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കീഴ്പ്പെടുത്തുന്ന ഒരവസ്ഥയാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ട് പലരും ഇത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിചാരിച്ച് വെറുതെ പേടിക്കാറുണ്ട്. എന്താണ് ശരിക്കും ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പായി ലെറ്റ് അസ് ഹാവ് എ ഷോ.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യ, കൂടെയുള്ളത് ഞാനാണ് ക്രിസ്റ്റീന. എവിടെയാണ് അഹല്യ? FM 90.4. ബ്രേക്കിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു, പാനിക് അറ്റാക്കും ഹാർട്ട് അറ്റാക്കും തമ്മിൽ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് എന്ന്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഏതാണ്ട് സെയിം ടു സെയിം ആണ്. പെട്ടെന്ന് നെഞ്ച് പടപടാന്നിടിക്കുക, വായു കിട്ടാത്തതുപോലെ ശ്വാസം മുട്ടുക, കൈകാലുകൾ വിറയ്ക്കുക, ശരീരം മൊത്തം വിയർക്കുക, തലകറക്കം വരിക, ഇതൊക്കെയാണ് പാനിക് അറ്റാക്കിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും ഭീകരമായ കാര്യം ആ സമയത്ത് ആ വ്യക്തിക്ക് തോന്നുന്നത് തനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണെന്നോ അല്ലെങ്കിൽ താൻ ഇപ്പോൾ മരിച്ചു പോകുമോ എന്നൊക്കെ ഓർത്താണ്. ഇത് സാധാരണയായി 10 മുതൽ 20 മിനിറ്റ് വരെയാണ് നീണ്ടു നിൽക്കുക. കടുത്ത മാനസിക സമ്മർദ്ദം, അതായത് സ്ട്രെസ്, പിന്നെ ഉറക്കക്കുറവ്, ഓവർ തിങ്കിങ്, ഇവയൊക്കെയാണ് ഇതിന് കാരണം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, പാനിക് അറ്റാക്ക് കൊണ്ട് ആരും മരിക്കില്ല. ഇത് നമ്മുടെ തലച്ചോറ് പെട്ടെന്ന് തരുന്ന ഒരു തെറ്റായ അലാറം മാത്രമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട്, എന്നാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പായി നമുക്കൊരു ഇടവേള എടുത്താലോ?

ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമുക്കോ നമ്മുടെ കൂടെയുള്ളവർക്കോ പാനിക് അറ്റാക്ക് വന്നാൽ ആ സമയത്ത് നമ്മൾ എങ്ങനെ അതിനെ നേരിടണം എന്നതിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും വളരെ ക്ലിയർ ആയിട്ട് കേട്ടിരിക്കണം, ആരും എവിടെയും പോകരുത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതൊരു പാനിക് അറ്റാക്ക് മാത്രമാണ്, ഇത് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ മാറിപ്പോകുമെന്ന് സ്വയം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നതാണ്. സെൽഫ് അഷുറൻസ് കൊടുക്കണം. രണ്ടാമതായി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഐഡിയ എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ അത് ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക്കാണ്, അഥവാ ദീർഘശ്വാസം എടുത്തുകൊണ്ടേ ഇരിക്കുക. മൂക്കിലൂടെ നന്നായി ശ്വാസമെടുത്ത് പതുക്കെ വായിലൂടെ പുറത്തേക്ക് വിടുക. ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുമ്പോൾ നെഞ്ചടുപ്പ് പതുക്കെ സാധാരണ നിലയിലാവും. മറ്റൊരു വഴിയാണ് 5-4-3-2-1 ഗ്രൗണ്ടിങ് ടെക്നിക്. പേര് കേട്ടാരും പേടിക്കണ്ട, എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചിന്തകളെ മാറ്റാൻ ചുറ്റുമുള്ള 5 സാധനങ്ങളെ നോക്കുക. 4 കാര്യങ്ങളെ തൊട്ടറിയുക. 3 ശബ്ദങ്ങൾ ശ്രവിക്കുക. 2 കാര്യങ്ങളുടെ മണമറിയുക. 1 നല്ല കാര്യം ചിന്തിക്കുക. ഇത് ചെയ്യുമ്പോൾ മനസ്സ് പേടിയിൽ നിന്ന് പതുക്കെ മാറി ശാന്തമാകും. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പായി ഒരു സോങ് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. അപ്പൊ ഇന്ന് നമ്മൾ പാനിക് അറ്റാക്കിനെ കുറിച്ചും അത് വന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി എനിക്ക് പറയാൻ ഒരേ ഒരു കാര്യം കൂടിയേ ബാക്കിയുള്ളൂ. ഇതൊരു വ്യക്തിയുടെ പ്രോബ്ലം അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ഇഷ്യൂ ആണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. നിങ്ങൾക്ക് സ്ഥിരമായി ഇങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നാണക്കേടൊട്ടും വിചാരിക്കാതെ എത്രയും പെട്ടെന്ന് ഒരു സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കണ്ട് ഒന്ന് സംസാരിക്കുക. കൗൺസിലിങ്ങിലൂടെയും ചെറിയ ചെറിയ തെറാപ്പികളിലൂടെയും ഇത് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കും. മനസ്സിന് അസുഖം വരുന്നതേ ശരീരത്തിന് അസുഖം വരുന്നതും ഒരുപോലെ തന്നെയാണ്. അതിന് കൃത്യമായ ചികിത്സ തേടുന്നത് ഒരു മിടുക്കാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങളുടെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ സ്വയമേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് പാനിക് അറ്റാക്കിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. അപ്പോൾ ഡോക്ടർ അഹല്യയുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി ക്രിസ്റ്റീന നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ബൈ ബൈ.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
4: 5-star ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
3: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
4: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.

360 degree. ഹായ് ഹലോ നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. 360 degree ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്യ. ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാം. അതായത് ഫ്രഞ്ച് എഴുത്തുകാരനായ ജീൻ പോൾ സാർത്ര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ജീവിതം എന്നത് ബിക്കും ഡിക്കും ഇടയിലുള്ള സി ആണെന്ന്. അപ്പൊ എന്ത് ഈ ബി ബി എന്ന് പറയുകയാണെങ്കിൽ ബേർത്ത് ആണ്, ഡി എന്ന് പറയുകയാണെങ്കിൽ ഡെത്ത് ആണ്. അപ്പൊ സിയോ? സി എന്നത് ചോയ്സ് ആണ്. അതായത് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള നമ്മുടെ തിരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ ജീവിതം. ഇനി നമ്മൾ എവിടെ എത്തി നിൽക്കുന്നുവോ അതിനു മുൻപ് നമ്മൾ എടുത്ത ചില തീരുമാനങ്ങളുടെ ഫലമാണ് അല്ലേ അത്. നാളെ നമ്മൾ എവിടെ എത്തും എന്നത് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മളിൽ പലരും ഒരു ചെറിയ തീരുമാനം എടുക്കാൻ പോലും ദിവസങ്ങളോളം ആലോചിച്ച് സമയം കളയാറുണ്ട്. ചിലപ്പോൾ പേടി കാരണം തീരുമാനങ്ങൾ എടുക്കാതെ നീട്ടിവെക്കാറുണ്ട്. ഇതിനെയാണ് എന്ത് പറയാറ്? അനാലിസിസ് പാരാലിസിസ് എന്ന് പറയാറ്.

ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ പതരാതെ ഏറ്റവും മികച്ചതും ബുദ്ധിപരവുമായ തീരുമാനങ്ങൾ കൃത്യസമയത്ത് എടുക്കാം. അതിനുള്ള ലോകോത്തര മാനസിക മോഡലെങ്കിലും, അതായത് മെന്റൽ മോഡൽസ്, യെസ് ആ തീരുമാനങ്ങളുടെ ഹാക്കുകളുമാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോ നേരെ തീരുമാനങ്ങളുടെ ആ കലയിലേക്ക് നമുക്ക് പോയാലോ? യെസ്, അതിനു മുൻപായിട്ടേ എനിക്കൊരു പാട്ട് വേണം. അതാണ് ഇപ്പോഴത്തെ തന്നെ ഒരു ചോയ്സ്. നല്ലൊരു പാട്ട് കേൾക്കണം എന്നതാണ് എന്റെ ഇപ്പോഴത്തെ ഒരു ഡിസിഷൻ. അപ്പൊ എന്നാലും ആ പാട്ടിന് ശേഷം ഞാൻ ആ ടിപ്സിലേക്ക് പോവാം കേട്ടോ. അപ്പൊ ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഹലോ, വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. പുതിയൊരു തീരുമാനം എടുക്കാൻ നമ്മൾ സാധാരണയായിട്ട് എന്ത് ചെയ്യും? മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങളെ അനുകരിക്കാനാണ് നോക്കാറുള്ളതല്ലേ. ഡിസിഷൻ ബൈ അനലോളജി. എന്നാൽ എലോൺ മസ്ക് തന്റെ കമ്പനികളായ ടെസ്ലയിലും സ്പേസ് എക്സിലും വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്നത് ഭൗതിക ശാസ്ത്രത്തിലെ ഫസ്റ്റ് പ്രിൻസിപ്പൽ തിങ്കിങ് ആണ്. ഫസ്റ്റ് പ്രിൻസിപ്പൽ തിങ്കിങ് എന്നൊരു രീതി. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യേണ്ടത്, എന്താണിത്? അതായത്, ഒരു പ്രശ്നത്തെ കുറിച്ച് നിലവിലുള്ള എല്ലാ അനുമാനങ്ങളെയും എല്ലാ അസംപ്ഷൻസും മുൻവിധികളെയും പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. പിന്നീട് എന്ത് വേണം? ആ പ്രശ്നത്തെ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സത്യാവസ്ഥകളിലേക്ക്, ഫണ്ടമെന്റൽ ട്രൂത്ത്സ് ഉണ്ടല്ലോ, ആ ഫണ്ടമെന്റൽ ട്രൂത്ത്സിലേക്ക് വിഭജിക്കുക എന്നതാണ് പറയുന്നത്. എന്നിട്ട് ആ അടിസ്ഥാന വിവരങ്ങളിൽ നിന്ന് പുതിയൊരു തീരുമാനം താഴെത്തട്ടിൽ നിന്നും കെട്ടിപ്പടുക്കുക എന്നതാണ് ആ ഒരു രീതി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിലുണ്ടല്ലോ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ റോക്കറ്റ് ഉണ്ടാക്കാൻ കോടിക്കണക്കിന് രൂപയാകുമെന്ന് വിചാരിച്ച് മസ്ക് പിന്മാറിയാലേ. പകരം റോക്കറ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ അസംസ്കൃത വസ്തുക്കൾ വേണം, അലുമിനിയം, ടൈറ്റാനിയം, കോപ്പർ എന്നിവയൊക്കെ നോക്കിയിട്ട് അവ വിപണിയിൽ നിന്ന് നേരിട്ട് വാങ്ങി സ്വന്തമായിട്ട് റോക്കറ്റ് നിർമ്മിച്ചപ്പോൾ ചിലവ് വെറും 10% ആയിട്ട് കുറഞ്ഞു. മറ്റുള്ളവർ പറയുന്നത് കേട്ട് തീരുമാനമെടുക്കാതെ കാര്യങ്ങളുടെ വേരുകൾ കണ്ടെത്തി തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി യഥാർത്ഥത്തിൽ സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി എന്താ അടുത്ത കാര്യം പറയാൻ പോകുന്നതെന്നറിയോ? ജെഫ് ബൈസോസിന്റെ റിഗ്രറ്റ് മിനിമൈസേഷൻ, അങ്ങനെ ഒരു രീതിയുണ്ട്. അപ്പൊ അതെന്താ നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുണ്ട് ഞാൻ ആയില്ല. അങ്ങനെ ദേ നമ്മൾ അടുത്ത ടിപ്പിലേക്ക് പോകാൻ പോവാണ്. ആമസോണിന്റെ സ്ഥാപകനായിട്ടുള്ള ജെഫ് ബൈസോൺ നല്ലൊരു ജോലി രാജിവെച്ച് ഇന്റർനെറ്റ് വഴി പുസ്തകം വിൽക്കുന്ന കമ്പനി തുടങ്ങാനായിട്ട് തീരുമാനിച്ചപ്പോളെ അദ്ദേഹത്തെ സഹായിച്ച ഒരു മനോഹരമായ ചിന്തയുണ്ട്. അതെന്താ? റിഗ്രറ്റ് മിനിമൈസേഷൻ ഫ്രെയിംവർക്ക്. അതായത് ഒരു വലിയ തീരുമാനം എടുക്കാൻ പേടി തോന്നുമ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു 80 വയസ്സ് പ്രായമുണ്ടെന്ന് സ്വയം സങ്കല്പിക്കുക. അവിടെ ഇരുന്ന് നിങ്ങളുടെ ഭൂതകാലത്തേക്ക് തിരിഞ്ഞു നോക്കുക. അതായത് ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചതിൽ അതിൽ പരാജയപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് 80-ാം വയസ്സിൽ വിഷമം തോന്നുമോ? തീർച്ചയായിട്ടും ഇല്ല. എന്നാൽ ഈ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കാതിരുന്നാൽ അന്ന് ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ രക്ഷപ്പെട്ടേനെ എന്നൊരു വലിയ കുറ്റബോധം, ആ റിഗ്രറ്റ് നിങ്ങൾക്ക് ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ ഒരു ചിന്തയുണ്ടല്ലോ, ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലെ താൽക്കാലികമായ പേടിയെ ഇല്ലാതാക്കുകയും നിങ്ങളുടെ കരിയറിൽ ഏറ്റവും ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന കുറ്റബോധം കുറയ്ക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു കാമ്പ്. അതാണ് ഈ പറഞ്ഞു വന്നൊരു കാര്യം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നത്? വികാരധീനനായിരിക്കുന്ന സമയത്ത് തീരുമാനമെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു 10-10-10 നിയമം കേൾക്കാല്ലേ? ആ കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കേൾക്കാം 360 ഡിഗ്രി ലാസ്റ്റ് ഷോർട്ട് ബ്രേക്ക്. Keep on listening, KLFM 90.4 KTK 2, go to Kudam.

അങ്ങനെ അടുത്ത ടിപ്പിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടല്ലേ. ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ അമിതമായി സന്തോഷിക്കുമ്പോഴോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോഴോ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും വലിയൊരു ആപത്തുകളിലേക്കാണ് ചെന്ന് എത്താറുള്ളത്. ഈ വികാരങ്ങൾ നമ്മുടെ ബുദ്ധിയെ മറയ്ക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാറ് കേട്ടോ. ഇതിനെ തടയാൻ വേണ്ടി പ്രശസ്ത ജേർണലിസ്റ്റ് ആയിട്ടുള്ള സൂസി വെൽസ് കണ്ടുപിടിച്ചതാണ് ഇത്, 10-10-10 റൂൾ. അതായത് നിങ്ങൾ ഇപ്പോൾ എടുക്കാൻ പോകുന്ന തീരുമാനം നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് ഈ 3 സമയപരിധിയിൽ നിങ്ങൾ ചിന്തിക്കുക എന്നതാണ് പറയുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ്, അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഈ തീരുമാനം എന്നെ എങ്ങനെ ബാധിക്കും, ഒരു പക്ഷേ താൽക്കാലിക സന്തോഷമോ അല്ലെങ്കിൽ കുറച്ച് സങ്കടമാണോ നൽകുക, ആ രീതിയിൽ തിങ്ക് ചെയ്യാം. അതിനുശേഷം 10 മാസം, അതായത് അടുത്ത 10 മാസത്തിനുള്ളിൽ ഇതിന്റെ ഫലം എന്തായിരിക്കും, ആ തീരുമാനം വരുത്തിയ വലിയ വ്യത്യാസങ്ങൾ നിങ്ങൾ തിരിച്ചറിയാനായിട്ട് തുടങ്ങുമോ, ആ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിക്കാം. 10 മാസത്തെ ഒരു ഡിഫറൻസ്. അതിനുശേഷം 10 വർഷം വെച്ച് തിങ്ക് ചെയ്യാം, അടുത്ത 10 വർഷത്തിന് ശേഷം ഇതിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ. പലപ്പോഴും നമ്മൾ ഇന്ന് സങ്കടപ്പെടുന്ന കാര്യങ്ങൾ 10 വർഷത്തിന് ശേഷം ഒരു വിലയുണ്ടാവണം എന്നില്ല അല്ലേ, ആ രീതിയിൽ തിങ്ക് ചെയ്യാം. ഈ 3 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ താൽക്കാലിക വികാരങ്ങളിൽ നിന്ന് മാറി വലിയൊരു ദീർഘവീക്ഷണത്തിലേക്ക് എത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ വിവേകത്തോടെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഇത് വളരെ നല്ലൊരു വഴി തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ തീരുമാനങ്ങളെ ബാധിക്കുന്ന അനാലിസിസ് പാരലിസിസ് എന്താണെന്നാണ്. കേൾക്കാൻ നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നതിന്റെ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. Keep on listening, Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: 360 ഡിഗ്രിയിൽ നമ്മുടെ തീരുമാനങ്ങളുടെ ശാസ്ത്രം തുടരുകയാണ്. കൂടെയുണ്ട് ഞാൻ ആ ഇല്ല. അങ്ങനെ നമ്മൾ ഒരു ഫോൺ വാങ്ങാൻ നോക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ 10 യൂട്യൂബ് വീഡിയോകൾ കാണുകയല്ലേ, 5 കടകളിൽ പോവാറുണ്ട്, സുഹൃത്തുക്കളോട് ചോദിക്കും, ഒടുവിൽ ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ച് കൺഫ്യൂഷനായിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കാതെ ഇങ്ങനെ ഇരിക്കും. ഇതിനെന്തു പറയാ, ഇതിനെയാണ് അനാലിസിസ് പാരാലിസിസ് എന്ന് പറയുന്ന ഒരു പരിപാടി. അപ്പോൾ ശേഖരിക്കുന്ന വിവരങ്ങളുടെ അളവ് കൂടുന്തോറും നമ്മുടെ തീരുമാനമെടുക്കാനുള്ള ശേഷി എന്താണ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനെ മറികടക്കാൻ വേണ്ടി 70% റൂൾ, ദ 70% റൂള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് അമേരിക്കൻ മിലിറ്ററിയും ജെഫ് ബൈസോസും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത്. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ കയ്യിൽ 70% വിവരങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവാം. 100% വിവരങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരുന്നാൽ ആ സമയം ശരിക്കും കടന്നു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എടുത്ത തീരുമാനത്തിൽ എന്തെങ്കിലും പിഴവ് വന്നാൽ അത് വഴിയിൽ വെച്ച് തിരുത്താനായിട്ട് കഴിയും എന്നൊരു കോൺഫിഡൻസ്, ആ ഒരു ആത്മവിശ്വാസമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വളർത്തിയെടുക്കേണ്ടത്. അതാണ് ഈ ഒരു റൂള് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു 2 പ്രധാനപ്പെട്ട തരങ്ങളുണ്ട്, 2 ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറീസ്. ആ ഒരു കാര്യങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കേൾക്കാം 360 ഡിഗ്രിയിൽ കുട്ടി ബ്രേക്കിന് ശേഷം. കേട്ടുകൂടാം.

0: 360 degree.
1: Hello. അപ്പോ ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി കൂടെ ഇൻഡിറ്റ്സ് മീ ആർജെ ആയില്ല. അങ്ങനെ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാം, എല്ലാ തീരുമാനങ്ങളും ഒരുപോലെ അല്ല അല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരേ സമയം നമുക്ക് ആവശ്യമുണ്ടാവും ഇല്ല, ആ ഒരേ സമയം കളയേണ്ട ആവശ്യമില്ല. തീരുമാനങ്ങളെ നമുക്ക് എപ്പോഴും രണ്ടായിട്ട് തരംതിരിക്കാം എന്നാണ് പറയുന്നത്. ടൈപ്പ് വൺ തീരുമാനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ വൺ വേ ഡോസ് പോലെയാണ്. അതായത് ഒരിക്കലെടുത്താൽ പിന്നീട് തിരുത്താൻ പറ്റാത്ത വലിയ തീരുമാനങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് വേണമെങ്കിൽ നമുക്ക് പറയാം, വെഡിങ് ആവാം, അല്ലെങ്കിൽ ഉള്ളൊരു ജോലി ഉപേക്ഷിച്ച് വലിയ കടബാധ്യതയുള്ള ഒരു ബിസിനസ് തുടങ്ങുന്നതാവാം. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് നല്ലതുപോലെ സമയമെടുക്കും. അപ്പോൾ നമുക്ക് കുറേ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. ഇനി ടൈപ്പ് ടു നോക്കുകയാണെങ്കിലോ ടു വേ ഡോസ് പോലെയാണ്. അതായത് എടുത്ത ശേഷം തെറ്റാണെന്ന് തോന്നിയാൽ എളുപ്പത്തിൽ തിരുത്താൻ പറ്റുന്ന തീരുമാനങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പുസ്തകം വാങ്ങുന്നത്, പുതിയൊരു ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കുന്നത്, ഇവയ്ക്കായിട്ടൊക്കെ കൂടുതൽ സമയം നമ്മൾ കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, പെട്ടെന്ന് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാമല്ലേ. പലരും എന്ത് ചെയ്യുന്നറിയോ, ടൈപ്പ് ടു തീരുമാനങ്ങൾക്ക് വേണ്ടി ടൈപ്പ് വൺ പോലെ തന്നെ ദിവസങ്ങളോളം ചിന്തിച്ചിങ്ങനെ സമയം കളയും. അതാണ് ശരിക്കും ഒരു പ്രശ്നമായിട്ട് വരാറ്. അപ്പൊ എന്താണ് പ്രധാനപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ട് തീരുമാനമെടുക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തീരുമാനങ്ങളിലെ വലിയൊരു ചതിക്കുഴിയെ കുറിച്ചാണ്. അപ്പൊ അതെന്തായിരിക്കും എന്ന് കേൾക്കാം നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹലിയ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി.
1: ഹലോ, വെൽക്കം ബാക്ക്. 360 ഡിഗ്രിയിൽ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ക്ലൈമാക്സിലേക്ക് ഇങ്ങനെ കടക്കാൻ പോവാനട്ടോ. കൂടെ ഉണ്ട് ഞാൻ ഇല്യ. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളോടൊപ്പമോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയോടൊപ്പം ഒക്കെ ഇരിക്കുന്ന സമയത്ത് ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ടല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ എങ്ങോട്ടെങ്കിലും യാത്ര പോകാൻ തീരുമാനിക്കാറുണ്ട്. അവിടെ ആർക്കും ആ സ്ഥലത്തേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിലും മറ്റുള്ളവർക്ക് താല്പര്യം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് എല്ലാവരും അതിന് സമ്മതിക്കാറുണ്ട്. ഒടുവിൽ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും മനസ്സിലാകുന്നത് എന്താ, ആർക്കും അവിടെ പോകാനായിട്ട് ഇഷ്ടമില്ലായിരുന്നു അല്ലേ. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കാറുണ്ട്. മനഃശാസ്ത്രത്തിൽ ഇതിനെ പറയുന്ന പേരെന്താണെന്നറിയോ, അബെലിയൻ പാരഡോക്സ് എന്നാണ്. അതായത് ഒരു ഗ്രൂപ്പിലെ ഭൂരിഭാഗം പേരുടെയും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ആ ഒരു ഗ്രൂപ്പ് തീരുമാനം എടുക്കുന്ന അവസ്ഥ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഗ്രൂപ്പിലെ സമാധാനം തകരുമോ എന്ന് പേടിച്ച് പലരും സ്വന്തം അഭിപ്രായം പറയാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ അഭിപ്രായം മാന്യമായിട്ട് തുറന്നു പറയാനായിട്ട് മടിക്കരുത് എന്ന് പറയുന്നത് കേട്ടോ.

0: 360 degree.
1: സംഗതി സമയം പോയെന്ന് അറിയുന്നുണ്ട്. 360 degree ഇന്നത്തെ തീരുമാനങ്ങളുടെ ആ ഒരു കലയുണ്ടല്ലോ, ആ സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ പൂർണ്ണമാവേണ്ട സമയമായിട്ടുണ്ട്. കൂടെയുള്ളത് ഞാൻ അഖിലയാണ് കേട്ടോ. അങ്ങനെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുന്ന ഫസ്റ്റ് പ്രിൻസിപ്പൽ തിങ്കിങ്, ഭാവിയിലെ കുറ്റബോധം കുറയ്ക്കാൻ വേണ്ടിയിട്ട് റിഗ്രറ്റ് മിനിമൈസേഷൻ ഫ്രെയിംവർക്ക്, വികാരങ്ങളെ മാറ്റിമറിക്കാൻ 10-10-10 നിയമം, അമിത ചിന്തകൾ ഒഴിവാക്കാൻ വേണ്ടി 70% റൂൾ, തീരുമാനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 രീതികൾ, കൂട്ടായ ചതിക്കുഴികൾ ഒഴിവാക്കാൻ ആപ്പിളിൻ പാരഡോക്സ് തത്വം, അങ്ങനെ ബുദ്ധിപരമായ തീരുമാനങ്ങളിലേക്ക് എത്താനുള്ള എല്ലാ 360 degree വശങ്ങളും നമ്മൾ ഇന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഡിയർ ഫ്രണ്ട്സ്, എന്താ ഓർക്കേണ്ടേ, മോശം തീരുമാനങ്ങൾ എടുക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ് ഒരു തീരുമാനം എടുക്കാതെ മടിച്ചു നിൽക്കുന്നത് അല്ലേ. അപ്പൊ എന്തായാലും ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ 360 degree സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത 360 degree മറ്റൊരു വിഷയവുമായിട്ട് അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സും ഇൻഫർമേഷൻസും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ വ്യക്തതയുള്ള മനസ്സോടെ ധൈര്യമായി നല്ല തീരുമാനങ്ങൾ എടുത്ത് സന്തോഷത്തോടെ നിങ്ങളെല്ലാവരും ഇരിക്കാം. കീപ് സ്മൈലിംഗ്, മേക്ക് സ്മാർട്ട് ഡിസിഷൻ, ഡിസൈൻ യുവർ ഡെസ്റ്റിനി. ദിസ് ഈസ് ആർജെ ആയിലിയ സൈനിങ് ഓഫ് ഫ്രം 360 degree. ബൈ ബൈ.

0: സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
3: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
5: ശ്രദ്ധിക്കൂ, നിങ്ങൾ പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
6: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
5: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിന് കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ pmsuryaghar.gov.in.
7: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: 2026 ന്യൂ കിയ സിറോസ്. സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബിയൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
5: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.

മേളകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം
3: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
6: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
5: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ് ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: കിയ, movement that inspires.
8: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
9: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
8: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: കിയ, movement

കേട്ട് കൂട്ടുകൂടാം.

0: ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ അറസ്റ്റ് ചെയ്യുന്ന ഭേദഗതി മന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉയർത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ്. നിർമ്മാണ സാമഗ്രികൾ കയറ്റങ്ങൾ പുനഃപരിശോധിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി കത്തയച്ച് മുഖ്യമന്ത്രി. വ്യാപാരത്തിനുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്ന പ്രഖ്യാപിച്ച് ഗതാഴ്ച വരെ വ്യാപക കോമൺവെൽത്തിൽ 10 മെഡലുകളോടെ മികച്ചാണ് ഇന്ത്യ. വാർത്തകൾ വിശദമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ പൊതുപരീക്ഷ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടാനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ യുവതയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് നിയമത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട്
1: This amendment is being brought in, make the law to ensure speedy justice. All these exams gets enhanced stated.
0: ഭരണകൂടം കോൺഗ്രസ് എം പി ഗൗരവ് കെ തുടങ്ങി വിവിധ പാർട്ടികളിലെ അംഗങ്ങളും ഇതിൽ കേന്ദ്ര സർക്കാരിനെ രംഗത്ത് വന്നു. പ്രതിപക്ഷ ബഹളത്തെ ഇന്നും തടസ്സപ്പെട്ടു. 8 മണിവരെ നിർത്തിവച്ച സഭയ്ക്ക് പിരിയുകയായിരുന്നു. മെറ്റൽ നിർമ്മാണ സാമഗ്രി സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ് നിയന്ത്രണങ്ങൾ കേരളം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദേശീയപാത നിർമ്മാണമാണ് തമിഴ്നാട് സർക്കാർ ജ്ഞാപനം പുറപ്പെടുവിച്ചത്. തിരുനെൽവേലി വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കേസുകളും നിരുപാധികം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5000 പേർക്കെതിരെ കേരള പോലീസ് കേസെടുത്തതായാണ് വിവരങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കത്ത് പരിശേഷം തുടർ നടപടികൾക്കായി ആഭ്യന്തര വകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ നിലവിലുള്ള കാത്തിരിപ്പ് കുറയ്ക്കുന്നതിനും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷകളുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി ഗതാഗത കമ്മീഷണർ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റിന് പ്രതിദിനം 50 സ്ലോട്ട്, ലേണേഴ്സ് പരീക്ഷയിൽ മുഖം തിരിച്ചറിയൽ സംവിധാനം നടപ്പാക്കൽ തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: അടുത്ത 3 മാസത്തേക്ക് എല്ലാ RTO സബ് RTO ഓഫീസുകളിലും ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയും നിർബന്ധമായും നടത്തണമെന്നാണ് പ്രധാന നിർദ്ദേശം. 50 ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകളിൽ 28 സ്ലോട്ട് പുതിയ അപേക്ഷകർക്കും 20 സ്ലോട്ട് വീണ്ടും പരീക്ഷയിൽ, 2 സ്ലോട്ട് വിതരണങ്ങളിലോ ജോലി പോകുന്നതിന് അടിയന്തരമായി ലൈസൻസ് ആവശ്യം. ദിവസം ലഭ്യമായ മോട്ടോർ വാഹന എണ്ണത്തിനനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് ബാച്ചുകൾ ക്രമീകരിക്കണം.
0: ഓണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനാഥിനുമെതിരായ സ്പെഷ്യൽ എൻക്വയറി അനൂപ് ജേക്കബ്. കരാറുകാരുടെ എല്ലാ ആവശ്യങ്ങളും സമയബന്ധിതമായി പരിഹരിക്കുമെന്നും ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മന്ത്രി അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 1 മുതൽ നടത്താനിരുന്ന സമരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് കരാറുകാർ അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരത ഉറപ്പാക്കുന്നതിനും കർഷകർക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനുമായി 20 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ നിരക്കിൽ ലഭ്യമാക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ ഫലപ്രദമായി തടയുന്നതിനും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനുമായി ബാങ്കുകളുമായി ചേർന്ന സംയുക്ത കർമ്മ പരിപാടി നടപ്പാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. സൈബർ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കാനായി സംസ്ഥാന പോലീസിന്റെ സൈബർ വിഭാഗവും ബാങ്ക് പ്രതിനിധികളും പങ്കെടുത്ത ഏകോപന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ കുറ്റകൃത്യങ്ങളിൽ നടപടികൾക്കായി പോലീസിന്റെയും ബാങ്ക് പ്രതിനിധികളുടെയും ജോയിന്റ് സൈബർ കമ്മിറ്റിക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയെന്ന് KSEB. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം ഉണ്ടാകുന്ന സമയങ്ങളിലാകും നിയന്ത്രണം. ഇന്നലെ

0: വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. കോഴിക്കോട് വടകര ലഹരിക്കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. MDMA ഇടപാടുകളിൽ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഇവർ വഴി വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് അറിയിച്ചു. ഇടുക്കി ദേവികുളത്തെ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കൊളുന്തുകൾ ഇനി എളുപ്പത്തിൽ ഫാക്ടറിയിലെത്തിക്കാൻ ഡ്രോണുകൾ പറന്നുയരും. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലോക്ക് ഹാർട്ട് എസ്റ്റേറ്റിലാണ് രാജ്യത്ത് ആദ്യമായി തേയില ശേഖരണത്തിന് ഡ്രോണുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: തേയിലത്തോട്ടങ്ങളിൽ നിന്ന് നുള്ളിയെടുക്കുന്ന കൊളുന്ത് ചുമന്ന് താഴെ എത്തിച്ച് ട്രാക്ടറുകളിൽ കയറ്റിയാണ് നിലവിൽ ഫാക്ടറികളിൽ സംസ്കരണത്തിന് എത്തിച്ചിരുന്നത്. വലിയ ചെലവും കഠിനാധ്വാനവും സമയവും ആവശ്യമായിരുന്ന ഈ രീതിക്കാണ് ഡ്രോൺ വന്നതോടെ മാറ്റം വരിക. ആദ്യഘട്ടത്തിൽ 10 കിലോഗ്രാം തൂക്കമുള്ള കൊളുന്ത് ചാക്കുകളാണ് ഡ്രോൺ വഴി വിജയകരമായി ഫാക്ടറിയിൽ എത്തിച്ചത്. വരും ദിവസങ്ങളിൽ 50 കിലോഗ്രാം വരെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും പരീക്ഷിക്കുമെന്ന് എസ്റ്റേറ്റ് അധികൃതർ അറിയിച്ചു.
0: ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശ് പാലേരിയുടെ സംസ്കാരം നാളെ കോഴിക്കോട് നാദാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. 3 പതിറ്റാണ്ടിലേറെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചെയർമാനായ അദ്ദേഹം ഊരാളുങ്കലിനെ ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ തൊഴിലാളി സൊസൈറ്റിയായി വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ മുതൽ എറണാകുളം വരെയും തൃശൂർ മുതൽ കാസർഗോഡ് വരെയും ഉള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും 8 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ് ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകൾ നേടി ഇന്ത്യ. പുരുഷന്മാരുടെ പാരാ സ്വിമ്മിംഗ് 50 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഇന്ത്യയുടെ ഭവാനി കാർത്തിക്കും ഇമാം അലിയും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഫൈനൽ റൌണ്ട് ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ സ്വിമ്മിംഗ് 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് വിഭാഗത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിഫൈനലിലേക്ക് യോഗ്യത നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും. പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി M. ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന് അവൾ പറയുന്നു. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി റെജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.
3: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും
4: 5-star BN ക്യാബ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
3: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
4: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: 2026 ന്യൂ കിയ സീറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80-ലധികം സ്മാർട്ട് ഫീച്ചറുകൾ.
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സീറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
8: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
9: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൌരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14. രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater options, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ FM. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. സിനിമയിലെ ചില ലെറ്റേഴ്സ് ഒരു മെസ്സേജ് മട്ടും കൊണ്ടുവരാതെ ഒരു ടേണിംഗ് പോയിന്റ് കൊണ്ടുവരും. ബോംബെ പടത്തിൽ അപ്ഡി ഒരു ഫീൽ നമ്മൾക്ക് കിടക്കും. മണിരത്നം പടങ്ങളിൽ കമ്മ്യൂണിക്കേഷനുക്ക് എപ്പോഴുമേ ഒരു മുഖ്യത്വം ഇരിക്കും. ഒരു ലെറ്റർ വന്നാൽ ഉടനെ വാഴ്ക്കൈ വേറെ ഡയറക്ഷനിൽ പോകും, ഒരു മുടിവ് മാറും, ഒരു ഉറവ് മാറും. അതുതാ ലെറ്ററോട് പവർ. ഇന്നിക്ക് നോട്ടിഫിക്കേഷൻ വന്നാ അപ്പേ പാത്തിട്ട് സ്വൈപ്പ് പണിടുവോ. ആ അപ്പ ലെറ്റർ വന്നാ അത് ഓപ്പൺ പണ്ടതുക്ക് മുന്നാടിയേ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആകും. என்ன இருக்கும், நல்ல செய்தியா கெட்ட செய்தியா, யார் அனுப்பிருப்பாங்க, அந்த சஸ்பென்ஸுக்கு தனி அழகு இருக்கு. பாம்பே மாதிரி படங்கள் அந்த எமோஷன் வெயிட்ட ரொம்ப அழகா காட்டியிருக்கு. ஒரு பேப்பர்ல எழுதப்பட்டது எவ்வளவு பெரிய இம்பாக்ட் கிரியேட் பண்ண முடியும்னு காட்டுது. சோ இந்த படத்துல இருந்து உயிரே உயிரே அந்த பியூட்டிஃபுல் பாட்டு தான் இப்ப ஞாபகத்துல ஓடி வருது. சோ இந்த பாட்டு கேட்டுட்டு திரும்பி வாங்க. இது நம்ம நேரம் ஆன் அகல்யா FM. This is RJ Hero.

0: പക്ഷേ ഇന്നെല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപി മാമനും. പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain എന്നുള്ള അതിലധികം പ്രമുഖർ, ആയിരത്തിലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ അവതരിപ്പിക്കുന്ന

0: ഈ ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം.
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.

0: ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപ്പാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കാവേസ്,
3: വിശാലമായ 6 or 7 സീറ്റർ ഓഫ് യാത്രകൾക്ക് പറ്റിയ
2: നിരവധി ഫാമിലി കാർ ഓഫ് താരങ്ങൾ കരസ്ഥമാക്കിയ മാക്കുന്ന കിയ ക്ലാവിസ് ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യുന്നത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിൽ നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹമാണ്. നിങ്ങളുടെ കഴിയാമെന്ന് പ്രതിജ്ഞ. നേത്രദാനം ആദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധു പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യാനായി ബന്ധപ്പെടൂ ഐ ബാങ്ക്, അഹലിഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റാകൂ. കിയ സോണറ്റിനൊപ്പം തൊട്ടടുത്ത കിയ ഷോറൂം.
5: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകം മാറിക്കഴിഞ്ഞു. പണ്ടേ മുണക്കാനിട്ടിരിക്കുന്നത് ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിട്ടും സോളാർ പാനലുകൾ ചെയ്യുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിന് രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ഡേ ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: Get rid of me pro and related disease.

0: ആക്സസ് കോൺടാക്ട്.
1: അവിസ്മരണീയമാക്കാത്ത എല്ലാ അത്നാൾ പാർട്ടികൾ കുടുംബം ചെയ്ത വിശാലം
2: നേത്ര ദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ഹാൾ, കൂടാതെ 10 വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും, രുചിയോറും വിട്ടു മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടിപ്ലസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, കക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട്
1: 50 പ്രമുഖർ, 1000 ഓർമ്മകൾ, സാഹിത്യവും കലയും ഗീതവും നൃത്തവും ഒന്നാകുന്ന പാകുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഓഗസ്റ്റ് 10-11 അഹല്യ ശില്പോദ്യാനത്തിൽ 2 വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവ സാഹിത്യ സെമിനാവക്കൂത്ത്. ശരീര വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8526.
2: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
3: അതോ സെലക്ഷൻ ഡേ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജസിൽസ് ഇപ്പോൾ ബൈപാസ് എറണാകുളം.
4: സന്ധിവാദം, സുവേദന, കഴുത്തുവേദന പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ? കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25 സെന്റർ പാക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ച് 31 വരെ സൗജോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന. ഫാർമസി, ലബോറട്ടറി സേവനങ്ങളിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കും 8894.
5: സ്റ്റോറി ഓഫ്
6: നമ്മളൊക്കെ മുന്നോട്ട് നടക്കുന്നത് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, മറ്റാരുടെയൊക്കെയോ ഗാളി കൂടെ ഉണ്ട് അല്ലെങ്കിൽ നല്ലപ്പോ മാത്രമേ എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയൂ എന്ന് നമ്മളിൽ പലരും വല്ല മനോഹരമാകാനായി എന്നൊരു ധാരണ നടക്കും. ചിന്ത കാരണം നമ്മളെപ്പോഴും മറ്റു ശ്രദ്ധയ്ക്കും സ്നേഹത്തിനും വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കും. നമ്മളെ വിളിക്കാതിരിക്കും അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകളിലേക്ക് മാറ്റേണ്ടി വരുമ്പോ അത് ഒറ്റപ്പെട്ടു പോയിട്ട് തോന്നും. സന്തോഷത്തിന്

സമാധാനത്തിന്റെ താക്കോൽ നമ്മൾ അറിയാനുള്ളവരുടെ കൈകളിൽ നമ്മൾ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സന്തോഷിക്കുകയുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരല്ലേ നിങ്ങൾ. എങ്കിലൊരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതം മനോഹരമാക്കാനായിട്ട് എപ്പോഴും മറ്റൊരാൾ വേണമെന്ന് നമ്മുടെ മനസ്സ് വാശി പിടിച്ച് തുടങ്ങുന്നിടത്താണ് നമ്മുടെ തോൽവിയുടെ ആദ്യ തുടക്കം. മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ സ്വന്തം കരുത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാനും മുന്നോട്ട് നടക്കാനും പഠിക്കുക. കാരണം നിങ്ങളുടെ സന്തോഷം നിശ്ചയിക്കേണ്ടത് നിങ്ങളാണ്, മറ്റാരുമല്ല എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം. കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഇത് വലിയതായിട്ട് തോന്നാം, പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഒറ്റപ്പെടലൊന്നുമല്ല, മറിച്ച് സ്വന്തം കൂടെ ആ ഇയറിലെ വലിയ സ്വപ്നം സാധിക്കും. തനിയെ യാത്ര പോകാനും തനിയെ ഒരു ബിസിനസ് ചെയ്യുവാനും സ്വന്തം വിജയങ്ങൾ ചെയ്യുവാനും നിങ്ങൾ കഴിയണം. ആരോടും പരിഭവങ്ങൾ പ്രതീക്ഷകളുടെ ഭാവിക്കുന്നതിനേക്കാൾ വലിയൊരു സമാധാനം വല്ല ഈ ഭൂമിയിൽ, അതാദ്യം മനസ്സിലാക്കുക. കൂടെ നടക്കാൻ ആളുകൾ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. സൗഹൃദങ്ങളെയും പ്രണയത്തെയൊക്കെ അതിന്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കുക. പക്ഷെ അത് നിങ്ങളുടെ ലൈഫും പൂർത്തിയാക്കി വെക്കുക. എക്സ്പെക്ടേഷൻ ആയിരിക്കണം. സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, പിന്നെ ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഒരു പോസിറ്റീവ് എനർജി. ആ ആത്മസത്തിന് മുന്നിൽ പ്രതിസന്ധിക്കും നിങ്ങൾ ഒൽപ്പിക്കാനായിട്ട് കഴിയില്ല. സാന്നിധ്യത്തിന് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയവും ഒരിക്കലും കളയരുത്. നിങ്ങൾ തനിച്ചാണെന്ന ബോധ്യം നിങ്ങളെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റാരെയും കാത്തു നിൽക്കാതെ സ്വന്തം ദോഷങ്ങൾ സ്വപ്പെടുത്ത്. ഇത്തര് ആരാണെന്നറിയാമോ? ഒറ്റയ്ക്ക് നിൽക്കുന്നവരാണ്. ഇത്തരത്തിൽ ഒരുപാട് ആളുകളുമായിട്ട് നിൽക്കുന്നവര് ഒരിക്കലും, ഋതുക്കളും ഒരുപാട് നല്ലത് തന്നെയാണ്, പക്ഷേ അവരൊരിക്കലും കരുത്തരാവില്ല. ബന്ധുക്കളൊന്നുമില്ല, സൗഹൃദങ്ങളൊന്നുമില്ല, ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചവരുണ്ടല്ലോ, അവരായിരിക്കും ഏറ്റവും ശക്തര്.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. ലൈഫിലെ ചില ബന്ധങ്ങൾക്ക് നമ്മൾ വലിയൊരു സ്ഥാനം നൽകാറുണ്ട് അല്ലേ. നമ്മുടെ പാർട്ണറായിരിക്കാം, സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ഒരാൾ. അവരോട് നമ്മൾ കാണിക്കുന്ന ആ വലിയ അടുപ്പത്തെ നമ്മൾ സ്നേഹമെന്നാണ് വിളിക്കാറുള്ളത്. ആ സ്നേഹം കൂടെയുള്ളപ്പോൾ നമുക്ക് വലിയ, പക്ഷേ കാലം മുന്നോട്ട് പതുക്കെ ഒരു കൺട്രോളായിട്ട്, നിയന്ത്രണമായിട്ട് മാറാൻ തുടങ്ങും. നമ്മൾ എങ്ങോട്ട് പോകണം, ആരോട് സംസാരിക്കും, കരിയറിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം എന്നതിലൊക്കെ അവരുടേതായിട്ടുള്ള ഇടപെടലുകൾ കടന്നു വരും. നമ്മൾ ഓരോ കാര്യം കൃത്യമായ വിശദീകരണങ്ങൾ നൽകേണ്ടി വരിക, നമ്മുടെ താല്പര്യങ്ങളെ ൾക്കായിട്ട് എപ്പോഴും മാറ്റി വെക്കേണ്ടി വരിക. ഇതൊക്കെ സംഭവിക്കും ഉള്ളിലൊരു വലിസ്ഥത പുകയാനായി. ഏറ്റവും പ്രധാന ഘടകമുണ്ട്, എന്താണെന്നറിയോ? സ്വാതന്ത്ര്യം. എത്ര വലിയ ബന്ധമാണെന്ന് പറഞ്ഞാലും സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള കൈകടത്തലുകൾ നിരന്തരമായി സംഭവിക്കാൻ തുടങ്ങി. ആ ബന്ധം ഒരിക്കലും ഒരു തണലായിട്ട് തോന്നില്ല, അതൊരു വലീനം പോലെ തോന്നും എന്നുള്ളതാണ് കയ്പേറിയ ഒരു യാഥാർത്ഥ്യം. ഒരു പക്ഷിക്കൂട് നമ്മൾ എത്രയൊക്കെ സ്വർണം കൊണ്ട് പറക്കാനുള്ള ആകാശം വിടുമ്പോൾ ആ അതൊരു തടവറ. സ്നേഹം എന്നത് ഒരാളുടെ ചിറകുകൾ വരുത്, മറിച്ച് അവർക്ക് ആത്മവിശ്വാസത്തോടെ പറക്കാനുള്ള ആകാശം ഒരുക്കി കൊടുക്കലാകണം. നീ എന്റെ മാ പറയുന്ന പൊസസീവ്നെസ് തുടക്കത്തിൽ അങ്ങിയുള്ളതായിട്ടൊക്കെ തോന്നാം, പക്ഷെ അത് അതിരുവിടുമ്പോൾ ആ ബന്ധത്തിന്റെ ഭംഗി പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. അതിപ്പോ നിങ്ങളുടെ ജോലിയിലാവട്ടെ, നിങ്ങളുടെ ലൈഫിലാവട്ടെ, ഒരു നല്ല ബന്ധത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്തകൾക്കും സൗഹൃദങ്ങൾക്കും കരിയറിലെ തീരുമാനങ്ങൾക്കുമുള്ള പൂർണ്ണമായ ഫ്രീഡം കൊടുക്കണം. ബന്ധങ്ങളിൽ കൃത്യമായ അതിരുകൾ കാത്തു സൂക്ഷിക്കുന്നത് സ്നേഹക്കുറവ് കൊണ്ടൊന്നുമല്ല, മറിച്ച് ആ ബന്ധം കൂടുതൽ കാലം ഭദ്രമായി മുന്നോട്ടു പോകാൻ അത് ആവശ്യമായതുകൊണ്ടാണ്. സ്വാതന്ത്ര്യം അനുവദിക്കാൻ കഴിയുന്ന ഇടങ്ങളിലേക്ക് മാത്രമേ മനുഷ്യർക്ക് എപ്പോഴും സന്തോഷത്തോടെ തിരികെ വരാനായിട്ട് തോന്നുള്ളൂ. സ്നേഹത്തിന്റെ പേരിൽ കൂടെയുള്ളവരുടെ ശ്വാസം മുട്ടിക്കാതിരിക്കണം. അവരെ ഒരു തടവുകാരെ പോലെ കാണാതെ അവരുടെ വ്യക്തിത്വത്തെയും സ്വാതന്ത്ര്യത്തെയും പൂർണ്ണമായിട്ടും ബഹുമാനിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവരർഹിക്കുന്ന ആ ഒരു സ്പേസ് നൽകാനായിട്ട് പഠിക്കണം. ആ ഒരു സ്വാതന്ത്ര്യം നൽകുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളിലെ കയ്പൊക്കെ മാറിയിട്ട് അത് കുറച്ചുകൂടെ മധുരമുള്ളതാകും അല്ലേ. അനാവശ്യമായ നിയന്ത്രണങ്ങൾ നമ്മൾ മാറ്റിവെക്കുക തന്നെ വേണം. ബന്ധങ്ങൾക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്, സ്പേസാണ്, പരസ്ബഹുമാനമാണ്. സ്നേഹമെന്ന് പറഞ്ഞ് പിടിക്കലല്ല, മനസ്സിലായോ? ഞെരുക്കി പിടിക്കലല്ല. ആളെയും ഞെരുക്കി പിടിച്ച് എനിക്ക് നിന്നോട്

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് നടക്കുന്ന സമയത്തെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ബന്ധമാക്കാറുണ്ട്. വന്നു ചേരുമ്പോൾ സമൂഹത്തിൽ വലിയൊരു പദവിയോ കരിയറിൽ വികാരമോ ഒക്കെ ലഭിക്കും. നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ആ പദവിയുടെ തണൽ നിൽക്കുമ്പോൾ എൻ്റെ തീരുമാനങ്ങളാണ് അന്തിമം എന്നിൽ പലരും കൂടാറുണ്ട്. അധികാരത്തിന്റെ ലഹരിയിൽ ഗണിക്കാനായിട്ട് തുടങ്ങും. കാൽ പദവിയിൽ താഴെ അനാവശ്യമായ വാക്കുകൾ കൊണ്ട് മറ്റു വേദനിപ്പിക്കുക, നിസ്സാരമായിട്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ പദവിയും അധികാരവും എല്ലാ കാലവും നിങ്ങളുടെ കൂടെ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരാളെയും കുറച്ച് കാണാതിരിക്കുക, ആരെയും അനാവശ്യമായിട്ട് വേദനിപ്പിക്കാതിരിക്കുക. കാരണം ഇന്ന് നമ്മൾ വലിയ അധികാരവും ശക്തിയൊക്കെ ഉള്ളവരായിരിക്കാം, പക്ഷേ നമ്മളെക്കാളും അപ്പുറത്ത് കാലം എന്നൊന്നുണ്ട്. അത് നമ്മളെക്കാൾ എത്രയോ മടങ്ങ് ശക്തിയുള്ളതാണ്. ഇന്ന് നമ്മൾ കൊയ്യുന്ന ധാർഷ്ട്യങ്ങൾക്ക് നാളെ കാലം കൃത്യമായ പലിശ ചേർത്ത് മറുപടി നൽകുമെന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം. കാലത്തിനെ തോൽപ്പിക്കാനാവില്ല. കാലമാണ് വലുത്, കാലമാണ് ശക്തി. മനുഷ്യരെല്ലാം കൊണ്ടിരിക്കുകയാണ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന അധികാരം കൊണ്ട് മറ്റുള്ളവരെ അടിച്ചമർത്തലല്ല, മറിച്ച് വിനയത്തോടെ കൂടെയുള്ളവരെ ചേരാണ്. നിങ്ങളുടെ കാനായിട്ട് ഉപയോഗിക്കാൻ എത്തിക്കഴിഞ്ഞാലും മനസ്സിലെ വലിയ നീതികളിൽ നമ്മൾ വിശ്വസിച്ചേ മതിയാകും. അനാവശ്യമായ ധാർഷ്ട്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാതെ മനുഷ്യരെ

0: ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
1: Get rid of osteo arthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493226888. Mobile 9496000129.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക

തമിഴ് സിനിമയിലെ റാപ്പിനും മോഡേൺ മ്യൂസിക്കിനും വേറിട്ടൊരു മുഖം നൽകിയ സംഗീതജ്ഞനാണ് സുരേഷ് പീറ്റേഴ്സ്. സംഗീത സംവിധായകനാണ്, ഗായകനാണ്, റാപ്പർ, ഡ്രമ്മർ, മ്യൂസിക് പ്രൊഡ്യൂസർ, അങ്ങനെ സംഗീതത്തിന്റെ പല മേഖലകളിലും ഒരുപോലെ തിളങ്ങിയ

അങ്ങനെ സംഗീത സംവിധായകനായിട്ട് അരങ്ങേറ്റം കുറിക്കുന്നു. തുടർന്ന് ഒരുപാട് നല്ല സിനിമകൾ, നല്ല പാട്ടുകൾ മലയാളി നടന്ന് പലർക്കും അറിയിച്ച മേഖലയിൽ പൾസ് തിരിച്ചറിഞ്ഞ ഒരു ഇന്നും അദ്ദേഹം നിൽക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു നേട്ടനെ കിട്ടി എന്ന് തന്നെ പാട്ട് നമ്മളിത് കേൾക്കും. യെസ്, ഇൻഡിപെൻഡന്റ് സുജാത മേനോനും പീറ്റേഴ്സിന്റെ മ്യൂസിക്കൽ ടേഴ്സ് എന്ന സംഗീത സംവിധായകനെ നമ്മളോ സ്റ്റേ ചെയ്യുന്നുണ്ട്.

സാഫല്യമാകുന്ന പോലെ തന്നെയാണ് ഇന്നും ആ ഓർമ്മകളൊക്കെ അദ്ദേഹം കൊണ്ടുപോകുന്നത്. സാധാരണഗതിയിൽ കുറച്ച് പാടുള്ള ആൾക്കാർ എന്ന ഒരു റിയൽക്കൊപ്പം നല്ല റിയൽക്കുമ്പോൾ അതിനൊപ്പം തുയൻസ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു മലയാളികളുടെ ഇടയിൽ നിന്നും. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും നമ്മുടെ ഏതൊരു ആഘോഷത്തിനും അല്ലെങ്കിൽ ഏതൊരു കല്യാണ പരിപാടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മറന്ന് നമുക്ക് ഡാൻസ് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു പാട്ട് തന്നെയാണ് തകില് പുകില്, അല്ലെ? രാവണ പ്രഭു എന്ന സിനിമയിൽ എല്ലാ പാട്ടുകളും നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇത്തരം പാട്ടുകളോട് നമുക്കൊരു ഇഷ്ടം കൂടുതലുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ നമുക്കറിയാം ലാലേട്ടനും എം ജി ശ്രീകുമാറും ചേർന്നിട്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. അതിലെ ചെറിയ ചെറിയ പോർഷൻസ് ഉണ്ട്. ഈ തകില് പുകിലില് മോഹൻലാൽ പാടിയിട്ടുള്ള ഒരു ചെറിയ എന്നുള്ളത് തിരിച്ചറിയാം. സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത്, സംഗീതം അദ്ദേഹത്തിന് എവിടെ കൊണ്ടോ എത്തിക്കും.

0: അടുത്തതായി കേൾക്കാൻ പോകുന്നത് നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹലിയ എഫ്എം സ്റ്റേറ്റ് ചെയ്യും.
1: േ കോടി പറന്നേ മാറിയപ്പേ തേ മത്തളങ്ങ.

എത്ര മനോഹരമായിട്ടുള്ളൊരു ഗാനമാണല്ലേ. ഇപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങ് ഉറങ്ങാൻ തോന്നൂല്ലേ, നമ്മളിങ്ങനെ പാട്ട് പാടി ഉറക്കുന്ന ഒരു ഫീൽ. ആ സിനിമയിലുള്ളത് പോലെ തന്നെ നമുക്ക് വേണ്ടി മാത്രം പി ജയചന്ദ്രൻ പാടുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ പാട്ടിലൂടെ കിട്ടുന്നത്. മഴത്തുള്ളി കിലുക്കം എന്ന ഈ മനോഹരമായ ചിത്രത്തിലെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണിത്. കാരണം എല്ലാ മ്യൂസീഷ്യൻസും ലിറിക്സും ഒക്കെ കൃത്യ റിഹേഴ്സലുകൾ ചെയ്ത് അവർ റെക്കോർഡ് ചെയ്ത് പല ടേക്കുകൾ എടുത്തിട്ടാണ് പല പാട്ടുകൾ ശരിയാക്കാറെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് ആദ്യത്തെ ടേക്കാണ്. കൃത്യമായ റിഹേഴ്സലിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത ടേക്ക് തന്നെ ഓക്കെ ആക്കിയ, ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആക്കിയ ഒരു പാട്ടാണ്. വളരെ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടേക്കിലാണെന്നാണ് സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റിന്റെ ആ മാജിക് ആണ്. ഒരു പ്രോപ്പർ റിഹേഴ്സൽ ഒക്കെ ചെയ്ത് ആദ്യമായിട്ട് മ്യൂസിഷ്യൻസ് എല്ലാവരും ലൈവായിട്ട് പാടുന്ന കിട്ടുന്ന ഒരു ഫീലാണ് ഇപ്പോഴും തേരിറങ്ങും മുകളിൽ എന്ന പാട്ട് നമുക്ക് നൽകുന്നത്. എസ് രമേശൻ നായർ വരികൾ എഴുതി, പി ജയചന്ദ്രൻ ഭാവഗായകൻ പാടിയ പാട്ട്. യെസ്, ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ ഈ പാട്ട് തന്നെയാണ് കേൾക്കാൻ പോകുന്നത്. കീറ ഓൺ അഹല്യ എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

അങ്ങനെ മലയാള സിനിമയിൽ തന്റേതായ ഒരു ഇടം കണ്ടെത്തിയ സംഗീത സംവിധായകൻ സുരേഷ് പീറ്റേഴ്സ് അങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ ഒന്നിനൊന്ന് ഹിറ്റുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അടുത്തൊരു സിനിമ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തുന്നത്, വൺ മാൻ ഷോ. അതിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, പവിഴമലർ പെൺകൊടി. യെസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ ഒരുപാട് പേര് തേടി പിടിച്ചു പോയി യൂട്യൂബിലും അല്ലെങ്കിൽ നമ്മളുടെ പ്ലേലിസ്റ്റിലൊക്കെ ആഡ് ചെയ്യുന്ന ഒരു പാട്ടാണ് അല്ലെ. ഇപ്പോഴും ആൾക്കാർക്ക് അതിൻ്റെ ഒരു ആ ഒരു റിതം തരുന്ന ഒരു ഫീൽ എനിക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഇപ്പോഴും തോന്നാറുണ്ട്. മെലഡി പ്ലസ് റിതം, ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഫോർട്ടേ എന്ന് പറയുന്നത്. അത്തരം പാട്ടുകളിലേക്ക് മലയാളികൾക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് വല്ലാത്തൊരു ആത്മവിശ്വാസം എപ്പോഴും തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണോ മലയാളികൾ ആഗ്രഹിക്കുന്നത് ഞാൻ അതങ്ങ് കൊടുത്തു, അത്രയേ ഉള്ളൂ. പാട്ടുകളുടെ ഈ ഒരു മാജിക്കിന്റെ പിന്നിൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം വളരെ ലളിതമാണ്. അപ്പം വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന്റെ നല്ല പാട്ടുകളുടെ കൂട്ടത്തിലേക്ക് നമ്മൾ ഒരു പാട്ടും കൂടി അഡീഷണലി ആഡ് ചെയ്യുന്നു, അതാണ് വൺ മാൻ ഷോയിലെ പവിഴമലർ പെൺകൊടി. എന്തായാലും കൈതപ്പുറത്തിന്റെ വരികൾക്ക് എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ പാട്ട് നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നു. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 2020 എന്നൊരു സിനിമ മലയാളത്തിലേക്ക് വരികയാണ് അല്ലെ. ഒരുപാട് സൂപ്പർ സ്റ്റാർസ് എല്ലാവരും ഒരുമിക്കുന്ന ഒരു ചിത്രം, മലയാളികൾക്ക് ഏറെ പ്രതീക്ഷ തന്ന ഒരു ചിത്രം കൂടിയായിരുന്നു. ആൻഡ് അതിലെ പാട്ടുകൾ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെ സംഭവിക്കും എന്നുള്ളത് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടെങ്കിലും രണ്ട് പാട്ടുകൾ, ഓപ്രിയ എന്ന പാട്ടും ഒരു മൾട്ടി സ്റ്റാർ സോങ്ങുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആൻഡ് ആസ് യു നോ, അദ്ദേഹം കുറച്ചും കൂടി ലൈവ് മ്യൂസിക്കും ലൈവ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ കൂടി, സുരേഷ് പീറ്റേഴ്സ് ഈ പാട്ടിനെ പറ്റി സംസാരിച്ച സമയത്ത്, ഓപ്രിയ എന്ന പാട്ടിനെ പറ്റി സംസാരിച്ചപ്പോൾ, നമുക്ക് എബ്രോഡിൽ പഠിച്ച രണ്ട് വ്യക്തികളുടെ ഒരു പാട്ടാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോണിക് സൗണ്ട് തന്നെ ഉപയോഗിക്കാം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അങ്ങനെയാണ് ഈ പാട്ട് ഉണ്ടാകുന്നത്. ആൻഡ് ഇപ്പോഴും ഈ പാട്ടുകളൊക്കെ, ഇപ്പൊ ജെൻസി എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോഴത്തെ കുട്ടികളും ഇത്തരം പാട്ടുകളൊക്കെ കേൾക്കുന്നു, അല്ലെങ്കിൽ തന്റെ പാട്ടിനോട് വൈബ് ചെയ്യുന്നു എന്ന് പറയുന്നതൊക്കെ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റഗ്രാം റീൽസ് കാണുമ്പോഴും അല്ലെങ്കിൽ പലരും ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു സംഗീത സംവിധായകന്റെ മറ്റൊരു മനോഹരമായ ഗാനം തന്നെയാണ് നമ്മൾ ഇനി അടുത്തത് കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഈ പാട്ട് ശങ്കർ മഹാദേവനും ജ്യോത്സനയും ചേർന്ന് പാടിയ പാട്ടാണ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ഫ്രം ദ മൂവി 2020. യെസ്, ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഓ പ്രിയ എന്ന ഗാനം നമ്മൾ കേൾക്കാൻ പോകുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM with RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

മലയാളികൾക്ക് ശരിക്കും സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. കാരണം ഇത്രയും മനോഹരമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചതിൽ ഒരു നന്ദി കൊണ്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സാധിക്കില്ല. പക്ഷെ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നന്ദി പറയേണ്ടത് മലയാളികളോടാണ്, തന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച മലയാളികളോടാണ്. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഒരു ഏറ്റവും നല്ല മ്യൂസിഷ്യനെ പുറത്തേക്ക് എടുക്കാൻ സഹായിച്ചത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ്. കാരണം അദ്ദേഹം ഇപ്പോഴും മലയാളി ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരാളല്ല. നല്ല പാട്ടുകൾ കിട്ടിയാൽ മാത്രം അതിനെ അംഗീകരിക്കുന്ന ആൾക്കാരാണ് മലയാളി ഓഡിയൻസ്. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. അതുകൊണ്ട് അതും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത്ര സന്തോഷിക്കില്ല. നല്ലത് തന്നെ കൊടുക്കണം. ആ നല്ലതിനെ പുറത്തു കൊണ്ടുവരാൻ ഒരുപാട് മലയാളികൾ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെയാണ് മലയാളികൾക്ക് ആ റിതം ആൻഡ് ലിറിക്സിന്റെ ഒരു മാജിക് അദ്ദേഹം കാണിച്ചതുപോലെ തന്നെ ഒരു ക്ലാസിക്കൽ സോങ് അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ ടച്ച് ഉള്ള ഒരു പാട്ട് അദ്ദേഹത്തിനോട് ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു ഡയറക്ടർ. അങ്ങനെയാണ് റൺവേ എന്ന സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ഒരു പൂജാ സോങ് അല്ലെങ്കിൽ നമ്മൾ മോർണിംഗ് ഒക്കെ നമ്മളുടെ ഒരു ബ്ലിസ് മോർണിംഗ് ബ്ലിസ്സിന് വേണ്ടി നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടെന്ന് വേണം പറയാൻ. യെസ്, പുലരിയിലൊരു പൂന്തിന്നൽ എന്ന് പറഞ്ഞൊരു പാട്ട്. അപ്പൊ ഈ പാട്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്പെഷ്യലാണ്. ഒരു ഫാസ്റ്റ് നമ്പേഴ്സിൽ നിന്നൊക്കെ വിട്ട് അദ്ദേഹം ഒരു ക്ലാസിക്കൽ ടച്ചുള്ള ഒരു സോങ് ചെയ്തു എന്ന സന്തോഷം അദ്ദേഹത്തിനുണ്ട്. ആൻഡ് എന്നും മലയാളികളോട് മലയാളികൾ ഒരു ലൈഫ് സേവിയർ ആണ്, അല്ലെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സേവിയർ ആണ് എന്ന് വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ അവിശാലമായ മനസ്സ് തന്നെയാണ് അദ്ദേഹത്തിനെ കൂടുതൽ നമുക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. യെസ്, അപ്പൊ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. റൺവേ എന്ന സിനിമയിൽ നിന്ന് കൈതപ്രം വരികളെഴുതി കെ എസ് ചിത്ര പാടിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൂജാ സോങ്, അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ ടച്ച് ഉള്ള സോങ്. ആൻഡ് ഇത്രയും നേരം നമ്മൾ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകന്റെ പല മനോഹരമായ ഗാനങ്ങളിലൂടെ കടന്നുപോയി. ആൻഡ് ഇനിയും ഒരുപാട് പാട്ടുകൾ മലയാളികൾക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കട്ടെ. ആൻഡ് മറ്റൊരു ദിവസം മറ്റൊരു കഥയുമായി നമ്മൾ കൂട്ടുകൂടും. ആൻഡ് ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീറ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ഓണത്തിന് ഒരു കിയ ക്ലാവിയ
1: ഇന്റീരിയർ, ബജറ്റ് ടോൾ, ഡീസൽ, ഇലക്ട്രിക് വാൻസ്,
0: നിരവധി ഓരോ യാത്രയും ഉടൻ തൊട്ടടുത്ത കിയും സന്ദർശിക്കൂ.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ഒരു ചെറിയ സ്നേഹത്രമതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽവർക്ക് വെളിച്ചം. നിങ്ങളുടെ ബന്ധുമിത്രാദികളെ ഇവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ ഐ ബാങ്ക്, ആ ഫൗണ്ടേഷൻ, ഐ ഹോ. ഫോൺ 9188954112, 04225000.
3: ലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം
4: അതോ ബെസ്റ്റ് ഓഫ് ഓൾ ഇടൽ വേറിന്റെ ഇത് ജയലക്ഷ്മിയുടെ ലക്ഷ്മി സിൽക്സ് ബൈപാസ് എറണാകുളത്തും.
2: ആരോഗ്യത്തിൽ ഇനി ആക്ഷനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ. പരിചയ സംഭവം കൂടുതൽ ഇപ്പോൾ തന്നെ വിളിക്കൂ 8186951500024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
6: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായി ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളും ആവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യം. റെസിഡൻസി 393.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷി പുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, movement that inspires.
5: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
6: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
7: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
8: FM 90.4, ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടിതാളും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: അഹല്യ FM ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678